ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷറഫുന്നിസ പുളിയനക്കിയിൽ. ഇന്ന് ശകവർഷം 1947, വൈശാഖം 26, മലയാള വർഷം 1201, എടവം 2. 2026 മെയ് 16 ശനിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 52 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 കാട്ടുപുറം ബമ്പൻ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം, 7:20 ദ്വീപുവിശേഷം, സേവന വാർത്തകൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, തുടർന്ന് 7:45 കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറായി ജോലി ചെയ്യുന്ന സിമി സൂസൻ മോൺസി പങ്കെടുക്കുന്ന ഫെൺഫോരിഷ എന്ന പരിപാടിയും, 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ശക്തമായ മഴയ്ക്കോ ചാറ്റൽ മഴയ്ക്കോ സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്.

പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി ശക്തമായ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ആയതിനാൽ ഇന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: എം വി മാത്യു, ഷാജികുമാർ, വിധു പ്രതാപ് എന്നിവർ പാടിയ ഗാനങ്ങളാണ് കേട്ടത്. ഉദയഗീതം സമാപിച്ചു. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. 21 അംഗ പൂർണ്ണ യു ഡി എഫ് മന്ത്രിസഭ തന്നെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ യു ഡി എഫ് നേതൃയോഗം തീരുമാനിച്ചു. യു ഡി എഫിലെ ചർച്ചകൾ ഇന്ന് പൂർത്തിയാകും. സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂൺ 5 അവതരിപ്പിക്കാനും തീരുമാനിച്ചു. സംസ്ഥാനത്ത് SSLC ഫലം പ്രഖ്യാപിച്ചു. വിജയം 99.07%. പരീക്ഷ എഴുതിയ 414,290 വിദ്യാർത്ഥികളിൽ 410,456 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് യുജി പരീക്ഷ ജൂൺ 21 വീണ്ടും നടത്തും. പുനഃപരീക്ഷ ദൈർഘ്യം 15 മിനിറ്റ് കൂട്ടും. അഡ്മിറ്റ് കാർഡ് ജൂൺ 14 ലഭ്യമാക്കും. പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചു. വിമാന ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഒരേ ദിവസം ഒരേ റൂട്ടിലേക്ക് വ്യത്യസ്ത വിമാന കമ്പനികൾ വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്ന വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഇത്. ഫിഫ അണ്ടർ 18 ഏഷ്യാകപ്പ് ബാസ്കറ്റ്ബോളിന് ഇന്ത്യ ആതിഥ്യം വഹിക്കും. ഓഗസ്റ്റ് 13 മുതൽ 23 വരെ അഹമ്മദാബാദിലാണ് ടൂർണമെന്റ്. 16 ടീമുകൾ പങ്കെടുക്കും. ഇന്നലെ നടന്ന IPL ക്രിക്കറ്റ് മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ലക്നൌ സൂപ്പർ ജയന്റ്സ് 7 വിക്കറ്റിന് തോൽപ്പിച്ചു.
1: പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പരിസ്ഥിതി വിഷയത്തിലേക്കാണ് ഇന്നത്തെ പ്രഭാതഭേരി സഞ്ചരിക്കുന്നത്. പ്രകാശമലിനീകരണം അഥവാ ലൈറ്റ് പൊല്യൂഷൻ. രാത്രി എന്നത് പ്രകൃതിക്ക് വിശ്രമിക്കാനുള്ള സമയമാണ്. എന്നാൽ ഇന്ന് നഗരങ്ങളും ഗ്രാമങ്ങളും കൃത്രിമ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുകയാണ്. പരസ്യബോർഡുകൾ, ഹൈമാസ്റ്റ് ലൈറ്റുകൾ, അനാവശ്യ അലങ്കാര വെളിച്ചങ്ങൾ, രാത്രിയിൽ മുഴുവൻ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങൾ, ഇവയെല്ലാം രാത്രിയുടെ സ്വാഭാവികമായ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. കേരളത്തിലും നഗരവൽക്കരണവും ടൂറിസം വികസനവും വർദ്ധിക്കുന്നതനുസരിച്ച് രാത്രിയിലെ വെളിച്ച ഉപഭോഗം കൂടുകയാണ്. എന്നാൽ ഇത് വെളിച്ചത്തിന്റെ മാത്രം പ്രശ്നമല്ല. അമിതമായ പ്രകാശം മനുഷ്യരുടെ ഉറക്കത്തെയും മാനസികാരോഗ്യത്തെയും പക്ഷികളുടെയും രാത്രികാലത്ത് പുറത്തിറങ്ങുന്ന ജീവികളുടെ സ്വാഭാവിക ജീവിതചക്രത്തെയും ബാധിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ അനാവശ്യമായ വൈദ്യുതി ഉപയോഗം മൂലം ഊർജ്ജനഷ്ടവും വർദ്ധിക്കുന്നു.
2: പ്ലാസ്റ്റിക് പൊല്യൂഷനും ജൈവവസ്തുക്കളുടെ പൊല്യൂഷനും ഒക്കെ തന്നെ.
1: സർവ്വവിജ്ഞാനകോശം മുൻ ഡയറക്ടറും മുതിർന്ന അസ്ട്രോണമറുമായ K.പാപ്പുട്ടി
2: ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ പ്രകാശത്തിന്റെ കാര്യത്തിൽ പൊല്യൂഷൻ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. 1914 ശേഷം കഴിഞ്ഞ 12 വർഷം കൊണ്ട് അത് ഏതാണ്ട് 16% വർദ്ധിച്ചു എന്നാണ് കണക്കാക്കുന്നത്. നഗരങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ മനുഷ്യർ ആകാശത്തിൽ നക്ഷത്രങ്ങളെ കാണാതായിട്ടുണ്ട്. ചെറിയ നഗരത്തിൽ പോലും നമുക്ക് കഷ്ടിച്ച് 1000 അതിൽ താഴെയോ നക്ഷത്രങ്ങളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. പ്രകാശം കൂടിയ നക്ഷത്രങ്ങളെ മാത്രം. ചെറിയ കുട്ടികള് നരച്ച ആകാശത്തെ മാത്രം പരിചയപ്പെട്ടുകൊണ്ട് വളരുന്ന ഒരവസ്ഥ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ലൈഫിനെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാവത്തെയാകെ തന്നെ ബാധിക്കുന്ന അവസ്ഥയുണ്ട്. രാത്രിയിൽ ഒരു 8 മണിക്ക് ശേഷവും മറ്റു പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രകാശം ഓഫ് ചെയ്യാൻ സർക്കാർ തന്നെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. പുറത്തേക്ക് പ്രകാശം വ്യാപിക്കാതെ റൂമുകളിൽ മാത്രം പ്രകാശം വരുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും വേണം. സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശം മുകളിലേക്ക് പോകാതെ നല്ല ഹുഡുകൾ ഉപയോഗിച്ച് പ്രായ മാത്രം അത് പ്രസരിക്കത്തക്ക വിധത്തിൽ ആക്കി കഴിഞ്ഞാൽ ആകാശം കുറച്ചും കൂടി ഇരുട്ടുള്ളതായി കിട്ടും.
1: കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയം എഡ്യൂക്കേഷൻ ഓഫീസർ സുനിൽ KM.
3: ടെലിസ്കോപ്പുകൾ വളരെ ദൂരെയുള്ള ആകാശ വസ്തുക്കളിൽ നിന്നുള്ള ചെറിയ പ്രകാശം പോലും ശേഖരിച്ച് പഠിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ നഗര വെളിച്ചത്തിന് ഈ തിളക്ക ഈ പ്രകാശത്തെല്ലാം മറച്ചിടും. നിരീക്ഷണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ടെലിസ്കോപ്പിലൂടെയുള്ള നിരീക്ഷണങ്ങൾ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പുതിയ ധൂമകേതുക്കള്, ആകാശകങ്ങൾ തുടങ്ങിയതെല്ലാം നോക്കണമെങ്കിൽ നമുക്ക് ഇരുണ്ട ആകാശം വളരെ അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട ഒബ്സർവേറ്റർ എല്ലാം ഇപ്പോൾ വലിയ മലകളുടെ ഉയർന്ന പ്രദേശങ്ങളിലേക്കൊക്കെ ദൂരപ്രദേശങ്ങളിലേക്ക് മാറ്റേണ്ടി വരികയാണ്.
1: പക്ഷി നിരീക്ഷക രഹാന ഹബീബ്.
4: സൈബീരിയയിൽ നിന്നൊക്കെ വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് അവര് നിർത്താതെ പറന്നു വരിക. പകല് സൂര്യപ്രകാശത്തിന്റെ സഹായത്തിലും രാത്രി നക്ഷത്രങ്ങളുടെയും ചന്ദ്രന്റെയും ഒക്കെ പ്രകാശത്തിലാണ് അവര് ഇങ്ങനെ പറന്നു വരുന്നത്. ഒരു സിറ്റി ഫുള്ളി ഇലൂമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പറന്നു വരുന്ന പക്ഷിക്ക് ആദ്യം നഷ്ടപ്പെടുന്ന അതിന്റെ ദിശാബോധമാണ്. ഈ പക്ഷിക്ക് ഒരു ട്രാക്ക് കിട്ടുന്ന ഒരുപാട് കാന്തിക മണ്ഡലങ്ങളുടെ സഹായത്തോടെയും ഒക്കെയാണ് അത് അതിന്റെ ദിശയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ പ്രകാശം കാണുന്നോ അതിനെയൊക്കെ ചുറ്റും കറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ കറങ്ങുമ്പം നഗരങ്ങളില് ഗ്ലാസ് ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും. ഈ പക്ഷി വന്ന് അതിനകത്ത് ഇടിക്കുന്ന ആഘാതത്തിൽ അതിന്റെ നെഞ്ചുപൊട്ടി മരിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അവരുടെ മൈഗ്രേഷന്റെ ടൈമിങ്ങിന് അത് ബാധിക്കും. കാരണം ഇങ്ങനെയൊക്കെ ഒരു ലൈറ്റ് കാണുമ്പം വളരെ നേരത്തെ ആയിരിക്കും അതിന്റെ ഡെസ്റ്റിനേഷനിൽ ചെന്ന് എത്തുന്നത്, അല്ലെങ്കിൽ വളരെ താമസിച്ചായിരിക്കും. ലേറ്റ് ആയിട്ട് വരുന്ന കാരണം അതിന് ഫുഡ് കിട്ടാതെ പോവും, നേരത്തെ വരുന്നത് കാരണവും ഫുഡ് കിട്ടാതെ പോവും. കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാനുള്ള ഒരു ഐഡിയൽ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഐഡിയൽ ക്ലൈമറ്റോ ആ സ്ഥലത്തുനിന്ന് ചിലപ്പോൾ ആ പക്ഷിക്ക് കിട്ടുന്നുണ്ടാവുന്നില്ല. റീപ്രൊഡക്ഷന് ബാധിക്കും. രാത്രി പെട്ടെന്ന് പ്രകാശം കണ്ടിട്ട് ഈ പക്ഷി നേരം വെളുത്തു എന്ന് പറഞ്ഞിട്ട് അത് കോൾ ചെയ്യാൻ തുടങ്ങും, ബാക്കി പക്ഷികൾ ഏറ്റെടുക്കും. ചിലപ്പോൾ ഇത് മേറ്റിംഗ് കോൾ ആയിരിക്കും, അതിന്റെ ഇണയെ ആകർഷിക്കുന്ന ഒരു കോൾ ആയിരിക്കും. അപ്പൊ ആ ഇണയ്ക്കും അത് മനസ്സിലാവില്ല.
1: വടകര സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഖിൽ നാരായണൻ.
5: കോഴിക്കോട് ജില്ലയിൽ കടലാമ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നതുമായ ഒരു സ്ഥലം പയ്യോളി ബീച്ചിനടുത്തുള്ള കൊളാവിപ്പാലാണ്. അവിടെ ഒലിവ് റിഡ്ലി എന്ന് പറയുന്ന വിവാദത്തിൽപ്പെട്ട ആമകളാണ് വന്ന് മുട്ടയിട്ട് തിരിച്ച് കടലിലേക്ക് പോകുന്ന ഒരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നത്. കടലാമ മുട്ടകൾ വിരിഞ്ഞ് തിരിച്ച് കടലിലേക്ക് പോയി പിന്നീട് അതേ സ്ഥലത്തേക്ക് ഈ വിരിഞ്ഞിറങ്ങിപ്പോകുന്ന ആമകൾ തിരിച്ചു വന്ന് മുട്ടയിടുന്ന ഒരു അത്യപൂർവ പ്രതിഭാസമാണ് പ്രകൃതിയിൽ നടക്കുന്നത്. ബീച്ച് ഏരിയയിൽ ഇപ്പോ വലിയ രീതിയിൽ വെളിച്ചം പല ഭാഗങ്ങളിൽ നമുക്ക് ശ്രദ്ധയപ്പെടാൻ പറ്റും. രാത്രി കാലങ്ങളിലാണ് ആമ മുട്ടകൾ വിരിഞ്ഞ് തിരിച്ച് കടലിലേക്ക് ഇറങ്ങുന്നത്. പരുന്ത് പോലെ കാക്കകൾ പോലെ ഉള്ള ജീവികൾ കുറവാണ്, മനുഷ്യന്റെ സാന്നിധ്യം ആ സമയങ്ങളിൽ കുറവായിരിക്കും. എന്നാൽ ആ സമയത്ത് അതിന്റെ കടലിന്റെ ദിശ നിർണ്ണയിക്കുന്നത് ചന്ദ്രന്റെ വെളിച്ചോ ഒക്കെ ആയിട്ടാണ്. ഈ ഒരു പ്രതിഭാസത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ബീച്ചുകളിലുള്ള വെളിച്ചം ചെയ്യുന്നത്. പലപ്പോഴും അത് കടലിലേക്ക് ഇറങ്ങുന്നതിന് പകരം വെളിച്ചം

0: ദിക്കിലേക്ക് തിരിച്ച് വരാനും അതുപോലെ കടലിലേക്ക് എത്താതെ ആമക്കുഞ്ഞുങ്ങൾ ഡീഹൈഡ്രേഷനിലേക്ക് കടന്നുപോയി ചത്തുപോകാനും സാധ്യതയുണ്ട്. ബീച്ച് ഏരിയയിലുള്ള വെളിച്ചം കടലാമക്കുഞ്ഞുങ്ങളുടെ മരണത്തിലേക്ക് തന്നെ നയിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് ഗവേഷണങ്ങൾ പറയുന്നത്. ഒരു നവംബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ഈ കടലാമ വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കടലിലേക്ക് പോകുന്ന ഒരു സീസൺ. ആ സമയത്ത് നമ്മൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷനായിട്ടും പ്രാദേശിക ജനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാറുണ്ട്.
1: പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഇ.പി. അനിൽ.
2: 80%-ൽ അധികം ഇരുട്ടുള്ള ആകാശങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഏറ്റവും വികസിത രാജ്യം എന്ന് പറയാവുന്ന സിംഗപ്പൂരും ഹോങ്കോങ്ങും വെളിച്ചമുള്ള 24 മണിക്കൂറായി മാറിയിട്ടുണ്ട്. ഇത് മനുഷ്യർക്ക് മാത്രമല്ല ജീവികൾക്കും സസ്യങ്ങൾക്കും എന്തിനേറെ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു തെറ്റായ ധാരണ, നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടൂറിസം പദ്ധതി കേരളത്തെ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് നക്ഷത്രങ്ങളെ പറ്റിയും മറ്റും പഠിച്ച് പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാനുമുള്ള അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുന്നുണ്ട്. രാത്രികളിൽ ജീവിതം കരിപ്പിടിപ്പിക്കുന്ന ജീവവർഗങ്ങൾക്ക് പ്രതികൂലമായി മനുഷ്യന്റെ ഈ സമീപനം മാറുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സർവേറ്ററി പ്രവർത്തിക്കുന്ന ലഡാക്കിലെ ഹല്ലേ ഇത്തരം ഡാർക്ക് സ്കൈ പ്രിസർവ് എന്ന തരത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഇരുട്ടുള്ള ആകാശത്തെ പ്രകാശപൂരിതമാക്കരുത്, അതുകൊണ്ടാണ് ഡാർക്ക് സ്കൈ പ്രിസർവ് എന്ന് പറഞ്ഞത്. ആകാശത്തെ ഇരുട്ടുള്ളതായി തന്നെ സംരക്ഷിക്കാനുള്ള പദ്ധതി എന്നതാണ് ഡാർക്ക് സ്കൈ പ്രിസർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ രാത്രികളെ പകലാക്കി മാറ്റുക എന്നുള്ള ഒരു നിലപാട് ആധുനിക മനുഷ്യൻ വികസനത്തിന്റെ ഭാഗമായി കാണുമ്പോൾ അങ്ങനെയല്ലെന്നും രാത്രികൾ രാത്രിയിൽ ജീവിക്കുന്ന ജീവികൾക്കും കൃത്യസമയത്ത് ഉറങ്ങുക ശീലമാക്കിയിട്ടുള്ള മനുഷ്യർക്കു കൂടി ദോഷം ചെയ്യുമെന്നും നമ്മൾ തിരിച്ചറിയണം.
3: നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്, രാത്രി സമയത്തെ അമിതമായ വെളിച്ചം.
1: സ്ലീപ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റും ENT സർജനുമായ ഡോക്ടർ ശ്രീലക്ഷ്മി പ്രദീപ്.
3: മൊബൈൽ ഫോൺ, TV, ലാപ്ടോപ്പ്, അതുപോലെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെയാണ് ബാധിക്കുന്നത്. മെലറ്റോണിൻ സാധാരണയായിട്ട് രാത്രി ഇരുട്ട് കൂടുമ്പോഴാണ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിനോട് ഇപ്പൊ ഉറങ്ങേണ്ട സമയമായി എന്നുള്ള സിഗ്നലാണ് നൽകുന്നത്. പക്ഷേ രാത്രി നമ്മൾ അമിതമായ വെളിച്ചം, പ്രത്യേകിച്ച് മൊബൈൽ സ്ക്രീനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ബ്ലൂ ലൈറ്റിലൂടെ നമ്മുടെ കണ്ണിലൂടെ ഇത് ബ്രെയിനിലേക്ക് ഈ സിഗ്നൽ കൊടുക്കുമ്പോൾ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഉറക്കം വൈകും, നമ്മൾ ഇടയ്ക്കിടെ എണീക്കാനുള്ള സാധ്യതകൾ, രാവിലെ ക്ഷീണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ആൻഡ് ഇനി ദീർഘകാലമായിട്ട് ഉറക്കക്കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കും, സ്ട്രെസ് കൂട്ടും, ഇമ്മ്യൂണിറ്റി കുറയും, ഇങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ഇതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതായത് ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് TV, മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇനി ബെഡ്റൂമിൽ മാക്സിമം ഡിം ലൈറ്റ്സ് ഉപയോഗിക്കാം. സ്ഥിരമായിട്ടുള്ള ഒരു സ്ലീപ്പ് റുട്ടീൻ പാലിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നൈറ്റ് പരമാവധി കഫീന്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
1: KCB ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡയറക്ടർ സുരേന്ദ്ര പി.
4: ഷീൽഡ് ഇല്ലാത്ത ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ വേസ്റ്റേജ് ഓഫ് എനർജിയാണ്. ആവശ്യമുള്ള സ്ഥലത്തല്ലാണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ അത്രയും എനർജി വേസ്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോ ഷീൽഡിങ് നമ്മള് പൊതുവെ സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോ ലൈറ്റ് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് സൈഡിലേക്കോ അല്ലെങ്കിൽ മേലോട്ട് പ്രകാശം വേസ്റ്റ് ആവാത്ത രീതിയിൽ ലൈറ്റ് ഫിക്സ്ചേഴ്സ് ആ രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ഷീൽഡ് ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേസ്റ്റേജ് കുറക്കാൻ പറ്റും. ലൈറ്റ് പൊല്യൂഷൻ കുറക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, കൃത്യമായിട്ട് ഡിമ്മേഴ്സ് ഉപയോഗിക്കുക. ഡിമ്മേഴ്സ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ലൈറ്റിന്റെ പ്രകാശം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. ടൈമേഴ്സ് ഉപയോഗിക്കും. ടൈമേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോ സമയം കഴിഞ്ഞ് ലൈറ്റ് തനിയെ ഓഫ് ആവുന്നത്. ലക്സ് ലെവൽ, ഓരോ റൂം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം അവിടെ എത്രയാണോ ഈ ലൈറ്റിന്റെ പ്രകാശത്തിന്റെ ആവശ്യം, ലക്സ് എത്രയാണോ ആവശ്യമുള്ളത്, അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ലൈറ്റുകളൊക്കെ നമ്മൾ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈറ്റ് പൊല്യൂഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. അതായത് ഒരു ബിൽഡിംഗ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്മാർട്ട് ഹോം അല്ലെങ്കിൽ സ്മാർട്ട് ഓഫീസ് എന്നുള്ള സംവിധാനത്തിലൂടെ ലൈറ്റും എല്ലാ എക്യുപ്മെന്റ്സും സ്മാർട്ട് ഫോണിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നൂതന സംവിധാനം കൊണ്ട് സ്മാർട്ട് ഹോം എന്ന് പറയുന്നത്.
1: വെളിച്ചം വികസനത്തിന്റെ അടയാളമാണെങ്കിലും അനാവശ്യമായ പ്രകാശം മലിനീകരണമായി മാറുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. രാത്രിയുടെ സ്വാഭാവികമായ ഇരുട്ട് മനുഷ്യർക്കും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അനിവാര്യമാണ്. ആവശ്യമില്ലാത്തപ്പോൾ വീടിനകത്തും പുറത്തുമുള്ള ലൈറ്റുകൾ ഓഫ് ചെയ്യുക, ഫോൺ സ്ക്രീനുകളുടെയും മറ്റുപകരണങ്ങളുടെയും രാത്രികാല ഉപയോഗം കുറയ്ക്കുക, താഴേക്ക് കേന്ദ്രീകരിക്കുന്ന ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുക, അനാവശ്യ അലങ്കാര ലൈറ്റുകൾ നിയന്ത്രിക്കുക. ഇത്തരം ചെറിയ ശീലങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഊർജ്ജ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി ഉത്തരവാദിത്തമുള്ള ലൈറ്റിംഗ് സംസ്കാരം നമുക്ക് വളർത്താം. പ്രകൃതിയുടെ താളം വീണ്ടെടുക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം.

0: ഗോൾഡ് ആൻഡ് ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
3: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ യുഡിഎഫ് മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ യുഡിഎഫ് നേതൃയോഗം ഇന്നും ചേരും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തോൽപ്പിച്ചു. കേരളത്തിൽ യുഡിഎഫ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാനായി ഇന്നും യുഡിഎഫ് നേതൃയോഗം ചേരും. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ തിരുവനന്തപുരത്ത് തുടങ്ങി. യുഡിഎഫിലെ മറ്റ് കക്ഷികളുടെ മന്ത്രിമാരെ സംബന്ധിച്ച ധാരണയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവരെ ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
3: വിവിധ ഘടകകക്ഷികൾക്കുള്ള മന്ത്രി

0: മാരെക്കുറിച്ചും വകുപ്പുകളെക്കുറിച്ചും ഇന്നും ചർച്ചകൾ തുടരും. വൈകിട്ടോടെ അന്തിമ തീരുമാനത്തിലെത്താനാണ് ശ്രമമെന്ന് യു ഡി എഫ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇതോടൊപ്പം തന്നെ സ്പീക്കറെ സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച വി ഡി സതീശനോടൊപ്പം മുഴുവൻ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപായി യു ഡി എഫിലെ ഓരോ കക്ഷികൾക്കിടയിലുള്ള ചർച്ചകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനാണ് ഉദ്ദേശിക്കുന്നതെന്നും യു ഡി എഫ് അറിയിച്ചു.
1: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് ഊഷ്മള സ്വീകരണം നൽകി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് സ്വന്തം ജില്ലയിൽ അദ്ദേഹം എത്തുന്നത്. എറണാകുളം ജില്ലയിലെ എംപിമാരും എംഎൽഎമാരും ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും ഡിസിസി സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഗാംഗ്ടോക്കിലെത്തും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ശേഷം രാധാകൃഷ്ണന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സിക്കിമിലെ പ്രധാന സ്ഥലങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബ്രൻസൺ ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ വരവേറ്റു. യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മോദി നെതർലൻഡ്സിലെത്തിയത്. നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റിനുമായും രാജാവും രാജ്ഞിയുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് നെതർലൻഡ്സിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സെമി കണ്ടക്ടർ, നിർമ്മിത ബുദ്ധി എന്നിവയടക്കം മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചേക്കും. നെതർലൻഡ്സ് സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലേക്ക് യാത്ര തിരിക്കും. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. തികച്ചും അടിസ്ഥാനരഹിതമാണ് റിപ്പോർട്ടെന്നും വാസ്തവത്തിന്റെ കണിക പോലും അതിലില്ലെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. വിദേശയാത്രയ്ക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രശ്നമില്ലെന്നും നരേന്ദ്രമോദി അറിയിച്ചു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ സിബിഐ പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ പി വി കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ലഭിക്കാൻ ഇയാൾക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് സിബിഐ കണ്ടെത്തി. ഇയാളിൽ നിന്ന് നിരവധി രേഖകളും ഇലക്ട്രോണിക് സാമഗ്രികളും മൊബൈൽ ഫോണുകളും കണ്ടെത്തി. നേരത്തെ അഞ്ചു പേർ കേസിൽ അറസ്റ്റിലായിരുന്നു. നീറ്റ് യുജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എൻടിഎയുടെ ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ പരീക്ഷാർത്ഥികൾക്ക് നിലവിലെ വിലാസവും ഒന്നും രണ്ടും പരീക്ഷാ നഗരങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും എൻടിഎ അറിയിച്ചു. ജൂൺ 21-നാണ് പുനഃപരീക്ഷ. മെയ് 3-ലെ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർ മൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. രണ്ട് തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൂല്യനിർണയം ചെയ്ത ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കാനും രണ്ടാം ഘട്ടത്തിൽ മാർക്കിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാനും പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാനും കഴിയും. ഉത്തരക്കടലാസ് പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ അപേക്ഷ നൽകാം. പുനർ മൂല്യനിർണയത്തിന് മെയ് 26 മുതൽ 29 വരെയാണ് അപേക്ഷിക്കേണ്ടത്. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ലിറ്ററിന് 3 രൂപ പ്രത്യേക അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ നികുതി ലിറ്ററിന് 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചു. വിമാന ഇന്ധനത്തിന്റെ നികുതി ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര വിപണിയിലെ പെട്രോൾ ഡീസൽ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. ഹോർമസ് കടലെടുക്ക് തുറക്കുമെന്നും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശരിയെന്ന് തോന്നുന്ന നടപടിയെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ഇറാൻ ഇപ്പോൾ നടത്തുന്ന ചർച്ചകളെയും അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചു. കരാർ വ്യവസ്ഥകളെ മാനിക്കാത്ത രാജ്യമാണ് ഇറാനെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. അധ്യാപകരും കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളോട് മാനുഷിക സമീപനം പാലിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലാ ഡാൻസ് ഓഫ് ടീമും പന്തളം പോലീസും അടൂർ സ്വദേശികളായ രണ്ട് യുവാക്കളിൽ നിന്ന് 400 ഗ്രാമോളം MDMA പിടികൂടി. ഷംനാദ് മുഹമ്മദ് ഷാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 100 ഗ്രാമിലേറെ MDMAയുമായി മറ്റൊരു യുവാവ് കൊല്ലത്തുനിന്നും പിടിയിലായി. മൈത്രി നഗറിലെ വിഷ്ണുലാലാണ് കൊറിയറിലെത്തിച്ച MDMAയുമായി അറസ്റ്റിലായത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5 ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. ലക്നൌവിലായിരുന്നു മത്സരം. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. കൊല്ലത്ത് സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ അനധികൃതമായി സൂക്ഷിച്ച 2000 വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പരിശോധനയിലാണ് മുഖത്തല കണിയാൻ തോട്ടുനിന്ന് 1937 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടുകെട്ടിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൊട്ടിയൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഹരിതചട്ട പാലനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ ശുചിത്വ മിഷൻ പുരസ്കാരങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹകുമാർ സിംഗ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കോഴിക്കോടും നഗരസഭാ തലത്തിൽ രാമനാട്ടുകരയുമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ RN ജോ ഡിക്രൂസ് പറഞ്ഞു. കോഴിക്കോട്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറിയിലെ 74 വിദ്യാർത്ഥികളിൽ 73 പേരും വിജയിച്ചു. 98.64% വിജയം. എറണാകുളം ജില്ലയിൽ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന അടുത്ത ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. കുട്ടികൾക്കായി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങളിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് വ്യക്തമായി എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് വകുപ്പ് നിർദ്ദേശം നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഇന്നലെ രാത്രി ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്രമുക്ക് സ്വദേശിനി സോനയാണ് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് ലാലുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ UDF നേതൃയോഗം ഇന്നും ചേരും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12 ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹേർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.

ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 കാട്ടുപ്പുറം ബമ്പൻ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം, 7:20 ദീപുവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, തുടർന്ന് 7:45 കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറായി ജോലി ചെയ്യുന്ന സിമി സൂസൻ മോൺസി പങ്കെടുക്കുന്ന ഫെൻഫോരിഷ എന്ന പരിപാടിയും, 8:30 മുതൽ 9:00 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: മൃഗവുമായി പലരും കാണുന്നു. എന്തിനാണ് ഭൗതികതയുടെ ഈ മഹാസാമ്രാജ്യമെന്ന് ചിലർ ചിന്തിക്കുന്നു. ലിയനാർഡോ ഡാവിഞ്ചി എന്ന വിശ്രുത കലാകാരൻ കുറിച്ചുവച്ചതിങ്ങനെയാണ്: ലാളിത്യമാണ് പരിപൂർണതയുടെ പാരമ്യം, ലാളിത്യമാണ് നാഗരികതയുടെ ഔന്നത്യമെന്ന് ചിലർ അതുകൊണ്ട് കരുതുന്നു. ജീവിതത്തിന്റെ ഔന്നത്യം പോകാനാണ് ഋഷിവര്യന്മാരും സൂഫികളും ശ്രമിച്ചിട്ടുള്ളത്. സുഭിക്ഷതയിൽ ത്യജിക്കുന്നത് ലാളിത്യത്തിന്റെ ഒന്നാം പടിയായി അവർ കണക്കാക്കി. ഒരു സൂഫിയുടെ കഥ കേൾക്കുക. അതിസമ്പന്നതയിൽ രമിച്ചു കഴിയുന്ന ഒരു ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ അട്ടത്തിനു മുകളിൽ അയാൾ പാഞ്ഞുകയറി. കിടപ്പുമുറിക്കു മുകളിൽ വടികുത്തി നടക്കുന്ന അയാളെ കൊട്ടാരം പരിചാരകർ കണ്ടെത്തി. ഉറക്കം കെടുത്താൻ ശ്രമിച്ച അയാളോട് ചക്രവർത്തി ചോദിച്ചു, "താങ്കൾ എന്താണ് ചെയ്യുന്നത്?" സൂഫിയുടെ ഉത്തരം, "ഞാൻ സ്വസ്ഥതയും സന്തോഷവും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പാതിരാത്രി അട്ടത്തിലാണോ സ്വസ്ഥതയും സന്തോഷവും ലഭിക്കുകയെന്ന്?" ചക്രവർത്തി കോപത്തോടെ ചോദിച്ചു. "ആഡംബരങ്ങൾക്കും സുഖഭോഗങ്ങൾക്കുമിടയിൽ താങ്കൾ അത് അന്വേഷിക്കുന്നുവെങ്കിൽ എനിക്ക് അട്ടത്തിൽ നിന്ന് സ്വസ്ഥതയും സന്തോഷവും ലഭിക്കുന്നില്ലെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം?" സൂഫിയുടെ മറുചോദ്യം അതായിരുന്നു: "ലാളിത്യം സ്വസ്ഥതയുടെ സൂചകം കൂടിയാണെന്ന് തിരുമനസ്സിനെ മനസ്സിലാക്കിക്കൊടുക്കാനുള്ള ഋഷി മനസ്സിന്റെ മറുപടിയായിരുന്നു അത്." ലളിത ജീവിതത്തിന് ഉള്ളത് പലതും ത്യജിക്കുന്നവരോട് ചിലർ ചോദിച്ചേക്കും. സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ടും അവ ഉപേക്ഷിക്കുന്നത് എന്തിന്? എന്തിനാണ് ഈ ആത്മപീഡനം? ജീവിതത്തിൽ ഒരാൾ വെച്ചു പുലർത്തുന്ന ലാളിത്യം മറ്റു ചിലർക്ക് അവനവനെ ശിക്ഷിക്കുന്ന ചര്യയായി തോന്നിയേക്കാം. ഒരാളിന്റെ ലളിത ജീവിതം പലർക്കും അസാധ്യതകളുടെയും കാഠിന്യത്തിന്റെയും മലകയറ്റമാവാം. സങ്കീർണതകളുടെ നൂലാമാലയിൽ കുരുങ്ങി ശീല വലകളിൽ പെട്ടുപോയവർക്ക് അവരുടെ അസ്വാസ്ഥ്യങ്ങളുടെയും മുൻവിധികളുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മോഹം ഉണ്ടാവണം. ആത്മ സംഘർഷങ്ങളുടെ ചുഴിക്കുത്തുകളുടെ ഹേതുവറിയാതെ ഒരാൾക്ക് ലാളിത്യത്തിന്റെ പടവുകൾ കയറാനാവില്ല. ലളിത ജീവിതത്തിന് ചില മേന്മകളുണ്ട്. ജീവിത സാഹചര്യങ്ങൾ ഏതും അത് സ്വീകാര്യമാക്കുന്നു. എന്തിനോടും പൊരുത്തപ്പെടാനുള്ള മനസ്സ് ലാളിത്യം പ്രദാനം ചെയ്യുന്നു. മുൻവിധികളുടെയും പക്ഷപാതിത്വത്തെയും ലാളിത്യം മാറ്റിമറിക്കുന്നു. കടുംപിടുത്തങ്ങളില്ലാത്ത, ശീലങ്ങൾക്കടിപ്പെടാത്ത ഒരാൾക്ക് ലാളിത്യം സ്വാതന്ത്ര്യമായി ഭവിക്കുന്നു. ശീലം ചിലരെ അടിമകളാക്കുന്നുണ്ട്. ശീലങ്ങളോടുള്ള വിധേയത്വം ആസക്തികൾക്ക് മീതെയുള്ള നിയന്ത്രണം നഷ്ടമാക്കുന്നു. ആസക്തിക്ക് അടിമപ്പെടുന്നവർ ആർത്തിയിൽ കത്തിയെരിയുന്നു. ലഹരി പദാർത്ഥങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും അടിമകളായിത്തീരുന്നവർ, അതുപേക്ഷിക്കുക അസാധ്യമായിത്തീരുന്നവർ ഭോഗികളും രോഗികളുമായി മാറുന്നു. ജീവിത ചുവടുകൾ ലളിതമാക്കുക എന്നത് ഒരു ചികിത്സയായും മാറുന്നു. അപ്പോൾ ലളിത ജീവിതം പല അസ്വസ്ഥതകളെയും പ്രതിരോധിക്കാനുള്ള തന്ത്രവും മന്ത്രവുമായി മാറുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടെത്തുക, അനിവാര്യമായത് നിലനിർത്തുക, ബാക്കിയുള്ളതൊക്കെയും ഉപേക്ഷിക്കുക. ലളിത ജീവിതത്തിന്റെ മാർഗം മറ്റൊന്നല്ല. അത് ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരാൾ പിന്തുടരുന്ന നീക്കങ്ങളിലും കൊണ്ടു നടക്കുന്ന ചിന്തകളിലും നിറഞ്ഞു നിൽക്കുന്നു. ആധുനിക ജീവിതത്തിലെ പലവിധ ആസക്തികളിൽ നിന്നും അതുണ്ടാക്കുന്ന മോഹഭംഗങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗമാണ് ലളിത ജീവിതം. എന്നാൽ ലാളിത്യത്തെ സ്വാംശീകരിക്കുക എന്നത് ഒരു ലക്ഷ്യമല്ല, മാർഗമാണ്. അപ്പോൾ ഒരാൾക്ക് മറ്റുള്ളവർക്ക് ബാധ്യതയായി ജീവിക്കാനുള്ള തീരുമാനമല്ലാതായി മാറുന്നു ലാളിത്യം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ്.
2: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ട് ലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
3: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട്, ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് ബന്നതാണ്ടോം.
2: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല.
3: ദീപിള ഇളുത്തുകാരിളെ കഥയും കവിതയും പാട്ടും വിഷളവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
4: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
2: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
1: ഇനിയൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തി പവിഴമണ്ണിലെ സാഹിത്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടിയിൽ കാട്ടുപുറം ബമ്പൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ചെക്ക്. നമുക്ക് കഥ കേൾക്കാം.
2: ചെറുകഥ ചെക്ക്. ഇതിപ്പോ ഒരു പതിവായിരിക്കുന്നു. എല്ലാ മാസവും കരക്ക് പോകണം. ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരും. വരുമ്പോൾ എനിക്കും മോൾക്കും വസ്ത്രങ്ങളും മോൾക്ക് കളിപ്പാട്ടങ്ങളും കൊണ്ടുവരും. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ കാരണം പറയും. ചിലപ്പോൾ സുഹൃത്തിൻ്റെ ഉമ്മ മരിച്ചു എന്നായിരിക്കും കാരണം. ഇപ്രാവശ്യം ബാഗുമെടുത്ത് പോകുന്ന നേരം ചോദിച്ചപ്പോൾ പറഞ്ഞത് പാസ്പോർട്ട് പുതുക്കാൻ സമയമായി, അതിനെ നേരിട്ട് കൊച്ചിയിലേക്ക് എത്തണമെന്നാണ്. മനസ്സിൽ സംശയങ്ങൾ ഉരുണ്ടുകൂടി. കഴിഞ്ഞ കൊല്ലം 3-4 മാസം കൂടുമ്പോഴായിരുന്നു യാത്ര. ഇപ്പോൾ മാസം തോറുമായി. എന്തായാലും ഇപ്രാവശ്യം ഇറങ്ങി വന്ന ഉടനെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതെങ്ങനെ? എൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ എന്നെയും മോളെയും ഓരോ വശത്ത് ചേർത്തിരുത്തി രണ്ടാളുടെ കവളത്തും മാറി മാറി ചുംബനങ്ങൾ നൽകുമ്പോൾ എങ്ങനെ സംശയിക്കും? ഇപ്രാവശ്യം മോൾ സ്കൂളിൽ പോയ സമയമായതുകൊണ്ട് ചായ കൊണ്ടെന്ന് വെച്ചിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ചോദിക്കാനുള്ള എൻ്റെ ചുണ്ട് അദ്ദേഹത്തിൻ്റെ വായ്ക്കകത്തായി പോയില്ലേ? ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എങ്ങനെ സംശയിക്കും? ഇബ്ലീസിൻ്റെ ചിന്തകൾ വേണ്ട, സ്വയം സമാധാനിച്ചു. മുസ്തഫ പോയനമോളെ എന്ന ഉമ്മയുടെ ചോദ്യമാണ് ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. വാ, ചായം കുടിച്ചാൽ അപ്പം തന്നെ വായിപ്പ്. ഇപ്പം മലയാളത്തേക്ക് എന്നും പോയതാണെൻ്റെ സ്കൂൾ കൂട്ടിയില്ലയല്ലോ. ലീവ് എടുത്തു പോയതമ്മ, ഞാൻ മറുപടി നൽകി. മോളെ, നിന്ന പുരുഷനെ പറ്റി പുറത്ത് ആൾക്കാർ പലതും പറയണ്ടേ? ഉമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ മനസ്സ് വല്ലാണ്ടായി. എന്നെ ചെല്ലണ്ട അമ്മ, ഓനും പോലെ മലയാളത്തെ ഒരു വീടുണ്ട്. അതും പോലെ ഓൻ ഇടക്കിടക്ക് ഏറേണ്ടത്. ഹൃദയം പൊട്ടിപ്പിളർന്ന പോലെ തോന്നി. ആൾക്കാർ വെറുതെ ചെല്ലണ്ട അമ്മ, നാക്ക് പൊടിയില്ല മോളെ. ഒരു ടീച്ചർ ചൊല്ലിയത് പോലെ ഓം പറഞ്ഞാൽ മോളൊന്ന് നല്ലതാണോ എന്ന് കേട്ടൊക്കെ ശരിയാണെന്ന് എനിക്കും തോന്നി. ഓർത്തപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് ചെന്നു. കമഴ്ന്ന് കിടന്ന് കുറേ കരഞ്ഞു. ഉമ്മന്ന് വിളിച്ചുകൊണ്ട് മോൾ നഴ്സറിയിൽ നിന്ന് വന്നു. വേഗം കണ്ണു തുടച്ച് അവളെ വാരിയെടുത്ത് രണ്ട് കവിളിലേക്കും ഉമ്മ കൊടുത്തു. ഉമ്മ, ബാപ്പ വന്നില്ലേ? മോൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. വാ മോളെ, മോളെ കൂടെ ആരെയില്ലേ? ബാപ്പ എന്നെ കാണുവാൻ സ്കൂളൊക്കെ വന്നാണ്. എന്നെ എടുത്ത് രണ്ട് കവളക്കും ഉമ്മ തന്നെ. പിന്നെ നിറച്ചിലും ചോക്ലേറ്റും തന്നെ. നാക്ക് പോലെ ഒരു വലിയ മിക്കി മാസ കൊണ്ടുതന്നെ. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. മോളുടെ വസ്ത്രം മാറ്റി അവൾക്ക് ചായയും കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ നേരെ ടി വിയുടെ മുന്നിലേക്ക് ഓടി കാർട്ടൂൺ ചാനലും തുറന്ന് ഇരുപ്പുറപ്പിച്ചു. ചിന്തകൾ മനസ്സിനെ വല്ലാതെ ഉലച്ചു തുടങ്ങി. ഇനിയിപ്പോൾ ആരോടാ സത്യാവസ്ഥ അന്വേഷിക്കുക? അദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ ചങ്ങാതിയുണ്ട് കൊച്ചി ഓഫീസിൽ, ഒരു ബഷീർ. മൂപ്പര് കരയിലാണ് പെണ്ണുകെട്ടിയിരിക്കുന്നത്. ഏയ് വേണ്ട, മൂപ്പരോട് അന്വേഷിച്ചാൽ ഉടനെ അയാൾ അദ്ദേഹത്തോട് വിളിച്ചു പറയും. എന്തായാലും സ്കൂളിൽ നിന്ന് വന്നാൽ ചോദിക്കാം. ഇന്ന് രണ്ടിലൊന്നറിയണം. മനസ്സിൽ ധൈര്യം സംഭരിച്ചു. സ്കൂളിൽ നിന്ന് വരാൻ ഇനിയും 2 മണിക്കൂറുണ്ട്. അദ്ദേഹത്തിൻ്റെ പെട്ടി ഒന്ന് പരിശോധിച്ച് നോക്കാം. വേഗം പെട്ടിയെടുത്ത്, ആ ഭാഗ്യം, പെട്ടി പൂട്ടിയിട്ടില്ല. മേലെ തന്നെ മോളുടെ കുട്ടിക്കുപ്പായവും എനിക്കുള്ള പുതിയ വസ്ത്രങ്ങളും കണ്ടു. ആ പൊതി പരിശോധിച്ചു. സുന്ദരമായ റോസ് നിറത്തിലുള്ള ചുരിദാർ, യോജിച്ച തട്ടവും പാൻറ്റീസും ബ്രായും അവ പുറത്തെടുത്തു വച്ചു. അപ്പോഴാണ് അപ്പുറത്ത് വെച്ച ബാഗ് ശ്രദ്ധിച്ചത്. അത് തുറന്നു നോക്കി. വലിയൊരു മിക്കി മോസിൻ്റെ പാവ, പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ മാത്രം. പെട്ടി മുഴുവൻ പരിശോധിച്ചു. ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ. എല്ലാം പുറത്തെടുത്തിട്ടു. ഏറ്റവും താഴെ ഒരു ഫയൽ, അതെടുത്ത് നോക്കി. തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിൻ്റെ ഫയലാണ്. അത് തുറന്നു നോക്കി. അതിലെ രോഗിയുടെ പേര് ശ്രദ്ധിച്ചു. മുസ്തഫ, വയസ്സ് 35, ആന്ധ്രോത്വീപ്, ലക്ഷദ്വീപ്. കണ്ണിൽ ഇരുട്ട് കയറുന്നു. അതിലെ തീയതി ശ്രദ്ധിച്ചു. ഒരാഴ്ച മുമ്പുള്ളതാണ്. അതിലെ ഓരോ കടലാസുകളും പരിശോധിച്ചു. കുറേ ബില്ലുകളുണ്ട്. അതിൽ ഒരു ബില്ല് കീമോ ചികിത്സ നടത്തിയ ബില്ലാണ്. അതിലെയും രോഗിയുടെ പേര് മുസ്തഫ തന്നെ. 5 ദിവസം മുമ്പുള്ളതാണ്. ഭൂമി പിളർന്ന് അതിലേക്ക് പതിക്കുന്നതായി തോന്നി. ഫയലും പൂട്ടി പെട്ടിയിൽ വെച്ചു. അതിൽ നിന്നെടുത്തതെല്ലാം പഴയ സ്ഥാനത്ത് തന്നെ വെച്ചു. പെട്ടിയെടുത്ത് എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചു. കരച്ചിലടക്കാൻ പറ്റിയില്ല. ബെഡിലേക്ക് കമഴ്ന്ന് വീണ് കരഞ്ഞു. മതിയാവോളം കരഞ്ഞു. ഈ ചികിത്സക്കാണ് എല്ലാ മാസവും പോകുന്നത്. എന്നോടിതെന്തിനു മറച്ചു വെച്ചു? ഞാനും മോളും സങ്കടപ്പെടുമെന്ന് കരുതിയിട്ടാണോ? പടച്ച തമ്പുരാനെ, എന്നെയും മോളെയും സ്നേഹിച്ചതിനാണോ അദ്ദേഹത്തിന് ഇത്രയും വലിയ ശിക്ഷ? സഹിക്കാൻ പറ്റുന്നില്ല. പൊട്ടിപ്പൊട്ടി കരഞ്ഞു. എന്നെ മോളെ സുഖനില്ല? അത് ചോദിച്ചാണ് ഉമ്മ റൂമിലേക്ക് കയറിയത്. ഉമ്മയെ കണ്ടപ്പോൾ അടക്കാൻ പറ്റിയില്ല. പൊട്ടിക്കരഞ്ഞു. എന്നെ മോളെ, മോൾക്ക് എന്നി? ഉമ്മയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഉമ്മയും കണ്ണീര് വറക്കാൻ തുടങ്ങി. കരയെ മോളെ, ഫുള്ള് ബേജാറാകും. പുരുഷനും പുള്ളയും ധൈര്യം കൊടുക്കേണ്ടതും സമാധാനിപ്പിക്കേണ്ടതും എന്നെ മോളുണ്ട്. സഹിപ്പാൻ കളിയാമ്മാ. ഇം ഭരത്തനല്ല സഹിച്ചോണ്ടില്ല. ഇത്രയും നാളും എന്നാകൂടെയും മോളാകൂടെയും ശരിച്ചും കളിച്ചും സന്തോഷിച്ചത് സങ്കടം താങ്ങുവാൻ കളിയല്ല ഉമ്മ. ഉമ്മ, ബാപ്പ വേണ്ട, മോൾ വിളിച്ചു പറഞ്ഞു. ഉടനെ കണ്ണീര് തുടച്ച് ബാത്റൂമിൽ കയറി മുഖം കഴുകി പുറത്തേക്ക് വന്നു. ബാപ്പ മോളെ അടുത്ത് ലാളിക്കുകയാണ്. അവളുടെ ഇരു കവിളുകളിലേക്കും മാറി മാറി ഉമ്മ വെക്കുകയാണ്. മോളെ, താളക്കളി ഇപ്പം തളഞ്ഞു വന്നതില്ല. ഞാനിന്ന് പഠിപ്പിച്ചാല എന്നാ മോളെ കാണുവാനുള്ള കൊതിയുണ്ട്. ഞാൻ വേഗം വന്നത് വലത് കൈകൊണ്ട് എന്നെ അടുപ്പിച്ച് നിർത്തി. എൻ്റെ കവിളിലേക്കും ഒരുമ്മ തന്നപ്പോൾ സങ്കടം

0: ഉറക്കി നിർത്താൻ പറ്റിയില്ല. രണ്ട് കണ്ണുകളിൽ നിന്നും നീർമുത്തുകൾ കവിളിലൂടെ താഴോട്ടേക്ക് ഒലിച്ചിറങ്ങി. കുതിറി മാറിയിട്ട് ചായ കൊണ്ടുവരാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്കോടി. അടുക്കളയിലെത്തി ആവോളം കരഞ്ഞു. ഉമ്മ എന്നെ സമാധാനിപ്പിച്ചു. ചായ ഉണ്ടാക്കി പ്ലേറ്റിൽ പലഹാരങ്ങളും വെച്ച് ട്രേയിൽ വെച്ച് കൊണ്ടുപോയി. അവിടെ മോളുടെ ഉടുപ്പും കളിപ്പാട്ടങ്ങളും എടുത്ത് കൊടുത്തപ്പോൾ മോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ട്രേ ടീപ്പോയിൽ വെച്ചു. ആദ്യം ബാപ്പയും ചായ കുടി, ബയ്യ കളിച്ചു. മോളെയും കുട്ടി ബാപ്പ സോഫയിലിരുന്നു. എൻ്റെ കൈപിടിച്ച് വലിച്ച് വലത്ത് ഭാഗത്തിരുത്തി പലഹാരമെടുത്ത് ഒരു കടി കടിച്ച ശേഷം ബാക്കി എൻ്റെ വായിലേക്ക് വെച്ചിരുന്നു. സങ്കടം കൊണ്ട് ഹൃദയം പൊട്ടുമെന്ന് തോന്നി. പലഹാരം വായിലാക്കിയ ശേഷം ആ കൈപിടിച്ച് പുറംകൈയിൽ ചുംബിച്ചു. അറിയാതെ രണ്ടു തുള്ളി കണ്ണുനീർ ആ കൈയിലേക്ക് ഇറ്റു വീണു. എൻ്റെ താടി പിടിച്ച് മേലോട്ടുയർത്തി കണ്ണിലേക്ക് നോക്കി. എന്നെ പിന്നെ താങ്ങാൻ പറ്റിയില്ല. ആ നെഞ്ചിലേക്ക് മുഖമർത്തി തേങ്ങി തേങ്ങി കരഞ്ഞു. ഓ എന്നുള്ള ഉമ്മ എന്നെ കരയിൻ്റെ ബാപ്പ വന്നെ ചിരിക്കൊണ്ടായാ. ഉമ്മയ്ക്ക് ഏതും പൊടിയില്ല ഇല്ലേ ബാപ്പ. ആ കിളിക്കൊഞ്ചൽ എന്നെ കൂടുതൽ കരയിപ്പിച്ചു. എന്നാ കൂടെ എന്നും മറച്ചു വെച്ചത്? വിങ്ങി വിങ്ങി കരഞ്ഞു. എൻ്റെ പുറം തടവി എന്നെ ആശ്വസിപ്പിച്ചു.
1: കഥാകാരനെ കുറിച്ച്. 1952 ആന്ധ്രോത്തുദ്വീപിൽ ജനിച്ച സയ്യിദ് ഇസ്മായിൽ അറിയപ്പെടുന്നത് കാട്ടുപുറം ബമ്പൻ എന്നാണ്. ശിഷ്യന്മാർ ബഹുമാനത്തോടെ ബമ്പൻ സേർ എന്ന് വിളിച്ചിരുന്നു. ആ പേരാണ് പ്രചാരം നേടിയത്. 1978 പ്രൈമറി അധ്യാപകനായി ഗവൺമെന്റ് സർവീസിൽ കയറി. 1981 ഹൈസ്കൂൾ അധ്യാപകനായി. ആന്ധ്രോത്ത്, മിനിക്കോയ്, കവരത്തി എന്നീ ദ്വീപുകളിൽ ജോലി ചെയ്തു. 2007 ലക്ഷദ്വീപിലെ ഏറ്റവും നല്ല അധ്യാപകനുള്ള സ്റ്റാർ ടീച്ചർ അവാർഡും 2009 മികച്ച അധ്യാപകനുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നുള്ള നാഷണൽ അവാർഡും ലഭിച്ചു. 12 നാടകങ്ങളും ഒരുപാട് കഥകളും 2 കഥാപ്രസംഗങ്ങളും രചിച്ചിട്ടുണ്ട്. നാടകരചനയിലും സംവിധാനത്തിലും അഭിനയത്തിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ബമ്പന് ഒരുപാട് തവണ ലക്ഷദ്വീപിലെ ഏറ്റവും നല്ല നടനുള്ള സമ്മാനങ്ങളും ഏറ്റവും നല്ല നാടകരചനയ്ക്കുള്ള സമ്മാനങ്ങളും സംവിധാനത്തിനുള്ള സമ്മാനങ്ങളും ലഭിക്കുകയുണ്ടായി. ബമ്പന്റെ എല്ലാ കൃതികളും ലക്ഷദ്വീപ് പശ്ചാത്തലത്തിലുള്ളതാണ്. ദ്വീപിലെ സാമൂഹിക സമസ്യകളെ ആധാരമാക്കിയുള്ള ബമ്പന്റെ എല്ലാ നാടകങ്ങളും രംഗത്ത് ശോഭിക്കുന്നവയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം.

0: ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് പവിഴമണ്ണിലെ സാഹിത്യം.
2: ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ, അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496-282-383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496-282-383. ദ്വീപ് വിശേഷം.

0: ഫെയിം ഫോരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ. കേൾക്കാം ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833.
1: ഇനി ദ്വീപ് വിശേഷം. അറിയിപ്പ്: കവരത്തി PM ശ്രീ കേന്ദ്ര വിദ്യാലയത്തിൽ വിവിധ ക്ലാസുകളിലായി ഇനി പറയുന്ന ഒഴിവുകളുണ്ടെന്ന് കേന്ദ്ര വിദ്യാലയ പ്രിൻസിപ്പൾ അറിയിക്കുന്നു. ബാലവാട്ടിക 3 26 ഒഴിവുകൾ, ക്ലാസ് 3 7 ഒഴിവുകൾ, ക്ലാസ് 5 15 ഒഴിവുകൾ, ക്ലാസ് 7 3 ഒഴിവുകൾ, ക്ലാസ് 8 3 ഒഴിവുകൾ, ക്ലാസ് 9 4 ഒഴിവുകൾ, ക്ലാസ് 10 13 ഒഴിവുകൾ, ക്ലാസ് 11 27 ഒഴിവുകൾ, ക്ലാസ് 12 29 ഒഴിവുകൾ. അറിയിപ്പ് കഴിഞ്ഞു.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്കു ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി നെതർലാൻഡ്സിലെത്തി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബറേറ്റ്സൺ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ മോദി നെതർലാൻഡ്സിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനവേളയിൽ ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കും. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 3ാമത് ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ

0: ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. യുഎഇയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. വിദേശയാത്രകൾക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ലളിതമാക്കുക തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. അതിനിടെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും പ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി യുഎസ് പ്രസിഡന്റ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. ജൂൺ 2-3 തീയതികളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് അറിയിച്ചു. എന്നാൽ മേഖലയിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് ചേരും. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം ആദ്യമായി സ്വന്തം ജില്ലയിലെത്തിയ വി ഡി സതീശന് എറണാകുളം ഡിസിസിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഊഷ്മള സ്വീകരണം നൽകി. ഡൽഹിയിൽ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ തീവ്രയജ്ഞ നടപടികൾ ജൂൺ 30 ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർഹരായ എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലാത്തവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ആവശ്യമായ സാമഗ്രികളുടെ ക്രമീകരണങ്ങളും ജൂൺ 20 മുതൽ 29 വരെ നടക്കും. നിലവിൽ ഡൽഹിയിൽ 1.48 കോടിയിലധികം വോട്ടർമാരുണ്ട്. SAR പ്രക്രിയ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 7 പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 2-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത് പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ ഔദ്യോഗിക മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു.
2: CBI ഗഹരാ തക് ജായേഗി, കിസി കോ ഇസ് ബാർ ബക്സാ നഹീ ജായേഗ. രാധാകൃഷ്ണൻ കമ്മിറ്റി കോ പൂരാ ലാഗു കർനെ കെ ബാവജൂദ് ഭി യേ ഘട്ന ഹുയി. CBI നെ തുരന്ത് കാർവായി കിയാ ഹൈ. CBI ഇസ്കോ തഹ തക് ജായേഗി. മേ ഓർ ഏക് വിഷയ ജോ മെയിൻ വിഷയ മേ കഹനാ താ, അഗലെ സാൽ സേ നീറ്റ് കി പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സേ ഹോഗി.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേടുകളിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ആളെ CBI അറസ്റ്റ് ചെയ്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന കെമിസ്ട്രി ലെക്ചറർ PV കുൽക്കർണിയാണ് പൂനെയിൽ പിടിയിലായത്. ചോദ്യപേപ്പറുകൾ കൈകാര്യം ചെയ്യാൻ ഇയാൾക്ക്

0: അനുമതിയുണ്ടായിരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് 38 പന്തിൽ 90 റൺസ് നേടിയ മിച്ചൽ മാർഷിന്റെ കരുത്തിൽ 16.4 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. മാർഷ് തന്നെയാണ് മത്സരത്തിലെ താരം. എന്നാൽ വിജയത്തിന് ശേഷം ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് സഖ്യത്തെ 21-12, 21-13 എന്ന സ്കോറിനാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. അതേസമയം പി വി സിന്ധു, ലക്ഷ്യ സെൻ എന്നിവർ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെരുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കറമുക്ക് സ്വദേശിനി സോനയാണ് മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് റിജിൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. വനിതാ ശാക്തീകരണത്തിനായുള്ള പാർലമെന്ററി സമിതി രൂപീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാംഗം ദഗ്ഗുബാട്ടി പുരന്തേശ്വരിയെ സമിതി അധ്യക്ഷയായി നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 18 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ഉൾപ്പെടെ 28 പേരാണ് സമിതിയിലുള്ളത്. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ എസ്ഐആർ നടപടികൾ ജൂൺ 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബി ബി സമിയ സലാഹ്യാമൻസിൽ.

0: ഫാക്ട് ഫിറ്റി. ഹലോ,
1: അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം. ആകാശവാണി കൊടുത്തിട്ട് ഫാക്ട് ഫിറ്റി ആണ്.
1: ഞാൻ അമ്മേനിന്ന് ബുഖാരി മാഷാണ്.
0: ഓക്കെ മാഷെ, പറഞ്ഞോളൂ.
1: പറയാതെ വിളിച്ചു, ഇങ്ങനെ പാട്ട് ആവശ്യപ്പെടാൻ വേണ്ടി വിളിച്ചതാണ്.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: സുഖം തന്നെയല്ലേ?
0: ഓ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. നാട്ടിലാണോ സാർ ഇപ്പോ?
1: ആ, ഇപ്പൊ നാട്ടിലാണ്. അങ്ങനെ കുറച്ച് മുമ്പ് ഒരു കരയിൽ പോയിരുന്നു. ഇപ്പൊ ഒരു 5 ദിവസം മുമ്പേ വന്നത്.
0: എന്താ, ട്രീറ്റ്മെന്റിനാണോ?
1: ട്രീറ്റ്മെന്റ് ഞങ്ങളുടെ ഒരു കുട്ടി, എന്റെ പെങ്ങളുടെ മകളുടെ ചെറിയ കൊച്ചൊരു ഒരു സുഖമില്ലാതെ കരയിലുണ്ട്. ലുക്കേമിയാണ്.
0: ഇപ്പൊ എങ്ങനെയുണ്ട്?
1: ഇപ്പൊ സുഖമുണ്ട്.
0: നാട്ടിലെങ്ങനെ കാലാവസ്ഥ?
1: കാലാവസ്ഥ നല്ല ചൂടില്ല. ഇന്നലെ ഒരു ഒരു ദിവസം മുമ്പ് ഇങ്ങനെ മഴ വല്ല വന്ന് പോയി. പിന്നെ അങ്ങനെ പോകുന്നു, വിശേഷിച്ചൊന്നുമില്ല.
0: ഏത് പാട്ടാ സാറിന് വേണ്ടേ?
1: ഡോലിപ്പാട്ട് വെച്ചാൽ മതി.
0: ഏതെങ്കിലും ഒരു ഡോലിപ്പാട്ട് വെച്ചാൽ മതി.
1: ഒരു ഡോലിപ്പാട്ട് വെച്ചാൽ മതി.
0: സാർ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
1: ആ, ഡെഡിക്കേഷൻ ഉണ്ട്. എന്റെ സുഹൃത്ത് കുരുവാടി അച്ചന്റെ പൂക്കുഞ്ഞി, പിന്നെ അദ്ദേഹത്തിന്റെ പത്നി ആസുമാടി അച്ചന്റെ പാത്തുമ്മ, പിന്നെ അവരുടെ മക്കൾ, അവരുടെ പേരമക്കൾ, ഇവർക്കെല്ലാവർക്കും കൂടിയാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചുതരാം. വിളിച്ച സന്തോഷം. വീണ്ടും വിളിക്കാം.
1: താങ്ക് യു, താങ്ക് യു. ഓക്കെ
0: ഓക്കെ സാർ.

0: ഫാക്ട് ഫിറ്റിംഗ് അവതരണം ബിബി സമിയ സലാഹിയ മൻസിൽ.
1: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി.
2: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
1: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
1: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി.
2: ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
2: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
3: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
2: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
3: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
1: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി.
0: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേസ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫിൻ ഫോറിഷ എന്ന പരിപാടി കേൾക്കാം.

0: ആകാശവാണി കവരത്തി ഫെൺഫോരിഷ. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൺഫോരിഷ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറായി ജോലി ചെയ്യുന്ന സിമി സൂസൻ മോൺസി. സ്ത്രീ ശൃംഖലകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കഴിവ് വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ 15-ലധികം സംസ്ഥാനങ്ങളുമായി പ്രവർത്തിച്ച പരിചയസമ്പന്നയായ ഒരു പ്രൊഫഷണലാണ് ഇവർ. ലക്ഷദ്വീപിനായുള്ള ഭക്ഷ്യ പോഷകാഹാര ആരോഗ്യവും വാഷ് പ്രോഗ്രാമും ഇവർ നിലവിൽ കൈകാര്യം ചെയ്യുന്നു. ഇന്ന് കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത ഫെൺഫോരിഷയുടെ തുടർ ഭാഗം കേൾക്കാം.
1: എന്റെ പേര് സിമി, സിമി സൂസൻ മോൺസി. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, കേരളത്തില് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ കവരത്തിയിൽ വന്നത്. ഞാൻ പഠിച്ചത് റൂറൽ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ലഭ്യമായിട്ടുള്ള ഒരു കോഴ്സല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പ്രീമിയറായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അല്ലാതെ കുറെ യൂണിവേഴ്സിറ്റികളൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ. റൂറൽ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ MSW ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇർമയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്, ഡോക്ടർ വർഗീസ് കുര്യൻ സ്ഥാപിച്ചിട്ടുള്ള, നമ്മുടെ ഇന്ത്യയുടെ മിൽക്ക്മൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ സ്ഥാപിച്ച സ്ഥാപനമാണ് ഇർമയിൽ. ഇർമ ഒരു നല്ലൊരു ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നൊരു സെന്ററാണ്. ഇർമയെ പോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, പിന്നെ അസിം പ്രേംജി യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മുടെ IITകളുണ്ട്. IITകളിലും MA ഇൻ സോഷ്യൽ സ്റ്റഡീസ്, സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അങ്ങനെ കുറച്ച് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു

0: കോഴ്സുകളൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ പോളിസി ലെവൽ, നമുക്കൊരു പോളിസി ലെവൽ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പോളിസി ലെവൽ ഇൻഫ്ലുവൻസ് ഗവൺമെന്റ്സിനുണ്ടാക്കാനും മിനിസ്ട്രിയിലേക്ക് നമുക്കത് റെക്കമെൻഡ് ചെയ്യാനും ആ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകാനും ഒക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ, ഞാൻ എൻ്റെ ഒരു എൻട്രി ഇങ്ങനെയായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മിക്ക സ്ഥാപനങ്ങളിലും എനിക്ക് തോന്നുന്നു ഇപ്പം അവരുടെ മാനദണ്ഡങ്ങൾ ഓരോരുത്തർക്കും വേറെയാണ്. ചിലർക്ക് ചിലരുടേതായി ഈ ഞാൻ പറഞ്ഞതെല്ലാം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഒന്നുകിൽ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാംസ് ഉണ്ട്, ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് ആയിരിക്കും. ആ എൻട്രൻസ് ക്ലിയർ ചെയ്യുന്നവർക്കായിരിക്കും അവിടെ അഡ്മിഷൻ കിട്ടുക. എൻട്രൻസ് പ്ലസ് ഗ്രൂപ്പ് ഡിസ്കഷൻ പ്ലസ് ഇന്റർവ്യൂ ദാറ്റ് വേരിയസ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ക്യാറ്റ് ഒക്കെ സ്കോർ നോക്കിയിട്ടായിരിക്കും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ എടുക്കുക. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ഓരോ സ്ഥാപനങ്ങളുടെയും എലിജിബിലിറ്റി വെച്ചിട്ടാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു ഈ ഇങ്ങനെയുള്ള തരത്തിലുള്ള ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് എൻ്റെ ഒരു അഡ്വൈസ് അതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇങ്ങനെയുള്ളൊരു ജോലിയിലേക്ക് എത്തുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾക്ക് വീട്ടിൽ മാത്രം ഒരുങ്ങിയിരുന്നിട്ട് 10 to 5 ചെയ്യാൻ പറ്റുന്നൊരു ജോലിയല്ല. വി ആക്ച്വലി ഹാവ് ടു ട്രാവൽ എ ലോട്ട്. എവിടെയാണോ വർക്ക് അവിടെ നമ്മൾ പോകണം. അപ്പം നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി തന്നെ ആദ്യമേ ലക്ഷദ്വീപിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. ഐ തിങ്ക് അത് ഇവിടെ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കുട്ടികളും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. സോ കുട്ടികൾ പുറത്ത് ചെറുപ്പത്തിൽ തന്നെ പോയി പഠിക്കുന്ന ശീലമുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഒരു പുറത്ത് പോയി പഠിക്കുന്നതിനെ പറ്റി എനിക്കൊരു പ്രശ്നം ലക്ഷദ്വീപിൽ തോന്നിയിട്ടില്ല. പക്ഷേ പഠിച്ച ആൾക്കാരൊക്കെ തിരിച്ച് ഇവിടെ വന്നിരിക്കുന്നതിനകത്താണ് എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത്. ഞാനത് എനിക്കറിയാമത് ഞാനിങ്ങനെ കൈ ചൂണ്ടി കാണിക്കുമ്പോഴത്തേനും കേരളത്തിലും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ആക്ച്വലി മൈ പേഴ്സണൽ അഡ്വൈസ്. ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു വീട്ടിൽ മാത്രമായിട്ട് ഭരണത്തിൽ മാത്രമായിട്ടല്ല, നമ്മൾക്കത് നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്സ് മുതൽ നമ്മുടെ മിനിസ്ട്രിയിൽ വരെ നമുക്ക് പല രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻസ് പോളിസി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പോളിസി ബ്രീഫ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു സ്കീംസ് ആയിട്ടോ സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിട്ടോ ഒക്കെ നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ട്രാക്ക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒതുങ്ങിക്കൂടുന്നതിന് പകരം യു ഡ്രീം ബിഗ് ആൻഡ് ഡ്രീം എവറി ഡേ ആൻഡ് ദ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ടു റീച്ച് ദെയർ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ വളരെ സാധാരണ ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഫാദർ ഒരു ഫാമറായിരുന്നു, മൈ മദർ ഇസ് എ ഹൗസ് വൈഫ്. അപ്പോൾ അങ്ങനെ വളരെ വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയോ യുനോ ഞാൻ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഐ ഫീൽ പ്രൗഡ് അബൌട്ട് മൈസെൽഫ് ഫോർ ദ ഫാക്ട് ദാറ്റ് യുനോ ഐ വർക്ക് അണ്ടർ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അറ്റ് ദ സെയിം ടൈം ഐ എം ഏബിൾ ടു ഹാൻഡിൽ അറൌണ്ട് 50 people ആൻഡ് ദെൻ ദേ ആർ ഡൂയിങ് ദിയർ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് എൻ്റെ കൂടെയുള്ള ഒരു 30+ സ്റ്റാഫ് പ്രൊഫഷണൽസ്, ഐ മീൻ ഇങ്ങനെ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളെ മാനേജ് ചെയ്യുന്നു. അവരുടെ കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ടീം ബിൽഡിങ് അവരൊരു ടീം ലീഡർ ആകാൻ വേണ്ടിയിട്ട് ഇത്ര ചെറിയൊരു പ്രായത്തിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഇറ്റ് വാസ് ഐ എം പ്രൗഡ് അബൌട്ട് ഇറ്റ്. ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്തൊരു പെൺകുട്ടി ആയതുകൊണ്ടുള്ള ഒരു ലിമിറ്റേഷനും ഇല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്യാതെ വീട്ടിലെ ഭരണത്തിൽ മാത്രമാക്കാതെ നമുക്കത് പ്രാവർത്തികമാക്കണം. 10 to 5 ജോബ് മാത്രമല്ല നമ്മൾക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഔട്ട്സൈഡ് ട്രാവൽ ചെയ്യാനുള്ള വില്ലിങ്നെസ് ഉണ്ടാകണം, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ള വില്ലിങ്നെസ് ഉണ്ടാകണം, അത് നമുക്ക് അത് ചെയ്യുന്ന അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി നമുക്കുണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ലക്ഷദ്വീപ് ഓൾസോ ഡൂയിങ് ദ സെയിം കൈൻഡ് ഓഫ് ജോബ്. നമ്മളിങ്ങനെ വളരെ ട്രഡീഷണലായിട്ടുള്ള എഞ്ചിനീയറിംഗോ മെഡിസിൻ അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻസ് ഇതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെയുമുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിലേക്ക് എല്ലാവരും കടന്നു വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐ മീൻ ദാറ്റ് ഇസ് മൈ അഡ്വൈസ്. പിന്നെ വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്. മേ ബി നമ്മൾക്ക് കിട്ടുന്നത് ചില സമയത്ത് ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ട്രാവൽ ഉണ്ടാവാറുണ്ട്, ചില സമയത്ത് ദിസ് ഇസ് ഫൈൻ, ഐ എം ഏബിൾ ടു മാനേജ്, ഫാമിലിയെ വരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട് വർക്കിൻ്റെ കൂട്ടത്തിൽ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കാരണം നമ്മൾക്ക് ഒരു ഒരു പോളിസി ലെവൽ ഇൻഫ്ലുവൻസോ നോട്ട് ഓൺലി പോളിസി ലെവൽ ഇൻഫ്ലുവൻസ് അത്രയൊന്നും പോയില്ലെങ്കിൽ പോലും നമ്മൾക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് എവിടെയെങ്കിലും അവരുടെ ജീവിതത്തിൽ ചെറിയൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, ഒരു ചെറിയൊരു പുഞ്ചിരി വേറൊരു മനുഷ്യനിൽ സമ്മാനിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, അതായിരിക്കണം നമ്മുടെ യുനോ ദാറ്റ് വിൽ ആക്ച്വലി ഗീവ് എസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഐ ആം ഗെറ്റിംഗ് സാറ്റിസ്ഫൈ ഐ എം ആക്ച്വലി ഗെറ്റിംഗ് ദാറ്റ് ഫ്രം ഡൂയിങ് ദിസ് ജോബ്. അതാണ് എൻ്റെ ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ പല തരത്തിലുള്ള ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്. പല സമയത്ത് നോർത്തിൽ പോകുമ്പോഴൊക്കെ നമ്മൾ അറിയാം, രാജസ്ഥാൻ ആയിക്കോട്ടെ യു പി ആയിക്കോട്ടെ, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ വി ആർ ഫോർച്ചുനേറ്റ് ആൻഡ് ദെൻ വി ആർ ഗിഫ്റ്റഡ് ഫോർ മെനി തിങ്സ്. അപ്പം അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ടു കഴിയുമ്പം ഒന്നുമില്ലാത്ത കുട്ടികൾ, നഗ്നരായിട്ട് നടക്കേണ്ടി വരുന്ന കുട്ടികൾ. ചില ജാർഖണ്ഡിലെ ഒരു അനുഭവം പറയുവാണെങ്കിൽ, ജാർഖണ്ഡിൽ നിന്ന് കേരളം പഠിക്കാൻ വേണ്ടിയിട്ടും കേരളത്തിൽ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെ കാണാൻ വന്നിരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. സോ അതിൽ ഒരു സ്ത്രീ എല്ലാ ദിവസവും ഇങ്ങനെ ഡ്രസ് ഇങ്ങനെ അലക്കിയിടും. ഞങ്ങളിങ്ങനെ കേരളത്തിൽ വന്നു, ഓരോ പഞ്ചായത്ത് കണ്ടു, വിസിറ്റ് ചെയ്തു. സോ ഷീ എവ്രി ഡേ പുള്ളിക്കാരി ഇങ്ങനെ ഡ്രസ് ഇങ്ങനെ അലക്കിയിടുന്നു. അപ്പോൾ ഡ്രസ്സ് അലക്കിയിടുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും ആ സാരി തന്നെയാണ് വീണ്ടും ഉടുത്തോണ്ട് വരുന്നത്. അപ്പം നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് നമ്മളിങ്ങനെ ഒരു പഞ്ചായത്ത് ചെല്ലുമ്പോൾ പഞ്ചായത്തിന് കേരളത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് നമ്മളിങ്ങനെ ഒരു സെറ്റ് സാരി കൊടുക്കുകയാണ്. സോ നെക്സ്റ്റ് ഡേ ഷീ സ്റ്റാർട്ടഡ് വെയറിംഗ് ദ സെറ്റ് സാരി ആൻഡ് ദെൻ ഷീ സ്റ്റാർട്ടഡ് വെയറിംഗ് ഇറ്റ് ഓൾട്ടർനേറ്റീവ്ലി. പിന്നീടാണ് എനിക്കിത് മനസ്സിലായത്, ആ ജാർഖണ്ഡിൽ നിന്ന് വരുന്ന അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ആകെ ഒരു സാരി ഉള്ളായിരുന്നു. നോട്ട് ഓൺലി ഇവിടെ വരാൻ, നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാനായിരിക്കുമല്ലോ ശ്രദ്ധിക്കുക. അപ്പം അതേപോലെ തന്നെ ജസ്റ്റ് വൺ സാരി ഷീ ഹാഡ്. അപ്പം ഇത് ആക്ച്വലി എൻ്റെ ഒരു ബിഗിനിങ്ങിൽ നടന്നൊരു സംഭവമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഒരു ജേർണലിലേക്കുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് ഈ ഒരു ചെറിയ നമ്മളുടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ചെറിയൊരു വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾക്ക് ഇങ്ങനെയുള്ള പല ജീവിതങ്ങളിൽ നമ്മൾക്ക് ചെറിയ പുഞ്ചിരി നൽകാൻ വേണ്ടിയിട്ട്, അവർക്ക് ചെറിയൊരു ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് സാധിക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് മൈ വർക്ക്. താങ്ക് യു എവരി വൺ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജരായി ജോലി ചെയ്യുന്ന സിമി സൂസൺ മോൺസി. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസിൽ. നന്ദി, നമസ്കാരം.
2: ഇനി ഒരു മാപ്പിള പാട്ട് കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

അടുത്തതായി കൽഹോനാഹോ എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം ആലപിച്ച ഗാനം, സംഗീതം ശങ്കർ ഇഹ്സാൻ ലോയ്, ഗാനരചന ജാവേദ് അക്തർ.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626274.
0: മറ്റൊരു നമ്പർ 0489626274.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45. മറക്കാതെ കേൾക്കുക ഫാട്ടു ഫെട്ടി.
2: വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി താമരയുടെ വരികൾക്ക് ഹാരിസ് ജയരാജ് സംഗീതം പകർന്ന് ഹരിഹരൻ, പ്രസന്ന എന്നിവർ ആലപിച്ച ഗാനം ചിത്രം വാരണം 1000.

മനസ്സിനക്കരെ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, ജോത്സ്ന എന്നിവർ ആലപിച്ച ഗാനം. സംഗീതം ഇളയരാജ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

നിരഞ്ജൻ ഇയങ്കറിന്റെ വരികൾക്ക് ഷൻഗർ ഇഹ്സാൻ ലോയ് സംഗീതം പകർന്ന് ഷഫ്കാത്ത് അംനാത് അലി ആലപിച്ച ഗാനം ചിത്രം മൈ നെയിം ഈസ് ഖാൻ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷർഫുനിസ, പുളിയനക്കീൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

മാനന്ദ വെള്ളിത്തേര് എന്ന ചിത്രത്തിനു വേണ്ടി ചന്ദ്രശേഖറും ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. വരികളെഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം ജോൺസൺ. ഇനി ഒ എൻ വി കുറുപ്പ് വരികളെഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുറപ്പാട്.

0: പാതിരാ സൂര്യൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ നമ്പി വരികളെഴുതി ദക്ഷിണാമൂർത്തി ഈണമിട്ട് ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:50 കേൾക്കാം. ആകാശവാണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികളുടെ പഠനവും സഹായ സാങ്കേതിക വിദ്യയും ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം മേധാവി ജയദേവ് ജിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അഥവാ ICFOS സഹായ സാങ്കേതിക വിഭാഗം അതായത് അസിസ്റ്റീവ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായ ശ്രീ ജയദേവ് ജി. സർ, നേർവഴിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമുക്കറിയാം, സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കാഴ്ച പരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് നമ്മൾ പൊതുവെ നമ്മുടെ ശ്രോതാക്കൾക്ക് സാങ്കേതിക വിദ്യ പരിചിതമായിട്ടുള്ളത്. ആ മേഖലയിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ICFOS എന്ന സ്ഥാപനം കാഴ്ചവെക്കുന്നത്. നമുക്ക് ICFOS കുറിച്ച് ലഘുവായി ഒന്ന് പറയാമോ?
2: ICFOS അഥവാ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് കേരള സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിൻ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ സുനിൽ TT ആണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ. ICFOS പ്രധാന പ്രവർത്തന മേഖലകളിലൊന്നാണ് സഹായ സാങ്കേതിക വിദ്യ. ഇതിന്റെ ഭാഗമായി കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠനം മെച്ചപ്പെടുത്തുന്നതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ICFOS സഹായ സാങ്കേതിക വിഭാഗം നടത്തി വരുന്നു.
1: നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി എന്നുള്ള വാക്ക് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു പദമാണ്. അസിസ്റ്റീവ് ടെക്നോളജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: അസിസ്റ്റീവ് ടെക്നോളജി എന്നതുകൊണ്ട് വെല്ലുവിളി നേരിടുന്ന സമൂഹത്തിന് വേണ്ടി അവർക്ക് സഹായപ്രദമായി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് തനതായ രീതിയിൽ ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളും ഉപകരണങ്ങളും വികസിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ്.
1: ഇത്തരത്തിൽ ഏറ്റവും അധികം അസിസ്റ്റീവ് ടെക്നോളജി ആവശ്യമായി വരുന്ന ഒരു വിഭാഗമാണല്ലോ കാഴ്ച പരിമിതിയുള്ള ആളുകൾ. കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളെയാണ് അസിസ്റ്റീവ് ടെക്നോളജി കൊണ്ട് നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുക?
2: ഇപ്പൊ കാഴ്ച വെല്ലുവിളിയുള്ള സമൂഹത്തിന് വേണ്ടി അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തികൾ ചെയ്യുവാനും അറിവ് തനതായ രീതിയിൽ ഇഫക്റ്റീവായിട്ട് മനസ്സിലാക്കാനും ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന മേഖലകളിൽ മികവ് പ്രകടിപ്പിക്കുവാനും സഹായ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുന്നു.
1: ഏത് മേഖലയിലാണ് ICFOS ഗവേഷണ വിഭാഗം പ്രവർത്തിക്കുന്നത്?
2: ICFOS സഹായ സാങ്കേതിക വിഭാഗം പ്രവർത്തിക്കുന്നത് കാഴ്ച വെല്ലുവിളിയുള്ള വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തികളിലാണ്. അതിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയറുകളും ഒരുപാട് നിലവിലുണ്ട് വായനയ്ക്കായിട്ടുള്ളത്. പക്ഷേ അതുകൂടാതെ പ്രൈമറി സെക്കൻഡറി തലത്തിലുള്ള വിദ്യാഭ്യാസം നടത്തുമ്പോൾ സയൻസ്, ഗണിതം, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതലായും വരുന്നത് കാഴ്ച ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആ ആശയങ്ങൾ ഫലപ്രദമായി മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്.
1: അതിലെന്തെങ്കിലും ഒരു ഉദാഹരണം പറയാമോ?

0: ഉദാഹരണത്തിന് ഇപ്പം മഴവില്ലിന്റെ നിറം, അതിനെ ഏത് തരത്തിലാണ് അസിസ്റ്റീവ് ടെക്നോളജി സമീപിക്കുന്നത്?
1: ഇപ്പം പ്രകാശപ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടന്ന് പുറത്തേക്ക് വരുമ്പോൾ ഏഴ് വ്യത്യസ്ത വർണ്ണങ്ങളായി രൂപാന്തരപ്പെടുന്നു. ആ ഏഴ് വ്യത്യസ്ത വർണ്ണങ്ങൾ ഒരു കാഴ്ച വെല്ലുവിളിയുള്ള വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് പലതരത്തിലുള്ള ടെക്സ്ചറുകളാണ്. ടെക്സ്ചറുകളും ബ്രെയിൽ വിവരണവും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മഴവില്ലിന്റെ നിറങ്ങൾ, അതായത് പ്രകാശപ്രകീർണനം നടത്തി ഏഴ് വ്യത്യസ്ത വർണ്ണങ്ങളായി തരംതിരിയുന്നു എന്നുള്ളത് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നിറങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇതുപോലുള്ള ടെക്സ്ചറുകൾ വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഫലപ്രദമായിരിക്കും.
0: താങ്കൾ ബ്രെയിൽ വിവരണം എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്?
1: ബ്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ഡോട്ടുകളുടെ ഒരു സിസ്റ്റമാണ്. ആ ആറ് ഡോട്ടുകൾ ഓരോ ക്യാരക്ടറിനും വ്യത്യസ്ത പാറ്റേണിലായിരിക്കും. ഒരു ബ്രെയിൽ ഡോട്ട് ഉയർന്നു നിൽക്കും, ബാക്കിയുള്ള ഡോട്ടുകൾ താഴ്ന്നു നിൽക്കും. ആ പാറ്റേണുകൾ ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ അവർക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ഏതാണ്. ഇപ്പൊ വയലറ്റിന് വേണ്ടി വി എന്നൊരു അക്ഷരം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൽ പാറ്റേൺ ഉൾപ്പെടുത്തിയാൽ അവർക്ക് തൊട്ടറിഞ്ഞ് നോക്കുമ്പോൾ കൃത്യമായും അത് വി ആണെന്നും വയലറ്റ് ആണെന്നും മനസ്സിലാക്കാനും പറ്റും.
0: ഇപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ഉപകരണങ്ങൾ ലഭ്യമാണ്. പക്ഷെ ഇത്തരം ഉപകരണങ്ങളൊക്കെ ഒന്നുകിൽ വിദേശത്ത് നിർമ്മിച്ചതോ നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങളെ ശരിയായി മനസ്സിലാക്കാത്ത വണ്ണം ഉണ്ടാക്കിയിട്ടുള്ളതോ ഒക്കെ ആവുമല്ലോ. അവയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
1: കൂടുതലും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നുണ്ടെങ്കിലും പ്രയോജനപ്രദമായിട്ടുള്ള ഉപകരണങ്ങൾ വളരെ ഷോർട്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ള ഉപകരണങ്ങൾക്ക് ഒരുപാട് പോരായ്മകളും ഉണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ ഇതിന്റെ ബെനിഫിഷ്യറീസ്, അതായത് അധ്യാപകരും വിദ്യാർത്ഥികളുടെയും നിരന്തരമായ വിലയിരുത്തലിലൂടെ ആകണമെന്നില്ല ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. അതിന്റെ പോരായ്മകൾ അധ്യാപകർക്ക് കൃത്യമായും മനസ്സിലാക്കാൻ പറ്റും. ഈ പോരായ്മ മനസ്സിലായാലും ഇത് പിന്നീട് അത് റീവർക്ക് ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിന് കൂട്ടുന്നുണ്ട്.
0: ആ ഒരു പരിമിതി ഒരുപക്ഷെ ഈ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസുകൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുമല്ലേ?
1: അതെ അതെ, ഓപ്പൺ സോഴ്സ് എന്ന് മാത്രമല്ല ഇതുപോലുള്ള അഡാപ്റ്റീവ് ഉപകരണങ്ങൾ ഐഡിയ രൂപീകരണം മുതൽ എല്ലാ ഘട്ടങ്ങളിലും, ആശയനിർമ്മാണം, പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുക, ഫൈനൽ ബേസ് പ്രോഡക്റ്റിൽ എത്തിക്കുക, അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഇതിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറികളുമായി സംവദിക്കുകയും വിലയിരുത്തലുകളും നടത്തിയെങ്കിൽ മാത്രമേ ഒരു ഉപകരണം പുറത്തിറങ്ങുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എൻഡ് യൂസേഴ്സിനും ഫലപ്രദമായി തീരുകയുള്ളൂ.
0: ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാഴ്ച പരിമിതിയുള്ളവരുടെ അധ്യാപകരായിരിക്കും അല്ലേ? കാരണം അവര് പലപ്പോഴും കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവരുടേതായ ചില സംഗീതങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു തുടക്കത്തിൽ കാഴ്ച പരിമിതരായ കുട്ടികളുടെ അധ്യാപകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും സെഷനുകൾ ഉണ്ടായിരുന്നു, അതെങ്ങനെയായിരുന്നു?
1: 2021 ICFOS സഹായ സാങ്കേതിക വിഭാഗം കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യ പടിയായി ബ്രെയിൽ അധിഷ്ഠിത പദപ്രശ്ന ഉപകരണം, മൂന്നക്ഷര വാക്കുകൾ പഠിക്കാനുള്ള ഒരു പദപ്രശ്ന ഉപകരണത്തിന്റെ ആദ്യ രൂപം നിർമ്മിക്കുകയുണ്ടായി. അപ്പോൾ അത് ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ വഴുതക്കാടിലെ അന്നത്തെ പ്രധാനാധ്യാപകനായ ശ്രീ അബ്ദുൽ ഹക്കീം സാറിനെ കാണിക്കുകയും സ്പർശനവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നിലവിൽ ലഭ്യം അല്ല എന്നുള്ളതും അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം ലാർജ് സ്കെയിലിൽ നടത്തി മുന്നോട്ട് പോകണമെന്നും എന്നുള്ളതും നിർദ്ദേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സാറിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലുള്ള വിവിധ കാഴ്ചപരിമിതർക്കായിട്ടുള്ള സ്കൂളുകളിലെ അധ്യാപകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് ഒരു പാനൽ രൂപീകരിച്ച് അതിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളും മനസ്സിലാക്കി അത് പ്രയോറിറ്റൈസ് ചെയ്ത് അതുപോലെ തന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ നിർമ്മിക്കുന്നത് അധ്യാപകരുടെയും ഇതിന്റെ എക്സ്പേർട്സിന്റെയും മേൽനോട്ടത്തിൽ നടത്തണമെന്നും അതുകൊണ്ട് ഇത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലിന് ഉപരി അധ്യാപകരുടെയും എക്സ്പേർട്സിന്റെയും കൂട്ടായ്മയുടെ വിലയിരുത്തലിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നും നിർദ്ദേശിക്കുകയും അങ്ങനെ വള്ളിക്കാപ്പെട്ട ബ്ലൈൻഡ് സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായ ശ്രീ യാസിർ എ കെ സാറിനെയും അബ്ദുൽ ജലീൽ സാറിനെയും ബന്ധപ്പെടുത്തുകയും അപ്പൊ അതുവഴി കേരളത്തിലുള്ള എല്ലാ ബ്ലൈൻഡ് സ്കൂളുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു പാനൽ രൂപീകരിച്ച് അധ്യാപകർക്ക് അവരുടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായും പറഞ്ഞു തരാനും ആ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്.
0: പലപ്പോഴും നമ്മൾ പ്രാഥമികമായി ചെറിയ ക്ലാസ്സിലെ പഠനങ്ങൾക്ക് ബ്രെയിൽ ലിപി പഠിക്കേണ്ടതായിട്ട് വരുള്ളൂ. ഇത്തരത്തിൽ ബ്രെയിൽ ലിപി സ്വന്തമായി പഠിക്കാനും അത് ഉപയോഗിക്കാനും അത്തരത്തിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ?
1: ഞങ്ങളുടെ ആദ്യത്തെ രണ്ട് ഉപകരണങ്ങൾ, ഒന്ന് ഒരു പദപ്രശ്ന ഉപകരണവും കൂടാതെ ബ്രെയിൽ ലിപിയുടെ ഘടനയും അതിന്റെ ബാക്കി അറിവുകളും, അതായത് പ്രീ ബ്രെയിൽ പഠനത്തിന് ഉപയോഗിക്കുന്ന ബ്രെയിലിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ, അത് കുട്ടികൾക്ക് കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നത് അധ്യാപകരും എക്സ്പേർട്സും അടങ്ങുന്ന വിദഗ്ധരുടെ ശില്പശാലകൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ഐസിഫോസിന്റെ സഹായ സാങ്കേതിക വിഭാഗം നടത്തുന്ന ശില്പശാലകൾ കൂടാതെ കേരളത്തിലെ സമഗ്ര ശിക്ഷാ കേരളയും കേരള സയൻസ് ആൻഡ് ടെക്നോളജി കൌൺസിലും നടത്തുന്ന കൺസെപ്ച്വലൈസേഷൻ ശില്പശാലകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊണ്ട് അതും ഉള്ള പരിഹാരങ്ങളും ഐസിഫോസ് സഹായ സാങ്കേതിക വിഭാഗം ചെയ്യാറുണ്ട്. 2021 ശില്പശാലയിൽ ഇതുപോലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അതായത് ബ്രെയിലിന്റെ ഘടന പഠിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപകരണം, കുട്ടിക്ക് കയ്യിലൊതുങ്ങുന്ന ബട്ടൺ പ്രസ് രീതിയിലുള്ള ചെറിയ ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ ഞങ്ങൾ 6-ഡോട്ട് ബ്രെയിൽ സിസ്റ്റം അതിന്റെ ഘടനയും മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതും ഇതുപോലുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഞങ്ങളുടെ തന്നെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴും എല്ലാം ഈ ഒരു വിദഗ്ധരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനമായിട്ടാണ് ഞങ്ങൾ ഈ ഉപകരണവും വികസിപ്പിച്ചത്.
0: ശാസ്ത്രം, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ പാഠഭാഗങ്ങളിലും ഓരോ തരം കൺസെപ്റ്റുകൾ, ഓരോ തരം ആശയങ്ങൾ, അപ്പം അതിനോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? കോമൺ ആയിട്ടൊരു ഡിവൈസ് ആണോ, അല്ലെങ്കിൽ ഓരോ ആശയങ്ങൾക്ക് ഓരോ ഉപകരണങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു?
1: അതായത് ഈ അധ്യാപകർ തന്നെ നിർദ്ദേശിച്ചത് സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തഡോളജിയാണ്. അതായത് കോംപ്ലക്സിറ്റി ആദ്യം കൊണ്ടുവരാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് കോംപ്ലക്സിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ അവർക്ക് പഠനം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നത്തുള്ളൂ. അവരുടെ നിർദ്ദേശവും ഇങ്ങനെ തന്നെയായിരുന്നു. ഒന്നിൽ കൂടുതൽ കൺസെപ്റ്റുകൾക്ക് ഒരു ഉപകരണമല്ല, ഒരു കൺസെപ്റ്റിന് ഒരു ഉപകരണം. ആ ഉപകരണം പക്ഷേ ഇൻക്ലൂസീവ് ആയിരിക്കണം, അതായത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഉപകരണമായിരിക്കണം. ആ രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
0: ഇത്തരത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാഴ്ച പരിമിതരെ കൂടെ ഉൾപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ കരിക്കുലത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുള്ളു. ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
1: കരിക്കുലത്തിൽ ആശയങ്ങൾ പലപ്പോഴും സയൻസ്, ഗണിതം, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിലെ ആശയങ്ങൾ അഡാപ്റ്റീവ് രീതിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ മേഖലയിലുള്ള കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആ ആശയങ്ങൾ കൃത്യമായും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പം നിലവിൽ നടന്നു വരുന്നുണ്ട്. അഡാപ്റ്റീവ് കരിക്കുലത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കേരള SERTയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അധ്യാപകരുടെ തന്നെ എക്സ്പേർട്സിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് കരിക്കുലം അഡാപ്റ്റേഷൻ നടത്താനുള്ള സെഷനുകളും ഒക്കെ SERTയിൽ നടന്നു വരുന്നുണ്ട്.
0: എന്തായാലും നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് ഓരോ പാഠത്തിനനുബന്ധിച്ച് ഒരു IT അനുബന്ധ പ്രവർത്തനം ഉള്ളതുപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് കൂടി ഈ ആശയം മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ വന്നു തുടങ്ങും എന്ന് തന്നെയാണ്.
1: തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം.
0: താങ്കളുടെ വിലയേറിയ സമയം നേർവഴി പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള താങ്കളുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
1: നന്ദി. നമസ്കാരം.

കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികളുടെ പഠനവും സഹായ സാങ്കേതികവിദ്യയും. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം മേധാവി ജയദേവ് ജിയുമായി ദിലീപ് എം കെ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
1: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

നിഗമനിഷയിൽ ഇതുവരെ നേർകൾ കേട്ടത് തിരുമതി മാലതി സുന്ദർരാജൻ അവർ എഴുതി വഴങ്ങിയ ഊരെ സോധനയെ സാധനയാക മാറ്റിയവർ

നിഘിഷയിൽ ഇതുവരെ നേരുകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാന് തമിഴ്ച്ചൊല് മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഘിഷയിൽ നിറയുമടിക്കുന്ന വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം. തമിഴ്ച്ചൊല് മാലൈ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ആകാശവാണി.
1: ഗാനകൈരളി കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നിസ്തുല സംഭാവനകൾ നൽകിയ കവികളുടെ രചനയിലുള്ള കൃതികൾ ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് തുടർന്ന് കേൾക്കാം. വള്ളത്തോൾ നാരായണ മേനോൻ, പാല നാരായണൻ നായർ, കെ വി മണലിക്കര, കേരിക്കോട് ഗോപാലൻ നായർ എന്നീ കവികളുടെ തൂലികയിൽ പിറന്ന വരികൾ കർണാടക സംഗീത രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് കേൾക്കാം.

കെ വി മണലിക്കരയുടെ വനശോഭന എന്ന് തുടങ്ങുന്ന രചന. പന്തുവരാളി രാഗം ആദിതാളം. പാടിയത് ആലപ്പുഴ കെ എസ് ശ്രീകുമാർ.

വള്ളത്തോൾ നാരായണമേനോന്റെ രചനയിൽ പിറന്ന ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും എന്നു തുടങ്ങുന്ന രാഗമാലിക പാടിയത് ഡോക്ടർ കവിയൂർ സി കെ രേവമ്മ.

കീരിക്കോട് ഗോപാലൻ നായരുടെ ശ്രീപതേ ശ്രീനാരായണ എന്നു തുടങ്ങുന്ന രചന. മുഖാരിരാഗം മിശ്രചപ്പ് താളം. പാടിയത് എം ജി രാധാകൃഷ്ണൻ.

0: വിവിധ മലയാള കവികളുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ, രചന നിർവഹണം സന്ദീപ് സുരേഷ്.

0: തട്ടകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന സംഗീതം കൈതപ്രം. ആകാശവാണി
1: റേഡിയോ സ്മരണകൾ.
2: ഇന്ന് റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറിയും പ്രഭാഷകനുമായ ജിജി തോംസൺ.
3: ഞാനൊരു സ്വപ്നാടനക്കാരനാണ്, അതുകൊണ്ടാവണം റേഡിയോ എന്റെ പ്രിയ തോഴനായത്. സന്തോഷത്തിന്റെയും വാർത്തകളുടെയും പ്രക്ഷേപണങ്ങൾ, താളാത്മകമായ സംഗീതത്തിന്റെ മാറ്റുലികൾ, ചാരയും ദൂരെയുമുള്ള തിരമാലകളിൽ കഥകളുടെ അനാവരണങ്ങൾ, ഇതെല്ലാം നൽകുന്ന റേഡിയോയെ ഇഷ്ടപ്പെടാതിരിക്കാൻ എങ്ങനെ സാധിക്കും? മനസ്സുള്ളവരുടെ തിയേറ്ററാണ് റേഡിയോ, ടെലിവിഷൻ മനസ്സില്ലാത്തവരുടെയും എന്ന് സ്റ്റീവ് അലൻ തമാശ രൂപേണ പറഞ്ഞതിൽ കുറെ വാസ്തവമുണ്ടെന്ന് തോന്നുന്നു. ടെലിവിഷനേക്കാളും എനിക്കിഷ്ടം റേഡിയോ തന്നെ. കാരണം റേഡിയോയിൽ ഒരു തെറ്റു പറഞ്ഞാൽ മാന്യ ശ്രോതാക്കൾ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല, ടെലിവിഷനിൽ അത് പറ്റില്ലല്ലോ. വെളിച്ചം കാണാൻ കണ്ണുകളും ശബ്ദം കേൾക്കാൻ കാതുകളും നൽകിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് എന്റെ പ്രഭാതങ്ങൾ പുലരുക. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച തോമസ് എഡിസണും കമ്പിയില്ല കമ്പിയിലൂടെ ദീർഘദൂരം വാർത്താവിനിമയം സാധ്യമാക്കിയ ഇറ്റലിക്കാരൻ മാർക്കോണിയും മനസ്സിലുണ്ടാകും. എന്റെ ബാല്യകാലത്ത് ശാസ്തമംഗലത്ത് ശ്രീരംഗം ലെയ്നിലുള്ള ഞങ്ങളുടെ വീട്ടിലെ സ്വീകരണ മുറിയിലെ പ്രധാന ആകർഷണം ഒരു റേഡിയോ ആയിരുന്നു, ഫിലിപ്സ് റേഡിയോ. ഉയർന്ന പീഠത്തിലായിരുന്നു അവളുടെ ഇരിപ്പിടം, നിക്കാഹിനൊരുക്കിയിരുത്തുന്ന നവവധുവിനെ പോലെ. രാവിലെ കൃത്യം 6 മണിക്ക് അവളുടെ മൂടുപടം മാറ്റി റേഡിയോ ഓൺ ചെയ്യും. വന്ദേ മാതരത്തോടെയാണ് പ്രഭാത പരിപാടികൾ തുടങ്ങുക. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജി കാർത്തിക ശുക്ല നവമി നാളിൽ എഴുതിയ ഈ അനശ്വര വരികൾ ഹൃദയസ്ഥമാക്കിയത് അങ്ങനെയാണ്. ജനുവരി ഫെബ്രുവരി എന്നിങ്ങനെ ഇംഗ്ലീഷ് മാസങ്ങൾ മാത്രം പറഞ്ഞു ശീലിച്ചിരുന്ന ഞാൻ മലയാള വർഷവും മലയാള മാസവും പറയാൻ പഠിച്ചതും ആകാശവാണിയിലൂടെ. ഇന്നത്തെ പരിപാടികളുടെ സംക്ഷിപ്ത വിവരണത്തിന് ശേഷം മലയാള വാർത്ത കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറ്റക്കാർ ലഡാക്കിൽ അതിക്രമിച്ചു കയറി എന്ന തലക്കെട്ട് വായിക്കുമ്പോൾ ഞാൻ അത്ഭുതം കൂറുമായിരുന്നു. ലഡാക്കോ? അതെവിടെയാണ്? പിൽക്കാലത്ത് ഇന്ത്യൻ കരസേനയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന എന്റെ അച്ചാച്ചൻ ലഡാക്കിൽ നിന്നും അയച്ച കത്ത് വായിച്ചപ്പോഴാണ് അതൊരു മഞ്ഞണിഞ്ഞ മാമലയാണെന്നും അത് അതിർത്തി പ്രദേശമാണെന്നും ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊരു മണ്ണാർക്കാട്ടുകാരനാണെങ്കിലും എന്റെ മണ്ണാർക്കാടിനതിർത്തി ലഡാക്ക് എന്നറിയുന്നേൻ എന്ന് പാടിയ ഒളപ്പമണ്ണയെ ഞാൻ സ്മരിക്കും. ഞാനൊരു മലയാളിയാണ്, ഞാനൊരു തമിഴനാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ രാജ്യം ലഡാക്ക് വരെ നീണ്ടുകിടക്കുന്ന ഭാരതമാണെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ അങ്കുരിക്കാറുണ്ടോ? ഈ ചിന്ത എന്റെ മനസ്സിൽ കോറിയിട്ടതുകൊണ്ടാണ് 1987 പാലക്കാട് ജില്ലാ കളക്ടറായി ചുമതലയേറ്റതിനു ശേഷം ഒളപ്പമെണ്ണ സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാടനെ ഞാൻ ചെന്ന് നമിച്ചത്. എല്ലാ ശനിയാഴ്ചയും കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ നടത്തുന്ന രശ്മി പരിപാടിയും ഞായറാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ നടത്തുന്ന ബാലലോകം പരിപാടിയും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ബാലലോകത്തിലൂടെ റേഡിയോ അമ്മാവിനെ പരിചയപ്പെട്ടു. റേഡിയോ അമ്മാവിന്റെ നിർദ്ദേശാനുസരണം ഒരു റേഡിയോ ക്ലബ്ബ് ആരംഭിച്ചു, ശാസ്തമംഗലം ഉദയ റേഡിയോ ക്ലബ്ബ്. രശ്മിയും ബാലലോകവും കേട്ട് അഭിപ്രായം എഴുതി വായിക്കാനാണ് ക്ലബ്ബ് തുടങ്ങിയത്. അയൽവാസികളായ കൂട്ടുകാരുമൊത്ത് ഈ രണ്ട് പരിപാടികളും ശ്രദ്ധയോടെ കേട്ടു തുടങ്ങി. പരിപാടി കഴിഞ്ഞാലുടൻ അഭിപ്രായം എഴുതും, പ്രിയപ്പെട്ട റേഡിയോ അമ്മാവിന് എന്ന് സംബോധന ചെയ്തുകൊണ്ട്. ആദ്യമൊക്കെ കൂട്ടുകാർ എന്റെ കത്ത് കോപ്പിയടിക്കും. എല്ലാ അഭിപ്രായങ്ങളും ശേഖരിച്ച് പിറ്റേന്ന് രാവിലെ തൈക്കാട് മോഡൽ സ്കൂളിലേക്കുള്ള യാത്രാമധ്യേ വഴുതിക്കാടുള്ള ആകാശവാണി നിലയത്തിൽ കൊണ്ടുകൊടുക്കും. കൂട്ടുകാർ എന്നോട് ചോദിക്കും, റേഡിയോ അമ്മാവനെ കണ്ടോ? റേഡിയോവിൽ ഒളിച്ചിരിക്കുന്ന അമ്മാവനെ എങ്ങനെ കാണാൻ? കുസൃതികളായ മറ്റു ചില കൂട്ടുകാർ, എടാ റേഡിയോ അമ്മാവന് മകളുണ്ടോടാ, നിന്റെ മുറപ്പെണ്ണിനെ കണ്ടോടാ എന്നൊക്കെ ആരെയുമായിരുന്നു. അമ്മാവിന്റെ മകളുമായി പ്രണയത്തിലായതുകൊണ്ടാവണം ഈ റേഡിയോ ഭ്രമമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവണം. ഒരിക്കലും കാണാത്ത റേഡിയോ അമ്മാവിന്റെ സുന്ദരിയായ മകളെയും സ്വപ്നം കണ്ട് ഞാൻ അങ്ങനെ നടക്കുമായിരുന്നു. ക്രമേണ റേഡിയോ ക്ലബ്ബ് വലുതായി. വീട്ടുവരാന്തയിൽ കൂടിക്കൊണ്ടിരുന്ന ക്ലബ്ബ് വീട്ടുമുറ്റത്തായി. മൂത്ത സഹോദരൻ ജോർജ് തോമസ് എന്ന ബാബുച്ചായനെ പ്രസിഡന്റാകാൻ ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ മഹനീയ അധ്യക്ഷതയിൽ ആഴ്ചതോറും മീറ്റിംഗ് കൂടി. ആദ്യം ഈശ്വര പ്രാർത്ഥന, പിന്നെ സ്വാഗതം. ഉപക്രമ പ്രസംഗം കഴിഞ്ഞാൽ കലാപരിപാടികൾ, ലളിതഗാനം, മോണോ ആക്ട്, നൃത്തം, നാടകം, ഇതെല്ലാം അരങ്ങേറി. മീറ്റിംഗിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സെക്രട്ടറി എന്ന നിലയിൽ എന്റെ ജോലിയായിരുന്നു. കർണാനന്ദകരമായ ലളിതഗാനം, വശ്യസുന്ദരമായ നൃത്തം, ചിരിയുടെ മാലപ്പഴക്കം കൊളുത്തിയ മോണോ ആക്ട് തുടങ്ങിയ പ്രയോഗങ്ങൾ റിപ്പോർട്ടിൽ യഥേഷ്ടമുണ്ടാകും. അടുത്ത ഞായറാഴ്ചത്തെ ബാലലോകം പരിപാടിയിൽ റേഡിയോ അമ്മാവൻ അഭിപ്രായങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ ഉദയ റേഡിയോ ക്ലബിൽ നിന്നും കിട്ടിയ 32 അഭിപ്രായങ്ങളും സെക്രട്ടറിയുടെ റിപ്പോർട്ടും കിട്ടി. സാഹിത്യ ഭംഗിയുള്ള സെക്രട്ടറിയുടെ റിപ്പോർട്ട് നന്നായിരിക്കുന്നു എന്ന് കമന്റ് കേൾക്കുമ്പോൾ ഞാൻ പുളകിത ഗാത്രനാവും. കുറച്ചുകൂടി നല്ല റിപ്പോർട്ട് എഴുതാൻ ഇതിനേക്കാളും വലിയ പ്രേരണ വേണോ? പൂജപ്പുര സുഭാഷ് റേഡിയോ ക്ലബ്, തമിളം ശാസ്ത്രി റേഡിയോ ക്ലബ് തുടങ്ങിയ പല ക്ലബുകളെയും റേഡിയോയിലൂടെയാണ് പരിചയപ്പെട്ടത്. ഈ പരിചയത്തിലൂടെ പല കൂട്ടുകാരെയും കിട്ടി. അങ്ങനെ കിട്ടിയ ഒരു അമൂല്യ നിധിയാണ് ശാസ്ത്രി നഗർ റേഡിയോ ക്ലബ് അംഗമായിരുന്ന ബി കൃഷ്ണകുമാർ എന്ന ആത്മാരാമൻ. മോഡൽ സ്കൂളിൽ എന്റെ 2 വർഷം ജൂനിയറായിരുന്ന തൃശൂർക്കാരനായ കൃഷ്ണന്റെ സാഹിത്യാഭിരുചി അന്നേ ഞാൻ തിരിച്ചറിഞ്ഞു. കൃഷ്ണന്റെ അമ്മയും എന്റെ അമ്മയെപ്പോലെ അധ്യാപികയായിരുന്നു, ഹിന്ദി അധ്യാപികമാർ. പ്രസംഗ മത്സരത്തിലും പദ്യപാരായണ മത്സരത്തിലും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാൻ തുടങ്ങി. സമ്മാനങ്ങൾ പങ്കിട്ടെടുത്തു. അസൂയയോ വിദ്വേഷമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കളങ്കരഹിതമായ ഈ ആത്മബന്ധത്തിന് വഴിയൊരുക്കിയത് ആകാശവാണിയല്ലേ? രശ്മിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുട്ടികളുടെ രാമായണവും കുട്ടികളുടെ മഹാഭാരതവുമായിരുന്നു. ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടറായിരുന്ന മാലി എന്ന മാധവൻ നായർ എഴുതിയ പുസ്തകങ്ങളായിരുന്നു അവലംബം. കുട്ടികളുടെ രാമായണത്തിൽ ശബ്ദം കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടി. തുള്ളിച്ചാടുകയായിരുന്നു ഞാൻ. റേഡിയോയിലൂടെ എന്റെ ശബ്ദം കേൾക്കാൻ പോകുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് കുരങ്ങന്റെ റോളാണ് എനിക്കെന്ന്. കുരങ്ങനെങ്കിൽ കുരങ്ങൻ, ശബ്ദം ഒന്ന് കേൾപ്പിച്ചാൽ മതി. ശ്രീരാമഭക്തനായ ഹനുമാന് ഞാൻ ശബ്ദം കൊടുത്തു. ശബ്ദം ഒന്ന് വിറപ്പിച്ച് രാമാ രാമാ ശ്രീരാമാ എന്ന് വിളിച്ച് ഓഡിയോ ടെസ്റ്റ് നടത്തി. എല്ലാം ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. സ്റ്റുഡിയോയിൽ നിന്ന് മടങ്ങി താഴെ വന്നപ്പോൾ ഒരു ചെക്കും കിട്ടി, 25 രൂപ. ആനന്ദ ലബ്ധിക്ക് ഇതിൽ കൂടുതൽ എന്തു വേണം? ആ തുക കൊണ്ട് അമ്മ 2 പുസ്തകങ്ങൾ വാങ്ങിത്തന്നു, മാലിയുടെ കുട്ടികളുടെ രാമായണവും കുട്ടികളുടെ മഹാഭാരതവും. 5 രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ. ബൈബിൾ വായിക്കുന്നത് പോലെ രാമായണവും മഹാഭാരതവും നിത്യവും വായിച്ചാലേ ആ അനന്ത സാഗരത്തിൽ നിന്നും മുത്തുകൾ വാരിയെടുക്കാനാവൂ എന്ന് അമ്മ പറഞ്ഞത് എത്ര ശരി. ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഫുട്ബോൾ ക്രിക്കറ്റ് കമന്ററികൾ ഒന്നും വിടാതെ ഞാൻ കേൾക്കുമായിരുന്നു. ക്രിക്കറ്റ് ഫീൽഡിൽ ബേഡി, പ്രസന്ന, ചന്ദ്രശേഖർ എന്നീ സ്പിൻ ത്രയങ്ങളുടെ മാജിക് ഭാവനയിലൂടെ കാണാനേ കഴിഞ്ഞുള്ളൂ. സുനിൽ ഗാവസ്കർ ഒരു സ്ക്വയർ കട്ടിലൂടെ സെഞ്ചുറി അടിക്കുമ്പോൾ, ഏകനാഥ് സോൾക്കർ അവിശ്വസനീയമായ ക്യാച്ച് എടുക്കുമ്പോൾ ഞങ്ങൾ റേഡിയോയുടെ മുമ്പിൽ തുള്ളിച്ചാടുമായിരുന്നു. ടെലിവിഷൻ വന്നതോടെ റേഡിയോ കമന്ററികൾ കേൾക്കാതെയായി എന്നുള്ളതൊരു സത്യമാണ്. മലയാള വാർത്ത വായിച്ചിരുന്ന രാമചന്ദ്രനും പ്രാദേശിക വാർത്ത വായിച്ചിരുന്ന ഗോപനും ഇംഗ്ലീഷ് വാർത്ത വായിച്ചിരുന്ന തേജേശ്വർ സിംഗും റിനീ സൈമണും എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. തേജേശ്വർ സിംഗിന്റെ മുഴങ്ങുന്ന ശബ്ദത്തെ വെല്ലാൻ ജിം റീവ്സിന് മാത്രമേ സാധ്യമാകൂ. 1971 ആലപ്പുഴ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ എനിക്കാണ് 1st സമ്മാനം കിട്ടിയത്. യുവജനോത്സവത്തിന്റെ അവലോകനം റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്തത് 3:30 സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ 4 മണി കഴിയും. അപ്പോൾ പ്രക്ഷേപണം തീർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനും കൂട്ടുകാരും മോഡൽ സ്കൂളിനടുത്തുള്ള ഒരു വീട്ടിൽ ചെന്ന് റേഡിയോ കേൾക്കാൻ അനുവാദം ചോദിച്ചു. ആദ്യം നൃത്ത ഇനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. പ്രസംഗ മത്സരത്തിൽ 1st സമ്മാനം നേടിയ ജിജി തോമസിന്റെ പ്രസംഗത്തിൽ നിന്ന് എന്ന് കേട്ടപ്പോൾ നെഞ്ചടിക്കാൻ തുടങ്ങി. നെപ്പോളിയനെ വാട്ടർലൂ യുദ്ധത്തിൽ തോൽപ്പിച്ച വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ വാക്കുകൾ, "ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ വാസ് വൺ ഓൺ ദ പ്ലേ ഫീൽഡ്സ് ഓഫ് ഈറ്റൺ", കടമെടുത്ത് തുടങ്ങിയ പ്രസംഗം കേട്ടുകഴിഞ്ഞപ്പോൾ അഭിമാനപൂരിതമായി അന്തരംഗം. ഒരു സംശയം മാത്രം, യുദ്ധത്തിൽ ജയിച്ച വെല്ലിംഗ്ടൺ പ്രഭുവിനാണോ പ്രസംഗ മത്സരത്തിൽ ജയിച്ച എനിക്കാണോ കൂടുതൽ അഭിമാനം? ആകാശവാണിക്ക് നന്ദി. ടെലിവിഷന്റെ തേർവാഴ്ച നടക്കുന്ന ഇക്കാലത്തും ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ ഹൃദയത്തിലെത്താൻ ആകാശവാണി അല്ലാതെ മറ്റേതു മാർഗം? അതുകൊണ്ടാണല്ലോ മൻ കി ബാത്ത് സംവദിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയെ തിരഞ്ഞെടുത്തത്. എന്നിലെ എളിയ കലാകാരനെ തൊട്ടുണർത്തിയ ആകാശ

0: ആകാശവാണി.
1: ബി ശശികുമാർ, ബാലഭാസ്കർ അനുസ്മരണവും വയലിൻ സംഗീത സദസ് ഉദ്ഘാടനവും. റിപ്പോർട്ട്. പ്രശസ്ത വയലിൻ വിദ്വാനും വാഗേയകാരനുമായ ബി ശശികുമാറിന്റെയും വയലിൻ പ്രതിഭ ബാലഭാസ്കറിന്റെയും ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബി ശശികുമാർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് അനുസ്മരണ സമ്മേളനവും വയലിൻ സംഗീത സദസ്സും സംഘടിപ്പിച്ചു. ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങ് സോപാന സംഗീത ആലാപനത്തോടെയാണ് ആരംഭിച്ചത്. അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് വയലിൻ കച്ചേരി നടത്തിയ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലൈമാമണി സംഗീത രത്നാകര ശ്രീ നാഗൈ മുരളീധരൻ.
2: മഹാഗുരു, മഹാവിദ്വാൻ, അൺഅസ്യൂമിംഗ് പേഴ്സൺ ശശികുമാർ സാർ. ഐ ഹാഡ് ലോട്ട് ഓഫ് കൺവേഴ്സേഷൻ വിത്ത് ശശികുമാർ സാർ വേ ബാക്ക് 1980 ആർ സംതിങ് ഇൻ ഗുരുവായൂർ ടെമ്പിൾ ശംഭു ഉത്സവം. ഐ അക്കോമഡേറ്റ് ഫോർ കെ വി നാരായണ സ്വാമി സാർ. ആക്ച്വലി ഈ അക്കോമഡേറ്റ് ഫോർ നേതനൂർ കൃഷ്ണപുരി സാർ ദാറ്റ് ടൈം. വാട്ട് എ ആർട്ടിസ്റ്റ്, വെരി സിംപിൾ, ഡൗൺ ടു എർത്ത് പേഴ്സൺ. I miss him a lot. He is a... Yesterday, I... Kollam Pradeep told me, when he started teaching, he never looked after the time for the students. His life completely for music, music, music. When I see the composition of Chandrabodha Kritis, he told me, he sent me a YouTuber. My opinion, Mutsamu Dishidhar is secondly Avadaram by B. Sashikumar. Wonderful composition. What a words. And every Kriti, just like the style of the Kriti and the Raga Bhava, everything like Mutsamu Dishidhar. I know, but I would like to play full concert of Chandrabodha Kritis. I would like to learn all the Kritis, Chandrabodha Kritis. I need his Ashirvadam.
1: Prashasta Mridanga Vidwan, Shri Changanasheri B. Harikumar.
3: തിരുവല്ല അമ്പലത്തിനടുത്തായിരുന്നു ശശിയേട്ടന്റെ വീട്. ശശിയേട്ടന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ കൊച്ചു വയസ്സിൽ ഞാനിങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ എന്തെങ്കിലും പഠിപ്പിക്കണം എന്ന് എന്റെ അമ്മയുടെ അച്ഛനടുത്തും പറഞ്ഞത് ശശിയേട്ടന്റെ അച്ഛനാണ്. ഓൾ ഇന്ത്യ റേഡിയോയിലെ എനിക്ക് കോമ്പറ്റീഷൻ, ബിഹൈ, എ ഗ്രേഡിനെ എല്ലാം വായിച്ചത് ശശിയേട്ടൻ തന്നെയാണ്. എനിക്ക് താളം ഇട്ട് തന്ന വിദ്വാനാണ് സുരേന്ദ്രൻ ചേട്ടൻ. സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് എന്നെ ഞാൻ ഈ മേളിൽ വരാനെത്താനുള്ള കാരണം. എന്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ട്. പല പല കച്ചേരികളും ശശിയേട്ടന്റെ കൂട്ടത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ബാലഭാസ്കറിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കോൺസെർട്ട് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. മിനിമം ഒരു 10 കോൺസെർട്ടിലും ഞാൻ ബാലഭാസ്കറും ഞാനും കൂടെ വായിച്ചിട്ടുണ്ട്. ശശിയേട്ടനും ബാലഭാസ്കറും ചേർന്ന് തനിയല്ല കച്ചേരിക്ക് വായിക്കുമ്പോൾ നീ ഇങ്ങനെ വായിക്കണം, അതേമാതിരി ഓഡീഷൻ വായിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ വായിച്ചാലേ നന്നായിരിക്കുള്ളൂ, അങ്ങനെ വായിക്കണ്ട, കീർത്തനത്തിന് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണം, ഇങ്ങനെ വായിക്കണം എന്നൊക്കെ ശശിയേട്ടൻ അഭിപ്രായം പറയുമായിരുന്നു.
1: കലാകാരന്മാർ അവരുടെ ഓർമ്മകൾ ആകാശവാണിയോട് പങ്കുവയ്ക്കുന്നു. മൃദംഗ വിദ്വാൻ ശ്രീ വൈക്കം വേണുഗോപാൽ.
4: എന്റെ അരങ്ങേറ്റ 1971 വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുമ്പോൾ ഞങ്ങൾ ഒരേ പ്രായക്കാരാണെന്ന് മനസ്സിലാണ്. പക്ഷെ കോളേജില് ഞങ്ങളെ ഒരുമിച്ച്, പക്ഷെ അന്ന് മുതലേ ബി ശശികുമാർ വലിയൊരു വയലിൻ വായനക്കാരനായിരുന്നു. എന്റെ അരങ്ങേറ്റത്തിന് നെയ്യാറ്റിൻകര വാസുവൻ സാറിന്റെ കച്ചേരിയും അന്ന് വയലിൻ ബി ശശികുമാറായിരുന്നു. എന്റെ അച്ഛനുമായിട്ടൊക്കെ വളരെയധികം അടുപ്പവും ബന്ധവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് കച്ചേരികൾ ഞങ്ങൾ ഒരുമിച്ച് വായിച്ചിട്ടുമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു വയലിൻ വാദകൻ മാത്രമല്ല അദ്ദേഹം, സർവകലാ വല്ലഭനായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. കാരണം വയലിൻ വായിക്കുന്നതോടൊപ്പം തന്നെ കൃതികൾ രചിക്കുന്നു, തില്ലാനകൾ രചിക്കുന്നു, നാടക രചന, ഇങ്ങനെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു കലാകാരനാണ്. അങ്ങനെ ഒരു വയലിനിസ്റ്റ് വളരെ ചുരുക്കമാണ്. പിന്നെ ഏത് കച്ചേരിക്ക് ആരുടെ കൂടെയും ധൈര്യമായിട്ട് വായിക്കാനുള്ള കപ്പാസിറ്റി, തമാശകൾ ചില സന്ദർഭത്തിൽ അവർ പറയുന്നു, ഇതെങ്ങനെ ഈ സമയത്ത് ഇതിങ്ങനെ വരുന്നു എന്ന് തോന്നിപ്പോവും, ആൾക്കാരെ ചിരിപ്പിക്കും ഇഷ്ടം പോലെ. കലാലോകത്തിന് വലിയ നഷ്ടമാണ്, ഒരുപാട് ശിഷ്യ സമ്പത്ത്, അതാണ് ഏറ്റവും വലുത്.
1: വയലിൻ വിദ്വാൻ ശ്രീ എസ് ഈശ്വരവർമ്മ.
5: ശശികുമാർ സാറിന്റെ പ്രധാന ശിഷ്യൻ, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ശിഷ്യനാണ്. സാർ ഇവിടെ കോളേജ് വർക്ക് ചെയ്യുമ്പോഴും ഞാൻ സാറിന് ഇത് പഠിച്ചിട്ടുണ്ട്. അത് അല്ലാണ്ട് അത് കഴിഞ്ഞതിന് ശേഷവും ഞാൻ സാറിന്റെ ഡിസിപ്ലിനായിട്ട് ഒരുപാട് വർഷം പഠിച്ചിട്ടുണ്ട്. സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കിന്റെ ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. സാർ ഒരു വയലിൻ വിദ്വാൻ മാത്രമല്ല, ഒരു വാഗ്ഗേയകാരൻ മാത്രമല്ല, ഒരു ഗാർഡിയൻ, രക്ഷാകർത്താവ്, അതിങ്ങനെ പല പല നിലകളിലും ഒരുപാട് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മഹാഗുരുനാഥനാണ്. സാറിന്റെ അനന്തരവനാണ് ബാലഭാസ്കർ. ബാലഭാസ്കറിനെ ഇങ്ങനെ ബാലഭാസ്കർ ആക്കി എടുത്തത് സാറിന്റെ ഒരു പ്രത്യേക ക്വാളിറ്റി അതാണെന്ന് വേണം പറയുവാൻ. തീർച്ചയായിട്ടും അവർ രണ്ടുപേരും

0: വിയോഗം നമുക്ക് കേരളത്തിന് മാത്രമല്ല, സ്ഥാപനത്തിന് മാത്രമല്ല, കലാകാരന്മാർക്ക് പൊതുവേ ഒരു വലിയ നഷ്ടമാണ്. നഷ്ടമായിട്ട് തന്നെ എന്നും നിലനിൽക്കും. ഏതായാലും ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ചടങ്ങുകൾ നമ്മൾ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്.
1: കർണാടക സംഗീതജ്ഞൻ ശ്രീ പാർവതിപുരം പത്മനാഭയ്യർ.
2: ഞാൻ ആകാശവാണിയിൽ ലൈവ് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ധാരാളം അദ്ദേഹം വായിക്കുകയും എനിക്ക് സംഗീതത്തെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു തരികയും ചെയ്ത വലിയൊരു വയൽ വിദ്വാനാണ് ശ്രീ ബി ശശികുമാർ സാർ. അദ്ദേഹം സംഗീതത്തിന്റെ വഴികളിലൂടെ സാഹിത്യമായാലും താളത്തിന്റെ പ്രാബലങ്ങളായാലും എല്ലാം നമുക്ക് പ്രത്യേകം പറഞ്ഞു തരികയും അത് എനിക്കൊരു ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്തായാലും ഈ ശശികുമാർ സാറിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ഇവിടെ നടക്കുന്ന ഈ വേളയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നു.
1: മൃദംഗ വിദ്വാൻ ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ.
3: ഒരേ സമയത്താണ് ആകാശവാണി 73 ഞാൻ കോഴിക്കോട് ആകാശവാണിയിലും ശശികുമാർ തിരുവനന്തപുരം ആകാശവാണിയിലും സ്റ്റാഫ് ആർട്ടിസ്റ്റായി ജോയിൻ ചെയ്തു. അതുകൂടാതെ ആ കാലം മുതലേ ഉള്ള ഒരുമാതിരിയുള്ള വലിയ കച്ചേരികളിലെല്ലാം മാക്സിമം കച്ചേരികൾ ശശികുമാർ ഞാനൊരു ചേർന്ന് വായിച്ചിട്ടുണ്ട്. നെയ്യാറ്റിങ്ങര വസുദേവൻ, അതുപോലെ കെ എസ് കോവർഷൻ ഫ്ലൂട്ട്, പിന്നെ കെ വി നാരായണസ്വാമി സാറിന്റെ കച്ചേരി, ബാലമുരളി സാറിന്റെ കച്ചേരിക്ക് ഒരു 4-5 കച്ചേരി ഒരുമിച്ച് ഞങ്ങൾ വായിക്കാൻ പറ്റി. അതുമാത്രമല്ല, അത് ഒരു സംഗീതത്തിന്റെ ഒരു വലിയ സമുദ്രമായിരുന്നു പി ശശികുമാർ. കാരണം ഏത് കാര്യവും സംഗീതത്തിനെ പറ്റി ആഴമായിട്ട് ചിന്തിച്ച് സംസാരിക്കാൻ കഴിവുള്ള ഒരു ഏക വ്യക്തി തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ശശികുമാർ ആയിരുന്നു. ശശി ഒരു വലിയൊരു നിഘണ്ടുവായിരുന്നു. ഒട്ടുമുക്ക പേരും ശശികുമാർ സാറിന്റെ ശിഷ്യനാണ്.
1: സംഗീതജ്ഞൻ ശ്രീ കാവാലം ശ്രീകുമാർ.
4: ഞാൻ ആകാശവാണിയില് 85 കയറുന്നതിന് തൊട്ട് മുമ്പാണ്, ഏതാണ്ട് ഒരു 82-83 കാലഘട്ടത്തിലാണ് ഞാൻ ശശികുമാർ സാറിന്റെ അടുത്ത് സംഗീതത്തിലെ ഒരു ഉപരിപഠനം എന്ന രീതിയിൽ സാറിന്റെ അടുത്ത് വരുന്നത്. അവിടെ വരുമ്പോൾ ഞാൻ അതുവരെ പഠിച്ച പാഠങ്ങളൊക്കെ ഒരു അൺലേൺ ചെയ്ത് പുതിയ ഒരു രീതി ഞാൻ അറിഞ്ഞത് അവിടുന്നാണ്. ആ ഒരു പുതിയ സംഗീത പദ്ധതി എങ്ങനെ വളരെ അനായാസമായിട്ട് രാഗവും സ്വരവും നിരവലും ഒക്കെ പാടാൻ പറ്റും എന്നുള്ളതൊരു ശരിക്ക് ആദ്യം മുതലേ പഠിക്കുന്ന ഒരു രീതിയിലായിരുന്നു അവിടെ തുടക്കം. പ്രത്യേകിച്ച് അവിടുത്തെ ഈ ബാലപാഠങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടതാണെന്നും ഈ പറയുന്ന സപ്തസ്വരങ്ങളുടെ പല പരിശകളുണ്ട്. അദ്വിതീയമായ രീതിയിലുള്ള ഒരു പരിശകളാണ് സാറിന്റെ പദ്ധതിയിൽ ഉള്ളത്. രോഗിയെ അറിഞ്ഞിട്ട് വൈദ്യൻ ചികിത്സ ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെയൊക്കെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ അറിഞ്ഞിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രാക്ടീസിങ് മെത്തേഡാണ് സാറ് പലപ്പോഴും അഡാപ്റ്റ് ചെയ്തിരുന്നത്. അത് അപ്പോൾ തോന്നുന്ന ചില കാര്യങ്ങളും കൂടിയാണ്. ലോകത്ത് എനിക്ക് തോന്നുന്നു മറ്റൊരു അധ്യാപകനും ഇങ്ങനെ ഉണ്ടാവില്ല. കാരണം നമ്മളിൽ നിന്ന് ഒരു ഫീസും മേടിക്കാതെ പഠിപ്പിക്കുക തന്നെയല്ല, ഞങ്ങളൊക്കെ സന്ധ്യയ്ക്ക് ഒരു 5:30 ചെന്നു കഴിഞ്ഞാൽ രാത്രി 12 ആകുമ്പോൾ ആണ് നല്ല ദാഹവും വിശപ്പൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു സമയം വരെ സാറ് തുടർച്ചയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കും.
1: വയലിൻ വിദ്വാൻ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ.
5: എന്റെ ബഹുമാന്യ ഗുരുനാഥന്റെയും അദ്ദേഹത്തിന്റെ ശേഷകാരനായ ബാലഭാസ്കറിന്റെയും ഓർമ്മത്തിനും അതിന് എന്ത് പറയണമെന്ന് എനിക്ക് ഒരു വാക്ക് കിട്ടുന്നില്ല. സാറ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ശിഷ്യന്മാരെല്ലാം കൂടെ സാറിന്റെ വീട്ടിലും സാറിന്റെ ഷഷ്ടിയബ്ദപൂർത്തിക്കും അതുപോലെ സപ്തതിക്കും എല്ലാം സാറ് ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൃതികളും സാറിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള മറ്റ് കൃതികളുടെ സാഹിത്യ സംബന്ധമായിട്ടുള്ള ശുദ്ധികൾ ചെയ്തുള്ള പല പല വ്യത്യസ്തമായിട്ടുള്ള അവതരണങ്ങളെല്ലാം ഞങ്ങൾ പല വേദികളിലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അതേപോലെ ആ ഓർമ്മകൾക്ക് ഒന്നും കൂടി ഓരോ വർഷം കഴിയുന്നതോറും ഞങ്ങളുടെ ശിഷ്യന്മാരും അതുപോലെ സാറിൻ്റെ കുടുംബക്കാരും എല്ലാം കൂടെ ചേർന്നുള്ള ഈ പരിപാടി എല്ലാ വർഷവും ഞങ്ങൾ വളരെ മനോഹരമായിട്ട് കൊണ്ടാടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. ഈ ഒരു ഓർമ്മദിനത്തിൽ ആ പാതാരം തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
1: വയലിൻ കച്ചേരിയിൽ നിന്ന്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുസൃതിക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ആദ്യം. രചനാസംഗീതം ടോമിൻ ജെ തച്ചങ്കേരി.

ശ്രോതാക്കളെ, മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു രേഖ അജിത്. നമുക്കിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി ചിത്രപാടിയ ഗാനമാണ്. ചിത്രം നാളെ ഞങ്ങളുടെ വിവാഹം. ഈ ഗാനം എഴുതിയത് ചുണക്കര രാമൻകുട്ടിയാണ്. സംഗീതം നൽകിയത് ശ്യാമം.

കുറിപ്പിന്റെ വരികൾക്ക് ശങ്കർ ഗണേഷിന്റെ സംഗീതം. ജയചന്ദ്രൻ, വാണിജ്യറാം, ജോളി എബ്രഹാം എന്നിവരാണ് ഗായകർ. ചിത്രം സ്ഫോടനം

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ നമുക്കിനി കേൾക്കാം ഈറ്റ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്. ഈ ഗാനമെഴുതിയത് യൂസഫലി കേച്ചേരിയാണ്. സംഗീതം നൽകിയത് ജി ദേവരാജനും.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്. ആകാശവാണി ഏകതാര. ലളിതഗാന പരിപാടി

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കാഞ്ചന ശ്രീറാം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ചന്ദന ശീതള ചന്ദ്രികയിൽ മുങ്ങിയ ശിശിര നിഷേധിനിയിൽ എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. ഗാനം എഴുതിയത് ഡോക്ടർ ബി ഉഷാകുമാരി അഞ്ചൽ. സംഗീതം നൽകിയത് ചെറിയൻ കീഴ് എസ് സുധീഷ്.

അടുത്ത ഗാനം എഴുതിയത് അനിൽ നീണ്ടകര, സംഗീതം നൽകിയത് രാജൻ കോസ്മിക്. നീരാടുവാനല്ല നിളയൊന്നു കാണുവാൻ കൊതിയോടെ ഞാൻ ഇന്ന് ആ കടവിൽ വന്നു.

അവസാനമായി ഉത്രാടത്തോണിയിലേറി ചിറ്റാടക്കോണിയണിഞ്ഞ് തൃക്കാക്കര നിന്നു വരുന്നൻ പുത്തൻ തിരുവോണം. ഗാനം എഴുതിയത് ഡോക്ടർ ചേരാവള്ളി ശശി, സംഗീതം നൽകിയത് KPAC ചന്ദ്രശേഖരൻ.

0: ഡോക്ടർ ബി ഉഷാകുമാരി അഞ്ചൽ, അനിൽ നീണ്ടകര, ഡോക്ടർ ചേരാവള്ളി ശശി എന്നിവരുടെ വരികൾക്ക് ചിറയൻകീഴി എസ് സുധീഷ്, രാജൻ കോസ്മിക്, കെ പി എസ് ഇ ചന്ദ്രശേഖരൻ എന്നിവർ സംഗീതം നൽകി. കാഞ്ചന ശ്രീറാം പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്ത.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതം. യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ദേശീയ ആരോഗ്യനയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ഡെങ്കി നിയന്ത്രണത്തിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രിയാണ് അദ്ദേഹം നെതർലാൻഡ്സിലെത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. പ്രധാനമന്ത്രി നാളെ സ്വീഡനും തിങ്കളാഴ്ച നോർവേയും സന്ദർശിക്കും. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച പ്രസിഡന്റ് സെർജിയോ മാറ്ററലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. തന്ത്രപ്രധാനമായ പെട്രോളിയം ശേഖരം, ദീർഘകാല എൽപിജി വിതരണം, പ്രതിരോധ സഹകരണം എന്നിവ സംബന്ധിച്ച സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും യുഎഇയും ഒപ്പുവച്ചു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16 രൂപ 50 പൈസയായി കുറയ്ക്കുകയും ചെയ്തു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത രണ്ടാഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതമായി തുടരുന്നു. ഇന്നത്തെ യുഡിഎഫ് നേതൃയോഗത്തിൽ മന്ത്രിമാരും വകുപ്പുകളും തീരുമാനിക്കുമെന്നാണ് സൂചന. തിങ്കളാഴ്ചയാണ് വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങളെ തടയുന്നത് സംബന്ധിച്ച അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും മെയ് 16 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് കൊതുകുകളുടെ ഉറവിട നശീകരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഡെങ്കിപ്പനിക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കായി കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഡെങ്കി നിയന്ത്രണത്തിനായി സാമൂഹിക പങ്കാളിത്തം, പരിശോധിക്കുക, ശുചിയാക്കുക, അടച്ചു സൂക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈഡിസ് ഇനത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഏറ്റവും മികച്ച ചികിത്സാ പ്രതിരോധമാണെന്നും മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ അവഗണിക്കരുതെന്നും കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജശി ആർ എസ് ആകാശവാണി വാർത്തകളോട്.
1: ഡെങ്കിപ്പനി നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകാം. കഠിനമായ വയറുവേദന, തുടർച്ചയായ ഛർദി, വായ, മൂക്ക് എന്നിവയിൽ നിന്ന് രക്തസ്രാവം, ഛർദിയിലോ മലത്തിലോ രക്തം, ശ്വാസമെടുക്കാൻ പ്രയാസം, മയക്കം അല്ലെങ്കിൽ അസ്വസ്ഥത, മൂത്രത്തിന്റെ അളവ് വളരെ കുറയുക. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. ഡീഹൈഡ്രേഷൻ തടയുന്നതിനായി വെള്ളം ധാരാളമായി കുടിക്കുക, ആവശ്യത്തിന് വിശ്രമം എടുക്കുക, പാരസെറ്റമോൾ മാത്രം ഉപയോഗിക്കുക.
0: ദേശീയ ആരോഗ്യനയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരമായ ദീർഘജീവിതം ഉറപ്പാക്കുകയാണ് ആയുഷ്മാൻ ഭാരതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42nd വാർഷിക ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
2: Apart from focusing on reproductive and child health as well as communicable diseases, there has been a shift where there is a lot of screening going on for non-communicable diseases, for mental health care and for palliative care and geriatric care as well. So one part of this entire Ayushman Bharat is the Ayushman Arogya Mandir or the health and wellness centers. The second is with the Pradhan Mantri Jan Arogya Yojana. Over 600

0: 100 million citizens are covered under this initiative.
1: ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദദാന ചടങ്ങിന് ആശംസകൾ അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ കുറഞ്ഞ ചിലവിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്കിലൂടെ നിരവധി പേർക്ക് ചികിത്സാ സഹായം നൽകി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സേനാപതി ക്രിസ് ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടു പേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9 വയസ്സുള്ള കുട്ടിയുമാണ് ചികിത്സയിലുള്ളത്. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പിഎം വികാസ് പദ്ധതിയിൽ NIT കാലിക്കട്ടിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. താങ്ങുവിലയിലെ വർധന നെല്ലിന്റെ വിലയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. നിലവിൽ താങ്ങുവില വർധനയുടെ പ്രയോജനം കർഷകരിൽ കൃത്യമായി എത്തുന്നില്ലെന്ന് പാലക്കാട്ടെ കർഷകർ പറയുന്നു. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചെങ്കിലും സംസ്ഥാനത്തിന്റെ നിലവിലുള്ള പ്രോത്സാഹന വിഹിതം കുറയ്ക്കുന്നതാണ് ഇതിന് കാരണമെന്ന് കർഷകർ വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: കഴിഞ്ഞ ദിവസം നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 72 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി ഒരു ക്വിന്റൽ നെല്ലിന് 2441 രൂപയായി ഉയർന്നിരിക്കുകയാണ്. കേന്ദ്ര താങ്ങുവില അതേപടി കർഷകർക്ക് ലഭ്യമാക്കിയാൽ കേരളത്തിൽ നെല്ലിവില കിലോയ്ക്ക് 30.72 രൂപയായി ഉയരും. പക്ഷേ വർധനയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വിഹിതം കുറയ്ക്കാതിരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. കേരളത്തിൽ നിലവിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ലെടുക്കുന്നത്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കാലവർഷം ഈ മാസം 26-ന് എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ലക്ഷദ്വീപ് മേഖലയിൽ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്ന് ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ആകാശവാണി 90 വാർഷികങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. സ്വർണ്ണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 115,080 രൂപയും ഗ്രാമിന് 14,385 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു. വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ യോഗം ചേർന്നു. ഈ മാസം 28 നെയ്യാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതം. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ദേശീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ ശലീല ശ്രീവാസ്തവ. ഡെങ്കി നിയന്ത്രണത്തിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി

0: തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു.
1: നമ്മുടെ നിത്യജീവിതത്തിൽ പലരെയും അലട്ടുന്ന എന്നാൽ പലപ്പോഴും കൃത്യമായ കാരണം തിരിച്ചറിയാതെ പോകുന്ന ഒരു ശാരീരിക അസ്വസ്ഥതയാണ് തലകറക്കം അഥവാ വെർട്ടിഗോ. ആധുനിക ശരീരശാസ്ത്രമനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് തലച്ചോറും ഉൾച്ചെവിയുമാണ്. ഉൾച്ചെവിയിലെ ദ്രാവങ്ങൾക്കും അവിടുത്തെ സൂക്ഷ്മമായ ഞരമ്പുകൾക്കും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കഠിനമായ തലകറക്കത്തിലേക്ക് നയിക്കും. തലകറക്കത്തിനെ പെരിഫറൽ വെർട്ടിഗോ, സെൻട്രൽ വെർട്ടിഗോ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. പെരിഫറൽ വെർട്ടിഗോ ആന്തരിക കാരണത്തിലോ വെസ്റ്റിബുലാർ നാഡിയിലോ ഉണ്ടാകുന്ന തകരാറുകൾ മൂലമുണ്ടാകുന്ന തലകറക്കമാണ് പെരിഫറൽ വെർട്ടിഗോ. ഉദാഹരണങ്ങൾ ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ, മിനിയസ് ഡിസീസ്, ലാബിരിന്തൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടൈലോസിസ്. സെൻട്രൽ വെർട്ടിഗോ തലച്ചോറിലെ ബ്രെയിൻ സ്റ്റെം, സെറിബെല്ലം എന്നിവയിലെ തകരാറുകൾ മൂലമുണ്ടാകുന്ന തലകറക്കമാണ് സെൻട്രൽ വെർട്ടിഗോ. ഉദാഹരണങ്ങൾ സ്ട്രോക്ക്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, മസ്തിഷ്കമുഴകൾ, മൈഗ്രെയിൻ. ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ തലകറക്കത്തിന്റെ ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്നാണ് BPPV അഥവാ ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. തലയുടെ ചലനങ്ങൾക്കനുസരിച്ച് പെട്ടെന്നുണ്ടാകുന്നതും എന്നാൽ ചുരുങ്ങിയ സമയം മാത്രം നീണ്ടു നിൽക്കുന്നതുമായ കഠിനമായ തലകറക്കമാണ് ഇത്. നമ്മുടെ ആന്തരിക കർണത്തിൽ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന സെമി സർക്കുലാർ കനാലുകളുണ്ട്. ഇതിനുള്ളിൽ ദ്രാവകവും ചെറിയ കാൽഷ്യം കാർബണേറ്റ് തരികളും അടങ്ങിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഈ തരികൾ യൂട്രിക്കിൾ എന്ന ഭാഗത്താണ് ഇരിക്കുക. എന്നാൽ പ്രായമാവുമ്പോൾ അല്ലെങ്കിൽ അണുബാധ, തലക്കേൽക്കുന്ന ആഘാതം എന്നീ കാരണങ്ങളാൽ ഈ തരികൾ അവിടെ നിന്ന് മാറി ബാലൻസ് നിയന്ത്രിക്കുന്ന കനാലുകളിലേക്ക് വീഴുന്നു. തല തിരിക്കുമ്പോൾ ഈ തരികൾ ദ്രാവകത്തിൽ ചലിക്കുകയും അത് തലച്ചോറിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്നു. ഇതാണ് തലകറക്കത്തിന് കാരണമാവുന്നത്. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം. കട്ടിലിൽ കിടന്നുകൊണ്ട് ചരിയുമ്പോഴോ മുകളിലേക്ക് നോക്കുമ്പോഴോ കുനിയുമ്പോഴോ ആണ് ഇത് അനുഭവപ്പെടുന്നത്. സാധാരണയായി തലകറക്കം ഒരു മിനിറ്റിൽ താഴെ മാത്രമേ നീണ്ടു നിൽക്കൂ. ചിലപ്പോൾ ഛർദ്ദിക്കാനുള്ള തോന്നൽ, നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ വീഴാൻ പോകുന്നത് പോലെയുള്ള തോന്നൽ എന്നിവയുണ്ടാകാം. ചികിത്സ: വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ഹോമിയോപ്പതി മരുന്നുകളോടൊപ്പം ബാലൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രത്യേക വ്യായാമങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യണം. മിനിയസ് ഡിസീസ്: മിനിയസ് ഡിസീസ് എന്നത് ഉൾച്ചെവിയെ ബാധിക്കുന്ന ഒരു ദീർഘകാല രോഗമാണ്. ശരീരത്തിന്റെ ബാലൻസിനെയും കേൾവിയെയും ഇത് ഒരുപോലെ ബാധിക്കുന്നു. പ്രധാന ലക്ഷണങ്ങൾ: തലകറക്കം, പെട്ടെന്നുണ്ടാകുന്നതും കഠിനവുമായ തലകറക്കം. ഇത് മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കാം. കേൾവിക്കുറവ്: പ്രത്യേകിച്ച് താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ പ്രയാസം അനുഭവപ്പെടാം. ചെവിയിൽ മൂളലോ ഇരമ്പലോ അനുഭവപ്പെടുക, ചെവി അടയുന്നത് പോലെ തോന്നൽ എന്നിവയാണ് മറ്റ് പ്രധാന ലക്ഷണങ്ങൾ. നമ്മുടെ ചെവിക്കുള്ളിലെ എൻഡോലിംഫ് എന്ന ദ്രാവകത്തിന്റെ അളവ് കൂടുന്നതാണ് ഈ രോഗത്തിന് പ്രധാന കാരണമായി കരുതപ്പെടുന്നത്. ഈ ദ്രാവകം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതിലെ തടസ്സങ്ങൾ, രോഗപ്രതിരോധ വ്യവസ്ഥയിലെ അസ്വാഭാവികതകൾ, ജനിതക കാരണങ്ങൾ, വൈറൽ അണുബാധകൾ, അലർജി എന്നിവ ഇതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളാണ്. രോഗിയുടെ ലക്ഷണങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് പ്രധാനമായും രോഗനിർണയം നടത്തുന്നത്. ഇതിനായി ഓഡിയോമെട്രി, ബാലൻസ് പരിശോധനകൾ, MRI അല്ലെങ്കിൽ CT സ്കാൻ എന്നീ പരിശോധനകൾ നടത്താറുണ്ട്. ശരിയായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് ചെവിക്കുള്ളിലെ ദ്രാവകം കുറയ്ക്കാൻ സഹായിക്കും. ചായ, കാപ്പി, മദ്യം, പുകയില എന്നിവ ഒഴിവാക്കണം. വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്: നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന ആന്തരിക കർണത്തിലെ നാഡിയാണ് വെസ്റ്റിബുലാർ നാഡി. ഈ നാഡിയിൽ ഉണ്ടാകുന്ന വീക്കത്തെ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇത് പെട്ടെന്നുണ്ടാകുന്ന കഠിനമായ തലകറക്കത്തിന് കാരണമാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്ന് തുടങ്ങുന്നതും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതുമായ തലകറക്കം. ചുറ്റുമുള്ളവ കറങ്ങുന്നതായി അനുഭവപ്പെടും. തലകറക്കത്തിനോടൊപ്പം ശക്തമായ ഓക്കാനവും ഛർദിയും ഉണ്ടാകാം. നിൽക്കാനോ നടക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ കണ്ണുകൾ പെട്ടെന്ന് ഒരു വശത്തേക്ക് ചലിക്കുന്നത് കാണാം. കേൾവി ശക്തിക്ക് തകരാറോ ചെവിയിൽ മുഴക്കമോ ഉണ്ടെങ്കിൽ അത് ലാബിരിന്തൈറ്റിസ് എന്ന അവസ്ഥയാകാം. മിക്കവാറും സന്ദർഭങ്ങൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ അതായത് ജലദോഷം, ഇൻഫ്ലുവൻസ തുടങ്ങിയവയ്ക്ക് ശേഷമാണ് ഇത് കണ്ടുവരുന്നത്. ഈ വൈറസുകൾ വെസ്റ്റിബുലാർ നാഡിയെ ബാധിക്കുകയും അവിടെ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. രോഗനിർണയം: ഡോക്ടർമാർ കണ്ണിന്റെ ചലനങ്ങൾ പരിശോധിക്കുന്നു. കേൾവി ശക്തിക്ക് മാറ്റമുണ്ടോ എന്നറിയാൻ ഹിയറിംഗ് ടെസ്റ്റ് ആവശ്യമായി വരാം. തലകറക്കത്തിന് മറ്റ് ഗൌരവമായ കാരണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ MRI, CT സ്കാൻ തുടങ്ങിയ പരിശോധനകളും നിർദ്ദേശിക്കാം. രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും നാഡിയുടെ വീക്കം മാറ്റാനുമാണ് ചികിത്സ.

0: ചികിത്സ നൽകുന്നത്. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. തലകറക്കം മാറിയതിനു ശേഷം ബാലൻസ് വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പ്രത്യേക വ്യായാമങ്ങളും ആവശ്യമായി വരും. കഠിനമായ ലക്ഷണങ്ങൾ സാധാരണയായി 2 മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കും. എന്നാൽ പൂർണ്ണമായി പഴയ അവസ്ഥയിലേക്ക് മാറാൻ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം. സെർവിക്കോജെനിക് വെർട്ടിഗോ. സെർവിക്കൽ സ്പോണ്ടൈലോസിസ് അഥവാ കഴുത്തിലെ അസ്ഥികൾക്കും തരുണാസ്ഥികൾക്കും തേയ്മാനം സംഭവിക്കുന്നത് കാരണം ഉണ്ടാകുന്ന തലകറക്കമാണ് സെർവിക്കോജെനിക് വെർട്ടിഗോ. നമ്മുടെ കഴുത്തിലെ കശേരുക്കൾക്ക് ഇടയിലുള്ള ഡിസ്കുകൾ പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഇരിപ്പ് അല്ലെങ്കിൽ കിടപ്പ് മൂലം തേയ്മാനം സംഭവിക്കാം. ഇത് കഴുത്തിലെ നാടികളെയോ രക്തക്കുഴലുകളെയോ സമ്മർദ്ദത്തിലാക്കുമ്പോൾ തലച്ചോറിലേക്ക് ബാലൻസ് നിലനിർത്താൻ പോകുന്ന സിഗ്നലുകളിൽ തടസ്സമുണ്ടാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്ന് കഴുത്ത് വെട്ടിക്കുമ്പോഴോ ഒരു വശത്തേക്ക് തിരിക്കുമ്പോഴോ ആണ് തലകറക്കം അനുഭവപ്പെടുക. കഴുത്തിന് പുറകിൽ വേദന, പേശികൾ വലിഞ്ഞു മുറുകുന്നതായ തോന്നൽ, നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ വീണുപോകാമെന്നുള്ള തോന്നൽ, തലയുടെ പിൻഭാഗത്തു നിന്ന് തുടങ്ങുന്ന വേദന, തോളുകളിലേക്കും കൈകാലുകളിലേക്കുമുള്ള വേദനയും തരിപ്പും എന്നിവയാണ് മറ്റ് പ്രധാന ലക്ഷണങ്ങൾ. കാരണങ്ങൾ: കഴുത്തിലെ തേയ്മാനം കാരണം തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ സമ്മർദ്ദമുണ്ടാവുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് സംബന്ധിച്ച വിവരങ്ങൾ നാഡികൾ വഴി തലച്ചോറിലെത്തുന്നു. കഴുത്തിലെ വീക്കം കാരണം തെറ്റായ സിഗ്നലുകൾ തലച്ചോറിലേക്ക് പോകുമ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നു. കഴുത്തിലെ പേശികൾ അമിതമായി മുറുകുന്നത് ബാലൻസിനെ ബാധിക്കുന്നു. രോഗനിർണയം: ഡോക്ടർമാർ കഴുത്തിന്റെ ചലനശേഷിയും ബാലൻസും പരിശോധിക്കുന്നു. കശേരുക്കളിലെ തേയ്മാനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ എക്സ്റേ, MRI സ്കാൻ തുടങ്ങിയ പരിശോധനകൾ ആവശ്യമായി വരാം. കഴുത്തിലെ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ മാത്രമേ ഈ തലകറക്കം പൂർണ്ണമായി മാറ്റാൻ സാധിക്കൂ. രോഗിയുടെ വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ഹോമിയോപ്പതി മരുന്നിനോടൊപ്പം കഴുത്തിലെ പേശികളെ ബലപ്പെടുത്താനുള്ളതും കഴുത്തിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കാനുള്ളതുമായ വ്യായാമങ്ങളും ആവശ്യമാണ്. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കുമ്പോൾ കഴുത്ത് കുനിച്ചു പിടിക്കാതെ നേരെ ഇരിക്കുക. ഉറങ്ങുമ്പോൾ അധികം ഉയരമുള്ളതോ വല്ലാതെ താഴ്ന്നതോ ആയ തലയിണ ഒഴിവാക്കുക. കഴുത്തിന് അമിത ആയാസം നൽകുന്ന ജോലികൾ ഒഴിവാക്കുക എന്നിവയും ശ്രദ്ധിക്കണം. സെൻട്രൽ വെർട്ടിഗോ. സെൻട്രൽ വെർട്ടിഗോ എന്നാൽ തലച്ചോറിലെ പ്രധാന ഭാഗങ്ങളിലുണ്ടാകുന്ന തകരാറുകൾ മൂലം അനുഭവപ്പെടുന്ന തലകറക്കമാണ്. ഇത് കൂടുതൽ ഗൌരവകരമാണ്. തലച്ചോറിലെ സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സെൻട്രൽ വെർട്ടിഗോയ്ക്ക് കാരണം. ശരീരത്തിന്റെ ബാലൻസ് നിയന്ത്രിക്കുന്നതിൽ ഈ ഭാഗങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സെൻട്രൽ വെർട്ടിഗോ പലപ്പോഴും ഇനി പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം. സ്ട്രോക്ക്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് കാരണം തലകറക്കം അനുഭവപ്പെടുന്നു. സെറിബെല്ലത്തിലോ ബ്രെയിൻ സ്റ്റെമിലോ ഉണ്ടാകുന്ന മുഴകൾ. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. മൈഗ്രെയിൻ. കടുത്ത തലവേദനയോടൊപ്പം തലകറക്കവും അനുഭവപ്പെടാം. അപകടങ്ങൾ മൂലം തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം മറ്റൊരു പ്രധാന കാരണമാണ്. പെരിഫറൽ വെർട്ടിഗോയെ അപേക്ഷിച്ച് ഇതിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കാം. പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്: സ്ഥിരമായ തലകറക്കം, പെട്ടെന്നുണ്ടായി മാറുന്നതിന് പകരം ദീർഘനേരം നീണ്ടു നിൽക്കുന്ന തലകറക്കം, നടക്കുമ്പോഴുള്ള ബാലൻസ് കുറവ്, നേരെ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കാഴ്ചയിലെ മാറ്റങ്ങൾ, വസ്തുക്കൾ രണ്ടായി കാണുക അല്ലെങ്കിൽ കണ്ണ് നിയന്ത്രിക്കാൻ കഴിയാതെ വരിക, വാക്കുകൾ കുഴഞ്ഞു പോവുക, കൈകാലുകൾക്കോ മുഖത്തോ അനുഭവപ്പെടുന്ന ബലക്കുറവ്. കേൾവിക്കുറവോ ചെവിയിൽ മുളലോ സാധാരണയായി സെൻട്രൽ വെർട്ടിഗോയിൽ ഉണ്ടാകാറില്ല. സെൻട്രൽ വെർട്ടിഗോയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ CT, MRI തുടങ്ങിയ പരിശോധനകൾ ആവശ്യമായി വരാം. കാരണം കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നൽകേണ്ടത്. ഹോമിയോപ്പതിയിൽ തലകറക്കം ഒരു രോഗമായല്ല, മറിച്ച് ശരീരത്തിലെ ആന്തരിക അസന്തുലിതാവസ്ഥയുടെ ഒരു ലക്ഷണമായാണ് കണക്കാക്കുന്നത്. തലകറക്കം അനുഭവപ്പെടുന്ന ഓരോ രോഗിക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ഓരോ രോഗിക്കും തലകറക്കം അനുഭവപ്പെടുന്നത് വ്യത്യസ്ത കാരണങ്ങളാലും വ്യത്യസ്ത സാഹചര്യങ്ങളിലുമായിരിക്കും. ഈ പ്രത്യേകതകളോടൊപ്പം ആ രോഗിയുടെ മാനസികവും ശാരീരികവുമായ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഹോമിയോപ്പതി മരുന്ന് നിശ്ചയിക്കുന്നത്.
1: തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ.

0: പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രമുഖ ഡച്ച് കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സന്ദർശനത്തിന്റെ 4 പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്റെറില്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സിക്കിമിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവ്വഹിക്കും. വിദേശയാത്രയ്ക്ക് സെസ്, നികുതി, സർചാർജ് എന്നിവ ചുമത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും കൂടുതൽ ലളിതമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം വാർത്ത ഔദ്യോഗികമായി പിൻവലിക്കുകയും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന തദ്ദേശീയവും ലോകോത്തര നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.
1: യുണീക് ഫോക്കസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ഇൻ ദി മേക്കിംഗ് ഓഫ് മെഡിക്കൽ ഡിവൈസസ് വിച്ച് ആർ വേൾഡ് ക്ലാസ്, ഹൈലി ഇഫക്റ്റീവ്, അറ്റ് ദി സെയിം ടൈം ഇൻഡിജിനസ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്. ഇറ്റ് ഇസ് ഓൾസോ സാറ്റിസ്ഫൈങ് ടു നോട്ട് ദാറ്റ് നിയർലി 7-8 ടെക്നോളജീസ് ആർ ബീങ് ട്രാൻസ്ഫേർഡ് എവ്രി ഇയർ ബൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഈവൻ ദിസ് ഇയർ ദർ ആർ അറ്റ്ലീസ്റ്റ് 7 ടെക്നോളജീസ് വിച്ച് ആർ ഗോയിങ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദി ഇൻഡസ്ട്രി.
0: ദേശീയ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര സേവനത്തിലേക്ക് ചുവടുവയ്ക്കാനെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണത്തിലും പങ്കെടുക്കുകയായിരുന്നു അവർ. ശ്രീചിത്രയിൽ നിന്ന് ബിരുദം നേടുന്നത് മികച്ച നേട്ടമാണെന്നും രോഗി പരിചരണത്തിൽ സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും ശ്രീമതി പുണ്യ സലില ശ്രീവാസ്തവ പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ദർശനം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സേവനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് ചേരും. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്ട്.

0: ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും ജീവഹാനി സംഭവിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സമൂഹമാധ്യമക്കുറിപ്പിലൂടെ അനുശോചനമറിയിച്ച അദ്ദേഹം പ്രതികൂല കാലാവസ്ഥ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിലുള്ളത്. കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: ഡെങ്കിപ്പനി പ്രതിരോധത്തിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിനും പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട നിരീക്ഷണം, പരിശോധന, ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ സർക്കാർ ഡെങ്കു നിയന്ത്രണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ശ്രീ നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം, പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനുള്ള പ്രീ മൺസൂൺ അവബോധ പ്രവർത്തനങ്ങളുടെ പ്രധാന മാസമായി മെയ് മാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമാൻ നടത്തിയ ആദ്യത്തെ ലേസർ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മെയ് 16 പ്രകാശ ദിനമായി ആചരിക്കുന്നു. സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പരാമർശം നടത്തി എന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ RG കർ മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് അന്വേഷണത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സമയം 1 മണി. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം.

0: പി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ, മലയാള പരിഭാഷ കെ എസ് സിംഗ്.
1: മഹാരാജൻ, മഹാരാജൻ, അങ്ങും എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
2: ആ വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
1: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
2: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
1: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ.
2: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതും ഉണ്ടായോ?
1: മഹാരാജൻ, എന്നോട് അങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാൻ അത് നിറവേറ്റാതിരിക്കോ? ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങൊന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാൽ.
2: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയും.
1: ഉത്തരവ് മഹാരാജൻ.
2: ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
1: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
2: എന്ത്, അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
1: മഹാരാജൻ, അവിടെ നിന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
2: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൗരവത്തോടെ അതിന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
1: അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
2: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
1: ഉത്തരവ്.
3: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
2: മന്ത്രി, എന്തായത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
1: ഇല്ല അങ്ങുന്നേ, അവിടെ നിന്റെ ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അത് അങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാനത് ശിരസാ വഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
2: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
1: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
2: അങ്ങനെയാണെങ്കിൽ
4: മഹാരാജാവ് നിനാൾ വഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
1: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
4: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
1: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിനെ ബഹുമാനിച്ചില്ല. ഇതിലും വലിയ കാരണം എന്താ?
2: മന്ത്രി, സമാധാനിക്കൂ. അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
4: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു.

0: പക്ഷേ ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
1: മന്ത്രി അഭിമന്യു പറയട്ടെ.
2: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
3: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടു വരൂ
2: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
0: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
2: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽ പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
1: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
2: നന്ദി മഹാരാജൻ. ബഹളങ്കിട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ,
4: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
2: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
5: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാൾ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, ആറുമാസമായി പലിശയില്ല.
2: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതെ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ. നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുമുണ്ടായി.
5: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ. ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
2: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
5: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
4: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിത മാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ. ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
2: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
5: അങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
2: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
5: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
2: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
5: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
2: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
5: പക്ഷേ എന്താണൊരു പക്ഷേ?
2: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിനൊരു വഴിയുണ്ട്.
5: പലിശ കിട്ടാൻ വഴിയോ? എന്തു വഴി?
2: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
0: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
1: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്?

0: തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു.
1: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
0: അവസാനം എന്താണ് ഇവിടെ നടന്നത്?
1: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നു കൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
2: എന്നിട്ട് പറയൂ.
1: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
2: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
1: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
2: അയ്യോ,
1: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
0: ആ പലിശക്കാരനോ?
1: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
0: സബാഷ്. അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
1: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
0: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്ന് കൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
3: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
0: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
3: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോടുകൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
1: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
0: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
3: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവി കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
0: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
3: അതെ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷകളുടെ അഭിപ്രായം കൂടിയാണ്.
0: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
1: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
3: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറുമൊരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
0: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
1: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.

0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
2: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
1: ഇല്ല ഇല്ല, മന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
3: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
2: മഹാരാജൻ നിനാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
3: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
1: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നിനാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
3: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
2: ഉത്തരവ് മഹാരാജ.
3: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
2: അതിൽ ഒരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
3: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
2: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
3: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണോ? ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷെ മന്ത്രി,
2: മഹാരാജൻ,
3: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
2: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
3: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
1: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ
3: എന്താണൊരു പക്ഷേ?
1: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
2: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായൊരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
3: തീർച്ചയായും, നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ

0: പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിലെത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
1: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
0: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
1: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
2: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജ വരുന്നുണ്ടെന്നും.
3: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
2: അതെ അച്ഛാ.
3: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിനെ ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലു.
2: ശരി അച്ഛാ.
3: മഹാരാജൻ നിണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
0: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
3: എന്റെ ദൈവമേ, ഞാൻ എന്താണ് കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
4: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
3: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
5: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
0: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്ത് പറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
3: ആ, ക്ഷമിക്കണം മഹാരാജൻ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
4: ആ ബന്ധമറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവീ വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതും ഒരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
3: അങ്ങ് എന്താണ് ഈ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധി പ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവി വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീരൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
4: ഇതെല്ലാം അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോക പ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
3: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉളിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേനെ. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
4: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് ഈ രാജ്യത്തെ.
3: ദേവി മഹാമായെ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയന് സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കുന്നു. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
0: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹനിർമ്മാണത്തിന് ഗൗതമന് ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
4: ഉത്തരവ് മഹാരാജൻ.
0: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
4: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
0: പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
4: ഒന്നുകൊണ്ടും പേടിക്കണ്ട മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
0: അങ്ങനെയാവട്ടെ, എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
6: മാന്യമഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീ കടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
0: അമ്മേ, ദേവി എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്കനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാളെ കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ?
1: മഹാരാജൻ, അതായത്?
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരുടെ അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിനു ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ

0: വന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയും.
1: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നത് പോലെ തോന്നുന്നു.
1: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
2: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
2: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
3: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
1: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
0: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യം എന്താണ്? ആ ശരി, വരാൻ പറയും.
1: ഉത്തരവ് മഹാരാജൻ.
4: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
0: എന്ത്? നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
4: അത് പിന്നെ ക്ഷമിക്കണം മഹാരാജൻ. ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോ അതിലൊന്ന് ദുശകരം എന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
0: പറയൂ, എന്താണ് ആ സംശയം?
4: അത് മഹാരാജൻ പറയുന്നത് ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
0: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനിത്തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
4: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങനെ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരു അനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി.
0: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല. കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
2: അതെ മഹാരാജൻ.
0: അങ്ങനെയാണെങ്കിൽ
1: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
0: ചിന്തിക്കാനൊന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരും. ഉടനെ വേണം. നമ്മുടെ ഉത്തരവാണ്.
2: ഉത്തരവ് മഹാരാജൻ.
5: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടെ നിന്നും മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
6: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചെലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
5: അതേ അങ്ങുന്നേ, അടിയൻ തന്നെ.
6: ഇത്രയും ചെലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?

0: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
1: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖ ദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാവുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
0: നീ രാജ്യദ്രോഹി. ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി.
1: ദേവി,
0: ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
1: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളും.
0: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അതുമാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
2: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
0: പറയൂ.
2: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നുവെന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്കഭിപ്രായമില്ല.
0: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ, പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിലെ സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
2: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
0: നാം വിചാരണ നടത്തി വിധിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
2: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായൊരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്.
0: സബാഷ് അഭിമന്യു, സബാഷ്. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനുവേണ്ട സഹായങ്ങൾ രാജ്യസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
3: എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്? അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠ ഉൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
2: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുമ്പേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധി നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
3: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
2: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
3: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
2: നിന്റെ അച്ഛന്റെ ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
3: എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനൊരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
2: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
3: നിങ്ങളെല്ലാവരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
2: മഹാരാജൻ,
0: വന്നാലും അഭിമന്യു, വന്നാലും നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
2: രണ്ടുമല്ല മഹാരാജൻ.
4: അഭിമന്യു രാജസഭയെ പരിഹസിക്കുകയാണോ? രാജസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
2: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
4: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
2: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
4: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
2: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
5: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ലെന്നോ?
2: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
2: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയുടെ ഒരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
4: ഇതെന്ത് മറിമായ ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്? ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
5: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
2: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടേവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
5: അസാധാരണമായ കാര്യം? അതെന്താണ്?
2: ദേവിയുടെ ഒരു കയ്യിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
5: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളും?
2: അതെ മഹാരാജൻ, 6 വിരലുകൾ.
5: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകഴ് പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കും? അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ. മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകളുണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നു? മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
4: മഹാരാജൻ ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
6: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യു ഉണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
2: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
3: നിർത്തൂ, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
2: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാകുന്നില്ല. ശരി, അപ്പൊ ഞാൻ ഇറങ്ങുന്നു.
3: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്നോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു പറയുന്നത്?
7: മോളെ, എത്ര ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ടു തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ, ദേവി.
3: ശില്പകലയിൽ ലോകം എങ്ങനെ അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
7: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
3: മറ്റെന്താണൊരു വഴി?
7: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
3: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
7: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
3: അച്ഛൻ എന്താണ് പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
7: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
3: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
2: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
0: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്ത് ബന്ധം?
2: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട് വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള ആറ് വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹനിർമ്മാണ സമയത്ത് പൂർണ്ണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
0: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
2: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
4: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു. വന്നോ?
8: വന്നിരുന്നു മന്ത്രി. അവിടുന്നിനെ കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
4: ശരി, വരാൻ പറയൂ.
8: ഉത്തരവ് മന്ത്രി.
4: എന്താധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
9: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിൽ എത്തിക്കണ്ടേ?
4: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതമന്റെ മേൽ ചുമത്തിയ കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
9: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്. മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവി വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
4: വിഡ്ഢി, ചിരിനിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവി വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളുടെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
9: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
4: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവി വിഗ്രഹം എടുത്തുകൊണ്ടു വാ. എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
9: ദാ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. നോക്കട്ടെ.
4: അഭിമന്യു പറഞ്ഞത് ശരിയാ. ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുക. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിൽ എത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കും. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
9: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
4: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
10: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
4: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റൂ. വേഗോട്ടെ.
10: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
4: അടിയന്തര അറിയിപ്പോ? എന്താത്? പറയൂ.
10: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവീ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
4: ശരി, നീ ചെല്ല്.
11: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
4: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
11: ഉത്തരവ് മന്ത്രി.
4: പ്രഭു, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
0: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
4: അങ്ങ് പറഞ്ഞു വരുന്നത്,
0: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളും. നിങ്ങളുടെ എല്ലാ മനപ്രയാസവും തീരും.
4: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലെന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
0: എന്താ മന്ത്രി, എന്ത് പറ്റി?
4: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
0: അതെ, അതിലെന്താ സംശയം?
4: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറ് വിരലുകൾ ഉണ്ടെന്ന്?
0: അതെ, അത് ശരിയാ. ആറ് വിരലുകൾ അല്ലേ അഭിമന്യു?
12: അതെ മഹാരാജൻ, ആറ് വിരലുകൾ.
4: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലതു കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ലേ ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
0: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറ് വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറ് വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറ് വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
4: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
0: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിലെത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ. ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായ നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
7: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
13: മഹാരാജൻ വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. എല്ലാവരും ക്ഷേത്രസന്നിധിയിലേക്ക് വന്നാലും.
12: പ്രഭോ, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
0: നിൽക്കൂ അഭിമന്യു, ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളൊന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി?
12: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
0: എന്ത്, നമ്മയും സംശയിച്ചെന്ന്? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെ പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
14: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റൽ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
15: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
16: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
17: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
16: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
18: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ റീഗൽ ജുവല്ലേഴ്സ്, ചരിത്രത്തിൽ ഇന്ന്.
19: എന്നും രാവിലെ 7:13.
18: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
19: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
20: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: രണ്ട് മണിക്ക് മിഡ് ഡേ ന്യൂസ്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. ഐ എം സൈറ മുജ്തബ വിത്ത് മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi to hold bilateral talks with his Dutch counterpart Rob Jetten and call on King William Alexander and Queen Maxima today. Several important agreements expected to be signed, including in the fields of semiconductor chips, AI and bilateral trade. Army Chief General Upin Dwivedi warns Pakistan against harboring terrorists and operating against India. West Bengal government orders re-verification of caste certificates issued since 2011.

0: പോലെയായിരുന്നു വിപ്ലവപൂർവ്വകാലത്തെ റഷ്യ. ദാരിദ്ര്യത്തിനും അനീതിക്കുമെതിരെ തീയാർക്കുന്ന തിളപ്പുകളായിരുന്നു അന്ന് തലസ്ഥാനത്ത് നിയമം പഠിച്ചിരുന്ന നിക്കോവിന്റെ തലയ്ക്കകം മുഴുവനും. പക്ഷേ പലിശക്കാരിയെ കൊന്നൊടുക്കിയ ശേഷമുണ്ടായ മനക്ലേശങ്ങൾ നിക്കോവിന് താങ്ങാനാവുന്നില്ല. മുങ്ങിച്ചാവാൻ ചാടുന്നൊരു സ്ത്രീയും ചാവാൻ അനുവദിക്കാതെ പിടിച്ചു കയറ്റുന്നവരുമൊക്കെ നിക്കോവിന്റെ തന്നെ മനസ്സിന്റെ പ്രകടനങ്ങളാണോ? അവസാനം കൊല നടന്ന വീട്ടിലെത്തി കാവൽക്കാരോട് വിചിത്രമായ ആവശ്യങ്ങൾ പറയുകയാണ് കഥാനായകൻ. റസുമുഹീനുമായുള്ള സംഭാഷണത്തോടെ ആരംഭിക്കുന്നു.
1: റസുമുഹീൻ, മരിക്കുന്നതിൽ എനിക്കെന്ത് സന്തോഷമാണെന്നോ? റസുമുഹീൻ, നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുതെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ? എന്നെ ബലമായി പിടിച്ചു വെക്കാൻ നിനക്കെന്ത് അവകാശം? എന്നെ ഒറ്റയ്ക്ക് വിട്, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ.
2: ശരി, നീ ഏത് നരകത്തിൽ വേണമെങ്കിലും വെക്കോ. നിക്കോ, ഞാൻ നിന്നെ തടയുന്നില്ല.
1: അതാ നിനക്ക് നല്ലത്. എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങണം.
2: എടാ, ഞാൻ പറയുന്നത് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്ക്.
1: എന്ത്?
2: സ്വയം വിഡ്ഢിയെ പോലെയാണ് നീ നടക്കുന്നത്. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ പിടക്കോഴി അടയിരിക്കുന്നത് പോലെ നീ അതിനുമീതെ അടയിരിക്കുന്നു.
1: നീ എന്നെ കോഴിയാക്കുകയാണോ?
2: ഏയ്, അല്ലല്ല, നീ ഒരു സാഹിത്യ മോഷ്ടാവിനെ പോലെയാണ് പെരുമാറുന്നത്. നിന്നിൽ ജീവന്റെ ഒരു കണിക പോലുമില്ല. നീ ഒരു മെഴുക് പ്രതിമയാണ്. നീ ചെയ്തു കൂട്ടുന്നതും പറയുന്നതും നിനക്ക് പോലും അറിഞ്ഞുകൂടാ.
1: ഇനി നീ ഒരക്ഷരം മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്. റസുമീൻ,
2: ഓ,
1: എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് സ്വാതന്ത്ര്യം വേണം. എനിക്ക് ഒറ്റയ്ക്ക്, എനിക്ക് ഒറ്റയ്ക്ക്.
2: നിക്കോ, ഇന്ന് വൈകുന്നേരം ഞാൻ ഗൃഹപ്രവേശന വിരുന്ന് നടത്തുകയാണെന്ന് നിനക്കറിയാലോ. ഇപ്പോ എന്റെ പുതിയ വീട്ടിൽ ആളുകൾ വരാൻ തുടങ്ങിക്കാണും. അതിനിടയിലാണ് നിന്റെ സ്ഥിതി നോക്കാൻ ഞാൻ വന്നത്. നിക്കോ, നീ ഒരു പമ്പര വിഡ്ഢിയായിട്ട് നടക്കുകയാണ്. നീ ഇപ്പൊ വരൂ, നമുക്ക് നിന്റെ മുറിയിൽ പോകാം. അല്ലെങ്കിൽ വേണ്ട, എന്റെ പുതിയ വീട്ടിലേക്ക് പോകാം. വരൂ, നമുക്ക് പോകാം.
1: ഇല്ല, ഇല്ല, ഞാൻ വരില്ല.
2: ഓ, ഭ്രാന്ത് തന്നെ.
1: നിനക്കാണ് ഭ്രാന്ത്.
2: നിക്കോ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. 1000 പ്രാവശ്യം പല്ലും നഖവും ഉപയോഗിച്ച് ആളുകളോട് പൊരുതി അവരുടെ അടുക്കിലേക്ക് തന്നെ പിന്നീട് തിരിച്ചോടിയിട്ടുള്ളവനാണ് ഞാൻ. ഒരുവൻ സ്വയം ലജ്ജിതനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇറക്കിവിട്ട അതേ മനുഷ്യന്റെ അരികിൽ തിരിച്ചെത്തുന്നു. അതുകൊണ്ട് വീടിന്റെ മേൽവിലാസം ഓർത്തു വയ്ക്കുക. പോച്ചിൽകോവിന്റെ വീടിന്റെ 3-ാമത്തെ നില. വിലാസം ഓർമ്മയുണ്ടല്ലോ? പോച്ചിൽകോവിന്റെ വീടിന്റെ 3-ാമത്തെ നില.
1: ഇല്ല, ഇല്ല, ഞാൻ വരില്ല. മിസ്റ്റർ റസുമുഹിൻ, സഹാനുഭൂതിയുടെ പേരിൽ വല്ലവരിൽ നിന്നും അടികൊണ്ട് സംതൃപ്തി അടയാനും നിങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
2: അടിയോ? ആരിൽ നിന്ന്? എന്നെയോ? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമ്പോഴേക്ക് അവന്റെ മൂക്ക് ഞാൻ ഇടിച്ച് പപ്പടമാക്കും. നമ്പർ 47 ബാബുഷ്കിന്റെ കെട്ടിടം.
1: ഇല്ല, ഞാൻ വരില്ല.
2: ഞാൻ ബെറ്റ് വയ്ക്കാം നീ വരുമെന്ന്. നിന്നെ എനിക്കറിയാം. ഇവിടെ ആരെക്കാളും
1: നോക്കാം.
2: പിന്നെ നീ വരില്ലെന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല. നോക്ക്, നീ എങ്ങാനും വരാതിരുന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകില്ല.
1: ഞാനൊരു വിഡ്ഢിയാണ്. ഭ്രാന്തന്മാർ സുബോധത്തോടെ സംസാരിക്കാത്തതുപോലെയാണോ ഞാൻ? ഞാനിപ്പോൾ നിൽക്കുന്നത് പാലത്തിന് നടുവിൽ. വെള്ളം ഒഴുകിപ്പോകുന്നു.

0: അസ്തമന സൂര്യന്റെ ശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന പ്രതിബിംബം തെളിഞ്ഞു കാണാം. വെട്ടിത്തിളങ്ങുന്ന ചുവന്ന വൃത്തം. അവിടെ നിൽക്കുന്നത് ഒരു സ്ത്രീയല്ലേ?
1: എന്നോടൊപ്പം വന്നതാ, അവളെ കടുങ്കൈ ചെയ്യുമെന്ന് കരുതിയില്ല. ആരെങ്കിലും രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ.
2: ഒരു തോണി ഇറക്ക,
3: തോണി ഒരു കയറിട്ട് കൊടുക്ക.
4: തോണിയൊന്നും വേണ്ടി വന്നില്ല. അതിനിടയിൽ പോലീസുകാരൻ വെള്ളത്തിൽ ചാടി അവളെ രക്ഷിച്ചു എന്ന് തോന്നുന്നു.
0: ഞാൻ എന്തിനൊക്കെ തിരക്കുന്നു? പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലെ ഭാരമൊഴിക്കണം. എനിക്ക് വയ്യ ഇങ്ങനെ കുറ്റവും ചുമന്നുകൊണ്ട്. സ്വതന്ത്രനാകണം. പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക തന്നെ, അല്ലെങ്കിൽ

നിൽക്കുന്നത് അതേ കൊല നടന്ന സ്ഥലത്ത്. എന്റെ കാലുകൾ കോണി കയറുകയാണ്. ആരും ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞതുമില്ല.

0: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
1: ഇവിടെ മുടി വാടകയ്ക്കുണ്ടെന്ന് കേട്ടു.
2: രാത്രിയിലാണോ അന്വേഷിക്കുന്നത്? പകരം വരണം മിസ്റ്റർ.
1: നിങ്ങളൊക്കെ കഴുകിയോ? നിങ്ങളിവിടെ ചായം പൂശാൻ പോവുകയാണോ? അവിടുത്തെ ചോരപ്പാടെല്ലാം പോയോ? ശരിക്കും ശരിക്കും കഴുകണം.
3: ചോരപ്പാടോ? എന്ത് ചോര?
1: അത് ആ വൃദ്ധയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ മുഴുവൻ ഒരു ചോരക്കളമായിരുന്നു.
2: നിങ്ങൾ ആരാണ്?
1: ഞാൻ ആരാണെന്നോ?
3: അതെ, നിങ്ങൾ ആരാണ്?
1: ഞാൻ ആരാണെന്ന് നിങ്ങളത് അറിയണമെന്ന് നിർബന്ധമാണോ? പോലീസ് സ്റ്റേഷനിലേക്ക് വരെ ഞാൻ മനസ്സിലാക്കിത്തരാം, ഞാൻ മനസ്സിലാക്കിത്തരാം, ഞാൻ മനസ്സിലാക്കിത്തരാം.
0: നമുക്ക് വീട്ടിൽ പോവാം, നേരെ ഒരുപാട് വൈകി, ഇന്ന് പണി മതിയാക്കാം. എടേ, നീ ആ വാതില് പൂട്ട്.
1: വളരെ നല്ലത്.
0: കാവൽക്കാരാ, ഏ കാവൽക്കാരാ,
4: എന്താണ് കാര്യം?
0: ഇയാൾക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന്.
4: എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
1: നിങ്ങള് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നോ?
4: ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ.
1: അതാണ് ഞാൻ മുകളിലേക്ക് കയറുമ്പോ നിങ്ങളെ കാണാതിരുന്നത്.
4: എന്താണ് കാര്യം? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
1: അവർ അവിടെ തന്നെ ഇല്ലേ?
4: ഓ,
1: എസ് ഐ അവിടില്ലേ?
4: കുറച്ചു നേരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
0: അയാൾ മുറി വാടക

0: കിട്ടുമോ എന്ന് നോക്കാൻ വന്നതായിരുന്നു.
1: ഏത് മുറി?
0: ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുറി. നിങ്ങൾ എന്തിനാണ് ചോരപ്പാടുകൾ കഴുകി കളഞ്ഞതെന്ന് അയാൾ ഞങ്ങളോട് ചോദിക്കുന്നു.
2: ഇവിടെ ഒരു കൊലപാതകം നടന്നതല്ലേ, ഞാൻ ഈ സ്ഥലം വാടകയ്ക്കെടുക്കാൻ വന്നതാണെന്ന് ഇയാൾ.
0: എന്നിട്ട് അയാൾ പറയുക പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ, അവിടെ വെച്ച് എല്ലാം പറഞ്ഞു തരാമെന്ന്. അയാൾ ഞങ്ങളെ വിടുന്നില്ല.
1: നിങ്ങൾ ആരാണ്?
3: ഞാൻ റസ്കോൾനിക്കോവ്.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 21-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, കൂടാതെ കവിതാ സഖി വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എം ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುವ എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യ ഗാനം യേശുദാസും വാണിജ്യറാമും പാടിയതാണ് രക്തം എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനം എഴുതിയത് ആർ കെ ദാമോദരനാണ്. സംഗീതം നൽകിയത് ജോൺസണും.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കൂ. KJ ജോയ് സംഗീതം നൽകി. ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം. ലജ്ജാവതി എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് അൻവർ സുബൈർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്. ആകാശവാണി, ഇപ്പോൾ സമയം 3 മണി. കൂട്ടുകാരി.

കൂട്ടുകാരിയിൽ ഇന്ന് കഥകളിയിലെ പെൺനിറവ്. വനിതാ കഥകളി സംഘത്തിലെ കലാകാരി ഗീതാ വർമ്മയുമായുള്ള അഭിമുഖം കേൾക്കാം. ഗീതാ വർമ്മയുമായി സംസാരിക്കുന്നത് കുരിപ്പുഴ.

0: ശ്രീ കെട്ടിരാമ വർമ്മ ചെയ്തത്. ഇതിന് ഒരു കാരണവും കൂടിയുണ്ട്. ഈ യൂത്ത് ഫെസ്റ്റിവല് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്, കോളേജ് യൂത്ത് ഫെസ്റ്റിവല്. അപ്പോൾ മത്സരമൊക്കെ കഴിഞ്ഞു. ഇതേമാതിരി ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഒരുമിച്ചുള്ള മത്സരം. മത്സരം കഴിഞ്ഞ് വിധി പറയാൻ വേണ്ടി ഓർഗനൈസേഴ്സ് വന്നു. ഒന്നാം സമ്മാനം ചെസ് നമ്പർ രാധിക വർമ്മ എന്ന് അനൗൺസ് ചെയ്തപ്പോൾ അതിലൊരു ജഡ്ജി പറഞ്ഞു, അയ്യോ ഞാൻ പെൺകുട്ടിക്കല്ല സമ്മാനം കൊടുത്തേ, ഭീമൻ കളിച്ച ആൾക്കാണ് സമ്മാനം കൊടുത്തേ എന്ന് പറഞ്ഞു. നോക്കിയപ്പോ ചെസ് നമ്പർ ഇത് തന്നെയാണ്, ഭീമൻ കളിച്ചത് രാധിക വർമ്മയാണ്. അപ്പൊ അങ്ങനെയാണ് കഥകളി വേഷത്തില് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കളിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞത്.
1: മിനുക്ക് വേഷങ്ങളല്ലാതെ പച്ചയും കരിയും താടിയും ഒക്കെ തന്നെ
0: അതെ
1: സ്ത്രീകൾക്കും വഴങ്ങും എന്നുള്ളത് അന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുത്തു.
0: എന്നിട്ട് അതിനുശേഷമാണ് ശ്രീ കെ ടി രാമവർമ്മ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, കഥകളിയുടെ എല്ലാം എല്ലാമായ അവസാന കൃഷ്ണനാരാശൻ അവിടെയുണ്ട്. അച്ഛനടുത്ത് പോയി ചോദിച്ചു ഇങ്ങനെ ഒരു മുഴുവൻ കളി പെൺകുട്ടികളെ വെച്ച് ചെയ്യാൻ പറ്റും
1: സംഘമായിട്ട് തന്നെ.
0: അതെ അതെ, ആശാൻ പറഞ്ഞു ആ പറ്റും, യാതൊരു സംശയമില്ല. ഇവിടെ ഇപ്പൊ രാധികയുണ്ട്, ശൈലജയുണ്ട്, മൂവാറ്റുപുഴ ഒരു ശ്രീമതി അന്തർജനുണ്ട്, ഹനുമാനൊക്കെ കളിക്കുന്ന ഇതാണ്, സദനം നളിനി സദനം പത്മിനി അവരസലായിട്ട് പാടും, നവരംഗം വിജയമണി നല്ലോണം ചെണ്ട കൊട്ടും. ആശാൻ തന്നെ അവരെയൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ആദ്യത്തെ വനിതാ കഥകളി 1975 മെയ് മാസത്തിൽ തൃപ്പൂണിത്തുറയില് അരങ്ങേറിയത്.
1: അപ്പൊ 75 തന്നെ ഏകദേശം ഒരു അരങ്ങിന് വേണ്ടുന്ന എല്ലാ വനിതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ.
0: അതെ, ആശാൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു എന്നുള്ളതാണ് നമുക്ക്
1: അണിയറയിലേക്ക് വരുന്ന ഒരു ചരിത്രം കൂടെ പറയാമോ.
0: അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ചുട്ടി കുത്താനും ഒക്കെ സ്ത്രീകള് വന്നു തുടങ്ങിയത്. അത് ഒറ്റപ്പാലത്തെ സതി വർമ്മ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ധാരാളം കുട്ടികളുണ്ട്.
1: പൊതുവെ ഈ വനിതകൾക്ക് പതിഞ്ഞ പദം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പതിഞ്ഞ പദം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ എന്താണ് അഭിപ്രായം?
0: ഞങ്ങൾ കളിച്ചു തുടങ്ങിയപ്പോ ഇന്നാതെ സംഘാടകർ എന്താണോ ആവശ്യപ്പെടുന്നത് ആ കളി കളിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യ കാലങ്ങളിൽ അധികവും തെക്കൻ കേരളത്തിലേക്കാണ് കളി വന്നേക്കുന്നത്. അപ്പൊ അവര് വളരെ ജനപ്രിയമായിട്ടുള്ള അഭിനയ സാധ്യത വളരെയുള്ള കഥകളാണ് അധികവും ആവശ്യപ്പെട്ടിരുന്നത്. നാളകരുതം, കല്യാണ സൗന്ദര്യം, രുക്മാംഗരുതം, കർണശബദം, അങ്ങനത്തെ കഥകളൊക്കെ, ദുരാനതം, ദക്ഷയാഗം. പിന്നെ അതിനുശേഷം അപ്പൊ ഞങ്ങൾ ചെറിയ കുട്ടികളാണ്, കുറച്ചുകൂടെ മുതിർന്നിട്ടാണ് പിന്നെ പതിഞ്ഞ പദങ്ങളൊക്കെ കളിച്ചു തുടങ്ങിയത്. ഇപ്പൊ കല്യാണ സൗന്ദര്യത്തില് പാഞ്ചാലാജനെ എന്നുള്ള പദം, പിന്നെ രാവണന്റെ കൈലാസാവതാരണം, അങ്ങനത്തെ പദങ്ങള് എല്ലാം ഇപ്പോ എല്ലാ പദങ്ങളും പെൺകുട്ടികൾ കളിക്കുന്നുണ്ട്. ഒരിക്കലും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഒരു സ്ഥാപിത കളരിയിലെ അഭ്യാസം എന്നുള്ളതും ഒരു പ്രൈവറ്റായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ അഭ്യാസം എന്നുള്ളതും വ്യത്യസ്തമല്ല എന്നുള്ളത് നമുക്ക് ഈ പതിഞ്ഞ പദം ചൊല്ലിയാടി കളിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ആശാൻ അതേ ചിട്ടയോട് കൂടിയിട്ടാണ് ഞങ്ങളെയൊക്കെ ചൊല്ലിയാട്ടം ചെയ്തിരുന്നത്.
1: ചൊല്ലിയാട്ട കളരിയുണ്ടോ തൃപ്പൂണിത്തുറ?
0: ഇല്ല, കാരണം വനിതാ സംഘത്തില് കോട്ടക്കൽ തൊട്ട് കൊല്ലം വരെയുള്ള കുട്ടികളാണ് പെർഫോം ചെയ്തിരുന്നത്. ഒരു സ്ഥിരം കളരി തൃപ്പൂണിത്തുറ ഇല്ല, ഓരോരുത്തരും ഓരോ ആശാന്മാരുടെ അടുത്ത് പഠിച്ച് കളിക്കുക എന്നുള്ളതാണ്.
1: ഇപ്പൊ ഈ അധികം നടപ്പില്ലാത്ത കഥകളും കളിക്കുന്നുണ്ടോ അതോ?
0: അധികം നടപ്പില്ലാത്ത കഥകൾ തന്നെ വളരെ കുറവാണ്. ഞങ്ങളിപ്പോ 5 കൊല്ലം മുമ്പ് ചെയ്തത് കൊട്ടാരക്കര തമ്പുരാന്റെ ഖരവധം എന്നുള്ള കഥ, അതിന് ശൂർപ്പണകാംഗം വരും, ഖരനും ഒക്കെ ആയിട്ടുള്ളത്, അതൊന്ന് ചിട്ടപ്പെടുത്തി കളിച്ചു. പിന്നെ എല്ലാ കഥകളും ധാരാളം നടക്കുന്ന കഥകളൊക്കെ തന്നെയാണ്.
1: ഇപ്പൊ തൃപ്പൂണിത്തുറ വനിതാ കഥകളി സംഘം എന്ന് പറയുന്നെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥകളിയാണ് നടത്തി വരുന്നത്.
0: അതെ
1: അല്ലെ? അപ്പൊ ഇതെങ്ങനെ സാധ്യമാകുന്നു? ആധുനിക കാലത്ത് എളുപ്പമാണ് എങ്കിലും എങ്ങനെ ഇത് അന്ന് തൊട്ടേ ഇങ്ങനെ സാധ്യമായി വന്നു എന്നുള്ളതൊന്ന് പറയാം.
0: അത് ഞങ്ങൾക്ക് ഇപ്പോഴും വലിയ അത്ഭുതമാണ്. കാരണം ഞങ്ങളൊന്നും കുട്ടികളാണ്, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങളുടെ മാനേജർമാരുണ്ട്, അവരെ വിളിച്ചു പറയും, ഗീതയുടെ അടുത്ത മാസം കൊല്ലത്തെ കളിയുണ്ട്, ദുശാസനാണ് വേഷം, പിന്നെ അതിനെ കുറിച്ച് മാത്രമേ ആലോചനയുള്ളൂ. അപ്പൊ എങ്ങനെയാ പോണേ, എന്താ പോണേ എന്നുള്ളതൊന്നും ഒരു ആലോചനയുമില്ല. അപ്പൊ ആ ദിവസം അവിടെ ഒരു പാലസ് ഉണ്ട്, അവിടെയാണ് കഥകളി യോഗം വയ്ക്കുന്നത്. എല്ലാ കുട്ടികളും, കോട്ടക്കലിൽ നിന്ന് ജയശ്രീ നമ്പൂതിരിയെ വിളിച്ചിട്ടുണ്ടാവും, കൊല്ലത്തുനിന്ന് ചവറപ്പാർക്കുട്ടിയെ വിളിച്ചിട്ടുണ്ടാവും, ഇരിഞ്ഞാലക്കുടയിൽനിന്ന് ഗീതയും ലതയും വിളിച്ചിട്ടുണ്ടാവും. ഇവരെല്ലാവരും വരും. 2 മണിക്കാണ് വാൻ, എല്ലാവരും 12 മണിക്ക് വരണം എന്ന് പറയും, 12 മണിക്ക് വരും, എല്ലാവരും വാനിൽ കയറിയിരിക്കും. പിന്നെ കളിസ്ഥലം എത്തണം വരെ കളിയുടെ വർത്തമാനാണ്. അവിടെ എത്തി വേഷം കെട്ടി കളി കഴിഞ്ഞു, ഫുൾ നൈറ്റ് കളി. വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് കളിഞ്ഞ് വാനിൽ കയറി കിടന്നുറങ്ങും, തിരിച്ച് പാലസിലെത്തും, അവിടുന്ന് അവരവരുടെ വീട്ടിലേക്ക് പോകും.
1: അപ്പൊ വെളുക്കുവോളമുള്ള കളി എന്ന് പറയുന്നത് 75-80 കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു.
0: പണ്ട് കഥകളി അങ്ങനെയാണല്ലോ, ഫുൾ നൈറ്റ് കളിയുള്ളൂ, അതാണ് ചെറിയ കളിയായത്.
1: അപ്പോൾ 30-40 കൊല്ലത്തിന് മുൻപ് കഥകളി എന്ന് പറയുന്നത് വേദിയിൽ ഇറങ്ങേറി കഴിഞ്ഞാൽ ഏകദേശം ആ സദസ്സിൽ അങ്ങ് അവസാനിക്കുകയാണ്. ഇപ്പൊ അങ്ങനെയല്ല, സമൂഹ മാധ്യമങ്ങളൊക്കെ സജീവമായതോടുകൂടി അതിലുപരി വീണ്ടും അത് ആഘോഷിക്കാൻ തുടങ്ങും. മറ്റ് മീഡിയകളിൽ ഈ കഥകളി അപ്ലോഡ് ചെയ്യുകയും. ഇപ്പൊ ഇത് ഒരു നല്ല പ്രവണതയായിട്ട് കാണുന്നുണ്ടോ?
0: നല്ല വശവുമുണ്ട്, ചീത്ത വശവുമുണ്ട്. നല്ല പ്രവണത എന്ന് പറയുന്നത് അത്രയും കളികൾ നടക്കും.

0: ഉണ്ട്, ഇത്രയും ആൾക്കാര് കളിക്കുന്നുണ്ട്, ഇത്രയും കഥകളിക്കാരുണ്ട്, അവർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു മെസ്സേജ് എല്ലാ കഥകളി ആസ്വാദകർക്കും കിട്ടാണ്. പണ്ടാതില്ല, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലത്ത് കൊട്ടാരക്കര ഒരു കളി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കളിക്കുമ്പോൾ അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്നുള്ള പുത്തൂരുന്നോ അല്ലെങ്കിൽ കൊല്ലത്തുനിന്നുള്ള ഓർഗനൈസേഴ്സ് അവിടെ അമ്പലത്തിൽ വരും. അപ്പൊ നമ്മളറിയില്ല അവർ വന്നിട്ടുണ്ടെന്നുള്ളത്. ഫുൾ കളി കണ്ട് കളി കഴിയുമ്പോൾ അണിയറയിൽ വരും. അത് ഞങ്ങളുടെ മാനേജറോട് പറയും, അടുത്ത മാസം ഇത്രാം തീയതി നിങ്ങളുടെ കുട്ടികളുടെ കളി വേണം. അപ്പൊ അന്നത്തെ ഒരു സാഹചര്യം അതായിരുന്നു. ഇന്നതല്ല, ഇന്ന് കൂടുതലും ആൾക്കാർ അറിയുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ്
1: സദസ്സിലെത്താതെ തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴിയും ഇത് പ്രചരിക്കുന്നതോടുകൂടി അങ്ങനെയും അറിയുന്നുണ്ട്.
0: അതെ, അത് വളരെ നല്ല കാര്യമായിട്ടാണ്.
1: ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളൊക്കെ കളി നടത്തിയതിന്റെ അനുഭവങ്ങളെന്ന് പറയാം.
0: ധാരാളം ദിക്കില്, ഇപ്പൊ ബാംഗ്ലൂര്, ചെന്നൈ, ഹൈദരാബാദ്, ബോംബെ, എല്ലാ കൊല്ലവും തോന്നുമാരും ഞങ്ങൾ പോയി കളിച്ചിരുന്നു. കുളു മനാലിയിലെ നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പ് അവിടെ കളിക്കാൻ പറ്റി. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു.
1: വിദേശ രാജ്യങ്ങളുടെ
0: വലിയ കഥയാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം കോള് വന്നു, ഇങ്ങനെ ഇതുണ്ട്, മദ്രാസിൽ പോയി എംബസിയിൽ വിസ അപ്ലിക്കേഷൻ ചെല്ലണം. ഇന്ന് വലിയൊരു കോലാഹലമാണല്ലോ വിസ കിട്ടാൻ പോവാന്ന് പറയണത്. ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ചെന്നു, ക്യൂ ഒക്കെ നിന്ന് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കി. 15 പേരാണ് ഞങ്ങളുടെ സംഘത്തിലുള്ളത്. ഒരു ചെണ്ട, ഒരു മദ്ദളം, 2 വേഷം. അവരുടെ വിസ റിജക്ട് ചെയ്തു. കാരണം ഞങ്ങള് കഥകളി പ്രൊഫഷനായിട്ട് എടുത്തേക്കുന്ന ആൾക്കാരില്ല. ഞങ്ങളുടെ ഇടയിൽ ടീച്ചർമാരുണ്ട്, ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, വീട്ടമ്മമാരുണ്ട്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യണല്ലോ. അപ്പൊ ഇവര് നോക്കിക്കഴിഞ്ഞപ്പോ ഇവര് കഥകളി എന്ന പേരും പറഞ്ഞ അമേരിക്കയിൽ പോയി അവിടെ കുടിയേറാനുള്ള
1: സംശയത്തിൽ
0: 4 പേരുടെ വിസ റിജക്ട് ചെയ്തു. അപ്പൊ ഇവരില്ലാണ്ട് ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല. ഭാഗ്യത്തിന് ഞങ്ങള് വാഷിങ്ടൺ DC സെനറ്റിലെ വഴിയാണ്. അവിടെ സ്മിത്സോണിയൻ എന്നുമായിട്ട് വലിയ പ്രസിദ്ധമായ മ്യൂസിയം ഉണ്ട്. അവിടെ ഏഷ്യൻ ഫ്രിയർ ആർട്ട് ഗാലറിയിൽ ഞങ്ങളുടെ പ്രോഗ്രാം വെച്ചത് സെനറ്റ് വഴിയാണ് വെച്ചത്. അപ്പോ അവരെ വിവരം അറിയിച്ചു, സെനറ്റ് ഇവരെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഇവർക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇവരോട് കളിച്ചു കാണിച്ചേരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എംബസിയിൽ ആകെ നിശ്ചലം, ചെണ്ടയും മദ്ദളവും അതിന്റെ ബഹളം. വിസ കാണിക്കാൻ വന്നവരൊക്കെ ഞങ്ങളുടെ കഥകളി കാണാൻ വേണ്ടി നിന്ന് അങ്ങനെ കളിച്ചു കാണിച്ചു കൊടുക്കേണ്ടി വന്നു ഞങ്ങൾ പോണത് കഥകളി. അങ്ങനെ അമേരിക്കയിൽ പോയിട്ട് 3 മാസം ഞങ്ങൾ അവിടെ പെർഫോം ചെയ്തു. ഏകദേശം ഒരു 20-22 പെർഫോമൻസ് വീക്കെൻഡ്സിലെ അവിടെ പെർഫോമൻസ് ഉള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഓരോ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റിയിലും ലെക്ചർ ഡെമോൺസ്ട്രേഷൻ അവർക്ക് വേണ്ടിയിട്ട് നടത്താൻ വേണ്ടി. അപ്പൊ 2 കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ പറ്റും. ഈ ഡെമോൺസ്ട്രേഷൻ നടത്തിയ സ്കൂളുകളിലും കോളേജുകളിൽ നിന്നും ധാരാളം ആൾക്കാർ ഒരു ഫുൾ പ്രോഗ്രാം കാണാൻ വന്നു എന്നുള്ളത്. പിന്നെ 2 പറയാനുള്ളത്, ഏഷ്യൻ ഫ്രിയർ ആർട്ട് ഗാലറിയിൽ ഇങ്ങനെ ആർക്കും അവിടെ പെർഫോമൻസിന് സമ്മതിക്കാറില്ല. എന്തോ പ്രിവിലേജ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടി, എന്തോ ഭാഗ്യം. അപ്പൊ അവിടെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടത്താണ്. ഇപ്പൊ രാധികാ വർമ്മയാണ് അത് ചെയ്യണത്. ഞങ്ങൾ ആദ്യം അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മുദ്രകളൊക്കെ കാണിച്ചു കൊടുത്തു. അത് എൻഡ് ചെയ്യുന്നത് ഞങ്ങളൊരു പീസ് കാണിക്കും, എനിക്ക് അത് ആൾക്കാർക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തത് ആൾക്കാരിലേക്ക് എത്തി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ മുദ്രകളൊക്കെ കാണിച്ചു, പറഞ്ഞു ശരി ഇനി ഞാനൊരു പീസ് കാണിക്കാം, അതെന്താന്ന് നിങ്ങൾ പറയണം. ഇപ്പൊ രാധികാവർമ്മ ഇങ്ങനെ ഒച്ച കേൾക്കണത് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ എന്തോ പോണ പോലെ കാണിച്ചു. പെട്ടെന്ന് എന്തോ ഞെട്ടിങ്ങനെ ഇടിച്ചു, ആകെ തീയ ബഹളം ഇടിഞ്ഞു വീണു, ആൾക്കാർ പരിഭ്രമിച്ചു ഓടണു. ഇത് അഭിനയിച്ചു കാണിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു എന്താണ് മനസ്സിലായോ. ഒരു 2 മിനിറ്റത്തേക്ക് ആരും ഒന്നും വേണ്ടിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു
1: ഒന്നും
0: മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് 9-11 അവര് വിസ്പർ ചെയ്യുക. അപ്പൊ അതാണ് രാധിക ചിച്ചി അഭിനയിച്ചു കാണിച്ചത്. 9-11 കഴിഞ്ഞ അടുത്ത കൊല്ലമാണ് ഞങ്ങള് അമേരിക്കയിലേക്ക് പോയത്.
1: അപ്പൊ നമുക്ക് ഈ ആട്ടപ്രകാരം ചമച്ചിട്ടുള്ള കഥകൾക്കാണെങ്കിൽ മനോധർമ്മ ആട്ടം എളുപ്പമാണ്. അല്ലാത്ത കഥകളിൽ, നമുക്ക് ആട്ടപ്രകാരം ലഭ്യമല്ലാത്ത കഥകളിൽ എങ്ങനെയാണ് മനോധർമ്മ ആട്ടമൊക്കെ?
0: കഥകളിയിൽ നിന്നുള്ള കലയുടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് എന്നോ, ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു നടന് അല്ലെങ്കിൽ ഒരു ഗായകന്, ഒരു വാദകന് തന്റേതായിട്ടുള്ള അരങ്ങത്ത് പ്രദർശിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ലോണം. ഇപ്പൊ എനിക്ക് എന്റെ ഭീമനെ പ്രൊജക്ട് ചെയ്യാം, താങ്കൾക്ക് താങ്കളുടെ ഭീമനെ പ്രൊജക്ട് ചെയ്യാം. എന്റെ ഭീമനും താങ്കളുടെ ഭീമനും വ്യത്യാസമാണ്. അപ്പൊ ആ ഒരു സ്പേസും ഭയങ്കരമായിട്ട് കഥകളിക്കുന്നുണ്ട്. കഥകളി ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് കളിക്കണ ഭീമന്റെ ആട്ടങ്ങളാവില്ല നാളെ ഞാൻ കളിക്കണത്.
1: അതെ അതെ, ഒരാള് തന്നെ രണ്ടു വേദിയിൽ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് വ്യത്യസ്തമായി
0: മാറണത്. അതുകൊണ്ടാണ് കലാമണ്ഡലം ഗോപിയാശാന്റെ അല്ലെങ്കിൽ കലാമണ്ഡലം കൃഷ്ണനാരായശാന്റെ നളരത്തിലെ നളനോ അല്ലെങ്കിൽ കർണസേവത്തിലെ കർണനോ എത്ര കണ്ടാലും നമുക്ക് മതിയാവാത്തത്.
1: കഥകളി പദവും പാടാറുണ്ടോ?
0: ഇല്ല.
1: പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്?
0: പുരസ്കാരം എന്ന് പറയുന്നത്, ഞാൻ താടിവേഷങ്ങൾ ധാരാളം കളിക്കാറുണ്ട്. കഥകളിയുടെ ഈറ്റില്ലം എന്ന് പറയുന്ന തിരുവല്ല അമ്പലത്തിലാണ് എന്റെ ആദ്യത്തെ ദുശാസനൻ ഉണ്ടായത്. അപ്പൊ അവിടെ നിന്നിട്ട് ധാരാളം താടിവേഷങ്ങൾ കളിച്ചിട്ടുണ്ട്. കഥകളി ലോകത്ത്

0: അധിവേശത്തിന്റെ അഗ്രഗണ്യനായ വെള്ളിനേരി നാണുനായരാശൻ, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നാണുനായർ കലാഗ്രാമമുണ്ട് വെള്ളിനേരിയിൽ. അവരാണ് ആദ്യത്തെ താടിയരങ്ങ് നടത്തിയത്, താടിവേഷങ്ങളെ മാത്രം അരങ്ങാണ് വെച്ചത്. ആ ആദ്യത്തെ താടിയരങ്ങില് എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അന്നാണ് എനിക്ക് എന്റെ ആദ്യത്തെ ഒരു അവാർഡ് കിട്ടിയത്, രൗദ്രശ്രീ എന്ന് പറഞ്ഞൊരു.
1: ഒരിക്കലും മറക്കാൻ പറ്റില്ല,
0: അയ്യോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു
1: സൗഭാഗ്യം തന്നെ.
0: അതെ, പലപ്പോഴും എനിക്ക് കിട്ടിയേക്കുന്ന അംഗീകാരങ്ങളെന്ന് പറയുന്നത് ഞാൻ അവതരിപ്പിച്ച വേഷങ്ങളുടെ പുറത്താണ് എനിക്ക് കിട്ടിയേക്കുന്നത്. എനിക്ക് കർണൻ ധാരാളം അവതരിപ്പിക്കാനുള്ള ഒരു
1: ഭാഗ്യമുണ്ടായിട്ടുണ്ട്.
0: അതെ, പ്രിയങ്കരമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. എല്ലാ കൊല്ലവും തോന്നുന്നവരും നമ്മുടെ വനിതാ സംഘത്തിന്റെ കളി വയ്ക്കണ ആസ്വാദകരുള്ള സ്ഥലമാണ് കോഴിക്കോട് കഥകളി ക്ലബ്ബ്. വനിതാരത്നം പുരസ്കാരം ആദ്യമായിട്ട് വച്ചപ്പോ എനിക്കാണ് ആദ്യമായിട്ടത് മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഞങ്ങളിതാ ഇപ്പൊ വനിതാ കഥകളി സംഘം 50-ാം വർഷം ആഘോഷിക്കുകയാണ്. ഞങ്ങൾ കളിച്ചു തുടങ്ങിയ സമയത്ത് പല ആശാന്മാരും അല്ലെങ്കിൽ പല ആസ്വാദകരും, ഇത് സ്ത്രീകൾക്ക് കളിക്കാൻ പറ്റില്ല, സ്ത്രീകൾ കളിച്ചാൽ കഥകളി ആവില്ല, അത് കൈകുട്ടിക്കളിയാവും എന്നൊക്കെയുള്ള പല
1: വിമർശനങ്ങളും
0: ഉണ്ട്. പിന്നെ അതിലേറെ ചലഞ്ചിങ് ആണ് സ്ത്രീകൾ കളിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള കഥകളി ആസ്വാദകർ വന്ന് പറയും, ഇവിടെ ഗോപിയേശം കളിച്ചിട്ടുണ്ട് കേട്ടോ, രാമൻകുട്ടിയേശം കളിച്ചിട്ടുണ്ട്
1: കേട്ടോ. നമുക്ക് ഭയം വരും.
0: നമ്മളെ അവര് കമ്പയർ ചെയ്യുന്നത് അവരായിട്ടാണ്. എന്തായാലും അവരുടെ ഒപ്പം ഒരിക്കലും എത്താൻ പറ്റില്ല. അത് പക്ഷെ ആ ഒരു ഇത് കളയാണ്ട് കളിക്കുക എന്നുള്ള ആ കഥാപാത്രത്തിനും നീതി പുലർത്തുക എന്നുള്ളതും വളരെ ചലഞ്ചിങ് ആണ്. അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയേക്കണ രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഇപ്പോഴും എനിക്ക് ചലഞ്ചിങ് ആണ്. ഒന്ന് നളചരിതം 2-ാം ദിവസത്തിലെ കാട്ടാളൻ, പിന്നെ നളചരിതത്തിലെ തന്നെ 4-ാം ദിവസത്തിലെ ബാഹുകൻ. അങ്ങനെയാണ് അരങ്ങേറിയേക്കുന്നത്. ഞാനും പ്രമീളാമേനും ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഒരുമിച്ച് അരങ്ങേറ്റം ഉണ്ടായേക്കുന്നത്.
1: ആദ്യം അരങ്ങേറിയ കഥ
0: 75 നവംബറിലാണ് എന്റെ അരങ്ങേറ്റം ഉണ്ടായത്. 75 ഡിസംബറില് ഈ വനിതാ സംഘത്തിനെ ബോംബെയിലേക്ക് കഥകളിക്ക് വിളിച്ചു. അശം ചിട്ടയായിട്ടേ പഠിപ്പിക്കുള്ളൂ, പുറപ്പാട് കഴിഞ്ഞ ഉടനെ വേഷം പഠിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് പുറപ്പാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോ ചെറിയ ചെറിയ വേഷങ്ങൾ, ആദ്യം കുട്ടിത്തരം വേഷങ്ങൾ, പിന്നെ 2-ാം തരം, പിന്നെയാണ് അവസാനമാണ് മേൽത്തരം വേഷങ്ങളിലേക്ക് കഥകളിയിൽ പറ്റുള്ളൂ.
1: ഒട്ടുമിക്ക നടപ്പുള്ള കഥകളും
0: എല്ലാം കളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ധാരാളം പുതിയ കഥകൾ, അർജുന വിഷാദ വൃത്തം, അതൊക്കെ അങ്ങനത്തെ ഒക്കെ കളിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. പുതിയ കഥകൾ കളിക്കുമ്പോൾ
1: വനിതാ കഥകളി സംഘത്തിന്റെ 50-ാം വർഷം പൂർത്തിയാക്കിയ ഈ വേളയിൽ കലാജീവിതം ധന്യമായി എന്ന് തന്നെയല്ലേ തോന്നുന്നത്?
0: ഉബുണ്ടു എന്നുള്ള വാക്കാണ് ഞാൻ പറയാം, ഐ ആം ബിക്കോസ് യു ആർ അല്ലെങ്കിൽ വി ആർ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് സാധ്യമായത്.
1: ഈ 50 വർഷത്തെ കഥകളി ജീവിതം അതിന് ആസ്വാദകരോട് ഏറെ കടപ്പെട്ടിരിക്കുന്നതാണ്
0: തീർച്ചയായും.
1: എന്താണ് പറയുന്നത്?
0: കളി കഴിഞ്ഞിട്ടാണ് ആസ്വാദക രാണിയറയിൽ വന്ന് ആദ്യമൊക്കെ അവർ വന്നിരുന്നത് പെൺകുട്ടി തന്നെയാണോ കളിച്ചിരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേ വേദിയിൽ തന്നെ പല തവണ അവരെ നമ്മളെ വിളിച്ചു തുടങ്ങി, ഓരോ കളി കഴിഞ്ഞാലും വന്ന അഭിപ്രായം പറയും. അതൊക്കെ ഞങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. പറയുന്ന രീതിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല ആസ്വാദകർ പറയണത്, ഇംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് വേണം അത് വേണം എന്നുള്ള ഒരു രീതിയിൽ പറയുമ്പോൾ ഏതൊരു കലാകാരനും ഒരു തികഞ്ഞ അംഗീകാരം തന്നെയാണ് അത്.
1: ഇത്രയും സമയം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ വിലപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. നമസ്കാരം.
0: നമസ്കാരം.

കഥകളിയിലെ പെൺനിറവ്. വനിതാ കഥകളി സംഘത്തിലെ കലാകാരി ഗീതാവർമ്മയുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ഗീതാവർമ്മയുമായി സംസാരിച്ചു.

0: എന്റെ യാത്ര. എന്റെ യാത്രയിൽ ഇന്ന് നമുക്ക് നജുനയുടെ വിയറ്റ്നാം യാത്രാവിശേഷങ്ങൾ കേൾക്കാം.
1: ചരിത്രവും മിത്തുകളും സംസ്കാരവും ഒക്കെ നിറഞ്ഞ വശ്യമായ സൗന്ദര്യമുള്ള രാജ്യമാണ് വിയറ്റ്നാം. ആരുടെ മുന്നിലും തലകുനിക്കാത്ത ധീരരായ കുറുകിയ മനുഷ്യരുടെ നാടാണ് വിയറ്റ്നാം. വിയറ്റ്നാമിലെ ഓരോ നഗരങ്ങളും ഓരോ ഗ്രാമങ്ങളും വ്യത്യസ്തമാണ്. പാർട്ടിയും ഷോപ്പിങ്ങും സ്ട്രീറ്റ് ഫുഡും ഒക്കെയായി ഉറങ്ങാത്ത രാവുകളാണ് ഹനോയുടെ ഓൾഡ് ക്വാർട്ടറിനുള്ളത്. അവിടെ നിന്നും നമ്മൾ ഹലോങ്ബേയിൽ എത്തുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം മൊത്തം നമുക്ക് മുന്നിൽ എത്തിപ്പെടും. ഹലോങ്ബേയിലോട്ട് ക്രൂസിലാണ് യാത്ര.

0: ആ ക്രൂസിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഏതോ ഹോളിവുഡ് സിനിമയുടെ സെറ്റിൽ എത്തിപ്പെട്ടെന്ന്. അത്രയ്ക്ക് അനുഭവം നിറഞ്ഞ ഒരു യാത്രയാണ് ഹലോംഗ്ബേയുടെ ക്രൂസ് യാത്ര. ടിൻ എന്ന പേരുള്ള ഒരു ലോക്കൽ ഗൈഡാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ചരിത്രത്തോടൊപ്പം അവരുടെ ഇന്നത്തെ ജീവിത രീതിയും അവരുടെ രാജ്യത്തിന്റെ വളർച്ചയും ഒക്കെ വിവരിക്കുന്ന ടിന്നിന്റെ വിവരണങ്ങൾ നമ്മുടെ രാത്രിയെ ഒരുപാട് രസമുള്ളതാക്കി. ഒരു ഡേ മൊത്തവും നമ്മൾ പഗോഡയും വുമൻസ് മുസോളിയവും പില്ലാർ പഗോഡയും ഒക്കെ കാണാൻ പോയി. ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ എന്നൊരു ക്ഷേത്രവും നമുക്ക് സന്ദർശിക്കാൻ പറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പ്രവേശന പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നതായിരുന്നു ഞങ്ങൾ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൽ എത്തിയപ്പോൾ. ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു അത്. വിദ്യാഭ്യാസത്തിന് വിയറ്റ്നാം എത്ര വില കൽപ്പിക്കുന്നു എന്ന് നമുക്ക് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൽ എത്തുമ്പോഴത്തേക്ക് മനസ്സിലാകും. വുമൻസ് മുസോളിയവും ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. ഒരു സ്ത്രീയുടെ ജനനം, അവൾ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത്, അവരെങ്ങനെയാണ് കുട്ടികളെ പരിപാലിച്ചിരുന്നത്, പല പല ട്രൈബ്സ് വിയറ്റ്നാമിലെ അവരെങ്ങനെയൊക്കെയാണ് കുട്ടികളെ പരിപാലിച്ചിരുന്നത് ഒക്കെ നമുക്കറിയാൻ പറ്റും വുമൻസ് മുസോളിയത്തിൽ ചെല്ലുമ്പോൾ. ഒന്നിനൊന്നിന് വ്യത്യസ്തമായ കാഴ്ചകൾ നിറഞ്ഞ സ്ഥലമാണ് വിയറ്റ്നാം. വിയറ്റ്നാമിന്റെ ഡിസ്നിലാൻഡ് ആണ് ദനാങ് എന്ന് പറയാം. ആൽപൈൻ കോസ്റ്ററിലൊക്കെയുള്ള റൈഡ് നമ്മളെ നമ്മുടെ കുട്ടിക്കാലത്തോട്ട് എത്തിക്കും. ഭയങ്കര ഭംഗിയുള്ള, അതുപോലെ സംസ്കാരമുള്ള, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചിരിക്കേണ്ട ഒരു യാത്രയാണ്.
1: എന്റെ യാത്ര. നജിനയുടെ വിയറ്റ്നാം യാത്രാവിശേഷങ്ങളാണ് എന്റെ യാത്രയിൽ ഇതുവരെ കേട്ടത്. ഇന്നത്തെ കൂട്ടുകാരി സമാപിക്കുന്നു. നിർവഹണം ഐശ്വര്യ, നിർവഹണ സഹായം അജിത അരവിന്ദ്.

0: Tudari.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി 4 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യ ഗാനം ജോസഫ് എന്ന ചിത്രത്തിനു വേണ്ടി ജോജു ജോർജും ബെനഡിക്ട് ഷൈനും പാടിയതാണ്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ഭാഗ്യരാജ്.

ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയതാണ്. ഗാനമെഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

നിങ്ങളൊരു ഗാനം കൂടി. യേശുദാസ് പാടിയതാണ് മീൻ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: ആകാശവാണി. ഇപ്പോൾ സമയം 4 മണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന മാതൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായം ആരംഭിക്കുകയായി. ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് കൃപ. അനിയൻ.
1: ആരുടെ അനിയൻ?
2: എന്റെ പപ്പയുടെ പേര് അനിയൻ ഘോഷ്.
1: ഓക്കെ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഇപ്പൊ LLB തൃശ്ശൂർ.
1: അപ്പൊ തിരുവനന്തപുരത്ത് എന്തായിട്ട് വന്നതാ?
2: ഇന്റേൺഷിപ്പ് നടക്കുകയാണ്, അതിന്റെ ഭാഗമായിട്ട് വന്നതാ.
1: എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റേൺഷിപ്പ്?
2: കുഴപ്പമില്ല.
1: ഇപ്പൊ എത്ര ദിവസമായി?
2: 14 ദിവസമായി. നാളെ കൊണ്ട് 15 ദിവസം. നാളെ തീരെ.
1: LLB ഇപ്പോ 5 വർഷമാണ്? 3 വർഷമാണ്.
2: ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജോയിൻ ചെയ്തത്. 3 വർഷത്തെ കോഴ്സ്, ഫസ്റ്റ് ഇയർ.
1: പെട്ടെന്ന് ഒക്കെയാവും നമ്മള്. എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ?
2: നല്ലൊരു അഡ്വക്കേറ്റ് ആവണം, പിന്നീട് PSC എഴുതി ജോലി കിട്ടിയാ അങ്ങനെ പോണെന്ന് ആഗ്രഹമുണ്ട്.
1: PSC വേണ്ടി ശ്രമിക്കുന്നുണ്ടോ?
2: ചെറുതായിട്ട് ശ്രമിക്കുന്നുണ്ട്.
1: എന്തോ ചെറുതായിട്ട്?
2: പഠനത്തോടൊപ്പം രണ്ടുകൂടെ പറ്റുന്നില്ല, ശ്രമിക്കുന്നുണ്ട്.
1: LLB ആകുമ്പോ തന്നെ ഒരുപാട് വായിക്കാനുണ്ടാവും അല്ലേ?
2: ഉണ്ട്.
1: ഒരുപാട് ലോ ഒക്കെ പഠിച്ചു വെക്കേണ്ടി വരും.
2: ഉണ്ട്.
1: എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം?
2: കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. പക്ഷെ പാടാണ് പഠിക്കാൻ.
1: ഇഷ്ടപ്പെട്ടതുകൊണ്ട് കഷ്ടപ്പെടുന്നില്ല, എന്നാലും പാടാണ്. എന്തായാലും നല്ല രീതിയിൽ പഠിച്ചൊരു ജോലി കിട്ടട്ടെ. പഠനമൊക്കെ കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങളൊക്കെ എന്താ ചെയ്യുക?
2: വായിക്കാറുണ്ട്, ബുക്കുകള്, പാട്ട് കേൾക്കാറുണ്ട്, പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകാറുണ്ട്.
1: ഇതിൽ ഏറ്റവും ഇഷ്ടം ഏതാ?
2: എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര പോകുന്ന ഇഷ്ടം.
1: നമുക്ക് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കണം. പമ്പരമാണ്? പമ്പരം. തിരുവനന്തപുരത്ത് മുമ്പ് വന്നിട്ടുണ്ടോ?
2: മുമ്പ് വന്നിട്ടുണ്ട്. വീട് കൊല്ലമാണ്. ഇപ്പം പല ആവശ്യങ്ങൾക്കായിട്ട് അല്ലാതെ കാണാനൊക്കെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്.
1: കൊല്ലത്തുകാരി എന്ത് തിരുവനന്തപുരം അല്ലേ അടുത്തത്? പിന്നെന്താ തൃശ്ശൂർ പോയി പഠിച്ചത്?
2: തൃശ്ശൂർ ഗവൺമെന്റ് കോളേജ് കിട്ടിയതാണ് എൻട്രൻസ് എഴുതിയിട്ട്.
1: ദൈവത്തിന്റെ ഓരോ വിളയാട്ടങ്ങളെ.
2: അതെ.
1: അപ്പം പാട്ടുകളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഹരികൃഷ്ണൻ.
0: ആള് തന്നെ ഉള്ള രണ്ടു പേരാണ്, ഹരിയും കൃഷ്ണനും.
1: ശരിയാണ്.
0: എവിടെയാണ് ആള്?
1: കാസർഗോഡ് ജില്ലയില് മധുരങ്കയാണ് എക്സാക്ട്ലി പ്ലേസ്.
0: കാസർഗോഡ് നിന്ന് ഇവിടെ തലസ്ഥാന നഗരിയിലേക്ക് വന്നപ്പോ എന്താ ഒരു അനുഭവം?
1: തലസ്ഥാനം ഒരുപാട് വളർന്നു പറയാലോ. ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് തിരുവനന്തപുരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വൈവിധ്യമാർന്ന ഹരിതഭംഗിയും ടൂറിസ്റ്റ് മേഖലയും അതുപോലെ നല്ല രീതിയിൽ പച്ചപ്പല്ലുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്.
0: ഇവിടെ നിന്ന് ഒരാള് കാസർഗോഡേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാ കാണാനുള്ളത്?
1: അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. കേരളത്തിന് ഊട്ടി പറയുന്നത് റാണിപുരമാണ്. പിന്നെ അതുപോലെ തന്നെ ബേക്കൽ ബീച്ചുണ്ട്, ചന്ദ്രഗിരിപ്പുഴയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളുണ്ട്.
0: കാഴ്ചകൊണ്ട് മധുരമേറി.

0: ഇതാണ് കാസർഗോഡ്.
1: കാഴ്ചകളിൽ മാത്രമല്ല സാംസ്കാരികതയിലും നമ്മൾ മുന്നോട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ തെയ്യം എന്നൊരു സാംസ്കാരിക കല, അത് നമ്മുടെ നാടിനെ വൈവിധ്യമാർക്കുന്ന ഒന്നാണ്. പഴയ പഴയ കാലങ്ങളായുള്ള ചില കിണറുകളൊക്കെ ഉണ്ട്, ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന കിണറുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ധ്യാന കേന്ദ്രങ്ങൾ, പ്രത്യേക തരം ഗുഹകൾ സഞ്ചരിക്കാൻ പറ്റുന്ന അങ്ങനെയുണ്ട്. നിത്യാന്താശ്രമം പോലെയുള്ള കുന്നുകൾ.
0: ദൈവങ്ങളുടെ നാട് അല്ലെ,
1: ദൈവങ്ങൾ സംഗമിച്ച നാട് തന്നെ പറയാം. അങ്ങനെ എല്ലാവരും സഹകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന നാട്.
0: ഇത്രയും ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി ലോകം കാണുന്ന ഒരാൾ എന്താണ് ജീവിത ആഗ്രഹങ്ങളൊക്കെ?
1: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മൾ നല്ല രീതിയിൽ അനുഭവിക്കുക, അതിനെ ആസ്വദിക്കുക, നമുക്ക് കാണുന്ന ചുറ്റുപാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ലോകം എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കുക, എല്ലാം നമ്മൾ അനുഭവിക്കുക, ഏതായാലും സന്തോഷമായാലും സങ്കടമായാലും.
0: ഒരു സാമൂഹ്യ സേവകനെ ഞാൻ മനസ്സിൽ കാണുന്നു.
1: തീർച്ചയായും സോഷ്യൽ സർവീസ് നല്ലൊരു മേഖല തന്നെയാണ്, അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്.
0: അപ്പൊ നമുക്കൊരു ജോലിയും കൂടെ ഉണ്ടെങ്കിൽ സാമൂഹ്യ സേവനം നല്ല കാര്യമാണ്, അതിന് പറ്റുന്ന ആളുമാണ്.
1: അതെ അതെ, തീർച്ചയായും. ആദ്യം നമ്മുടേതായ ഒരു ലോകം നമ്മൾ വളർത്തിയെടുക്കുക, അത് ചുറ്റുപാടുമായി നോക്കിയിട്ട് ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ആഗ്രഹങ്ങൾ എന്ന് പറയാൻ എന്താ, ലോകം ഒന്ന് ചുറ്റി കാണണം, മൊത്തം എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, ആസ്വദിക്കണം.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ചിന്തയോടെ നല്ല ഒരു ജീവിതം ഉണ്ടാവട്ടെ, ചിന്ത വളരട്ടെ, ജീവിതവും വളരട്ടെ. ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, യാത്ര ഇഷ്ടപ്പെടുന്ന ആള്, പാട്ടിനോടും ഇഷ്ടമുണ്ടായിരിക്കും.
1: തീർച്ചയായും. പാട്ട്
0: നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേൾക്കേണ്ടേ?
1: ഉണ്ണിമേനന്റെ ഏതോ വാർമുകളിൽ കിനാവിലെ മുത്തങ്ങി എന്നുള്ള ഒരു പാട്ടാണ്.
0: പൂക്കാലം വരവായി എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: സാറാ ജോൺസൺ.
0: വലിയ പേരാണല്ലോ.
1: അതെ അതെ, വലിയ പേര്.
0: വീട്ടിൽ എന്തെന്ന് വിളിക്കും?
1: വീട്ടില് അമ്മൂന്ന് വിളിക്കും.
0: അമ്മു എളുപ്പം. വീട്ടുകാർ കൊള്ളാം
1: കേട്ടോ.
0: സ്കൂളിൽ കൂട്ടുകാർക്ക് വിളിക്കാനായിട്ട് ഒരു വലിയ പേരും വീട്ടിൽ അവർക്ക് എളുപ്പത്തിന് വിളിക്കാൻ വേണ്ടി അമ്മൂന്ന്.
1: ആള് ചെറുതായതുകൊണ്ട് വലിയ പേരെ ആക്കി തന്നായിരിക്കും.
0: അതൊന്നും കാര്യമൊന്നുമില്ല.
1: അതെ അതെ, അത് വലിയ കാര്യമൊന്നുമില്ല. അതിന് പൊക്കത്തിനൊന്നും കാര്യമില്ലല്ലോ. പൊക്കലായി മലയാളം എന്റെ പൊക്കം.
0: അതെ, ആര് പറഞ്ഞ പോലെ?
1: കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു.
0: അതാണ്. എവിടെയാ നാട്?
1: നാട് മുളന്തുരുത്തി.
0: എറണാകുളത്ത്
1: മുളന്തുരുത്തി എന്നൊരു കൊച്ചു ഗ്രാമം. അടിപൊളി ഗ്രാമം.
0: ഒത്തിരി പേര് കേട്ട ഗ്രാമമാണത്.
1: ആ പേര് കേട്ടെന്ന് വെച്ചാൽ ഞങ്ങള് മുളന്തുരുത്തി പള്ളി, അങ്ങനെ അങ്ങനെ കുറെ നല്ല ഏരിയാസ് ഉണ്ട്. പാടുണ്ട്, അങ്ങനെ നല്ലൊരു സ്ഥലമാണ് മുളന്തുരുത്തി.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അപ്പ, അമ്മ, അനിയത്തി ഉണ്ട്, പിന്നെ അപ്പയുടെ അമ്മയുടെ കൂടെ, പിന്നെ ഞാൻ. അങ്ങനെ ചേരി.
0: അപ്പയുടെ അമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ?
1: പിന്നെ ഉറപ്പായിട്ടും. എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടാ, കഥ പറയാൻ ഭയങ്കര ഇഷ്ടാ. എല്ലാരും കഥ എനിക്ക് പറഞ്ഞു തരാറുണ്ട്, അപ്പ അമ്മയൊക്കെ പറഞ്ഞു തരാറുണ്ട്.
0: കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാ?
1: കേട്ടതിൽ ഇഷ്ടപ്പെട്ട കഥ എന്ന് പറയണത് കുഞ്ഞായിരുന്നപ്പോ അമ്മ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടം. പിള്ളേരായാലും വന്നിട്ട് ഒരു കഥ പറഞ്ഞു തരുമോ ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ കഥ എടുത്തിട്ടാ പറയാറ്.
0: എന്ത് ചെയ്യുന്നു അപ്പയും അമ്മയും?
1: അപ്പ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിട്ട് ചെറുതായിട്ട് നടത്തി പോകുന്നു, പിന്നെ അമ്മ ഒരു ഷോപ്പിൽ പോവുകയാണ്. അനിയത്തി ഫാം ഡിക്ക് പഠിക്കുക, അവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ അപ്പഴ അമ്മ, പിന്നെ ഞാൻ. പിന്നെ ഞാൻ ഇപ്പൊ LLB പഠിച്ചോണ്ടിരിക്കുക.
0: എന്തുകൊണ്ടാണ് LLB തിരഞ്ഞെടുത്തത്?
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുഞ്ഞിലോട്ട് ഒരു 7th ഒക്കെ ആയപ്പോഴത്തേക്കും പറയാറുണ്ട് എനിക്ക് ഒരു വക്കീലാവണം എന്നുള്ള രീതിയിൽ. ആ ഒരു പ്രൊഫഷനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ എനിക്ക് രാഷ്ട്രീയം ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ കാരണം കൊണ്ടായിരിക്കാം LLBയോട് ഒരു സ്നേഹം കുഞ്ഞിലെ മുതൽ കയറിയത്.
0: രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ?
1: ജസ്റ്റ് ഒന്ന് മത്സരിച്ചായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക്.
0: മത്സരിച്ചില്ലേ?
1: എത്ര കുഞ്ഞു പ്രായത്തിൽ, 22 വയസ്സാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ നിന്ന് കിട്ടിയത്.
0: നമുക്ക് എല്ലാം വേണം, എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസും വേണം.
1: അതെ, എല്ലാം വേണം. എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കണം. നമ്മുടെ പുതു തലമുറ എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം ഇപ്പൊ തലമുറയിലെല്ലാവരും ബാക്കിലേക്ക് വരുന്നു, ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോഴും എല്ലാവരും ആക്റ്റീവ് ആയിട്ട് വരണം എന്നുള്ളൊരു ആശയമുള്ളതൊക്കെയാണ് ഞാൻ.
0: നല്ല ചിന്തയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യുവ തലമുറ എല്ലാവരും അല്ല, ഏകദേശമുള്ള ആൾക്കാരൊക്കെ ഒന്നുകിൽ ലഹരിക്കടിമയാണ്, അതല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലേക്ക് അടിമയാണ്. അവരുടെ ചിന്താഗതി അങ്ങനെ അങ്ങ് പോകുന്നു, ക്രിയേറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: അതെ അതെ, എല്ലാവരും മുന്നിലേക്ക് വരണം, എല്ലാ വിഷയത്തിലും നമ്മൾ ഇടപെടണം എന്നുള്ളതാണ്.
0: എന്തായാലും നല്ല ചിന്ത. ഈ ഒരു ആവേശത്തിൽ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ?
1: ആ, നമുക്ക് പാട്ടേക്കാം, പാട്ടേക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: നമുക്ക് ബിഗ് ബ്രദറിലെ കണ്ടോ കണ്ടോ എന്നുള്ള ഒരു സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ സോങ് ഇട്ടാൽ മതി.
0: അപ്പോ ഇനി മുളന്തുരുത്തിയിലേക്ക് എപ്പോഴാണ് തിരിച്ചു പോകുന്നത്?
1: മുളന്തുരുത്തിയിലേക്ക് ഞാൻ അടുത്ത് തന്നെ പോകും. അവിടെ ചെന്നിട്ട് ഇന്റേൺഷിപ്പ് ഇനിയും ഉണ്ട്, നമ്മുടെ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരണം.
0: അപ്പൊ എല്ലാ തരത്തിലും ഊർജ്ജസ്വലമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: താങ്ക് യു.

0: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഗംഗ.
0: ഭാരതത്തിലെ വലിയൊരു നദിയുടെ പേരാണ് പുണ്യ നദി.
1: അതെ അതെ.
0: ഒരു പാട്ട് തന്നെയുണ്ട്,
1: ഗംഗ
0: നമ്മുടെ
1: പുണ്യ നദി.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ LLB പഠിക്കുന്നു, തൃശൂർ ലോ കോളേജ്.
0: എന്തുകൊണ്ട് എല്ലാവരും LLB ആണ്?
1: ഞങ്ങൾ ഒത്തി ഇന്റേൺഷിപ്പിന് വന്നതാ.
0: പിള്ളമാരെല്ലാം കൂടെ കൂട്ടത്തോടെ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയാണ്.
1: അതെ, തിരുവനന്തപുരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാ.
0: എന്നിട്ട് എങ്ങനെയുണ്ട്?
1: കൊള്ളാം, അടിപൊളിയാണ്.
0: സ്ഥലങ്ങളൊക്കെ കാണാൻ പോയോ?
1: സൂ കാണാൻ വന്നു, ഇനിയിപ്പോ ബീച്ചിൽ പോണം.
0: തൊട്ടടുത്ത് കനകക്കുന്നിലൊക്കെ പോയോ?
1: നേരത്തെ പോയിട്ടുണ്ട്, ഇനി പോയില്ല, ഇനിയിപ്പോ വന്നേ ഉള്ളൂ.
0: അപ്പൊ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ?
1: വന്നിട്ടുണ്ട്. എന്റെ വീട് കൊല്ലം.
0: കൊല്ലത്ത് എവിടെയാ?
1: കൊല്ലത്ത് കടക്കൽ, ചടയമംഗലം, ജടായിപ്പാറ.
0: പാറയിലെ കടക്കൽ പോകാറുണ്ടോ?
1: പോയിട്ടുണ്ട്.
0: എങ്ങനെയുണ്ട് അവിടുത്തെ വൈബ്?
1: നല്ല വൈബാണ്, നല്ലതാണ്. നമുക്ക് കുറച്ചു നേരം പോയിരിക്കാനും റിലാക്സ് ആവാനും എല്ലാം അടിപൊളി പ്ലേസ് ആണ്.
0: അതുപോലെ തന്നെ അവിടെ വിളക്ക് പാറ അഞ്ചല് ഭാഗത്ത്.
1: ഓക്കെ. അതുപോലെ തന്നെ അവിടെ ഗുഹാക്ഷേത്രമുണ്ട് അഞ്ചല് കോട്ടിക്കൽ.
0: അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ടോ?
1: വരുന്നുണ്ട് വരുന്നുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുണ്ട്, എല്ലാരും വരുന്നുണ്ട്.
0: അവിടെ എന്തൊക്കെയാണ് കാണാനൊക്കെ?
1: അവിടെ ഗുഹാക്ഷേത്രം പണ്ടത്തെ അതിന്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, എഴുത്തുകളും ലിഖിതങ്ങളും ഒക്കെ. അപ്പൊ കാണാൻ നല്ലയാ. പിന്നെ ഒരു അമ്പലം പോലെ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഞാൻ, ചേച്ചി, അമ്മ, അച്ഛൻ.
0: എന്തെയ്യുന്നവരൊക്കെ?
1: അമ്മക്ക് കടയുണ്ട്, അച്ഛൻ കാർപ്പന്റാ. ചേച്ചി ഇപ്പൊ പഠിത്തം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഒക്കെ കിട്ടിയിരിക്കുന്നു.
0: LLB പഠിക്കുന്നതിന്റെ ഉഷാറാണോ? മുഖത്തും മൊത്തത്തിലൊരു എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത്
1: ആയിരിക്കാം.
0: നമ്മളിപ്പോഴേ വക്കീലായി.
1: അതെ.
0: എന്നിട്ട് ആദ്യം വന്നപ്പോ ഇത്തിരി കാണാൻ കൊള്ളുകയെന്നല്ലോ?
1: ഇല്ല, ചുമ്മാ
0: സ്റ്റാർട്ട് ഉണ്ടോ? അത്രേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ.
0: ഈ പഠനം കഴിഞ്ഞുള്ള ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
1: പഠനം കഴിഞ്ഞിട്ട് വായിക്കും, പാട്ട് കേൾക്കും, പിന്നെ സിനിമ കാണും. അതൊക്കെ തന്നെ.
0: തിയേറ്ററിൽ പോവോ സിനിമ കാണാൻ?
1: പോവും.
0: വീട്ടുകാരുടെ പോവോ കൂട്ടുകാരുടെ പോവോ?
1: വീട്ടുകാരുടെ പോവും, കൂട്ടുകാരുടെയും പോവും.
0: വീട്ടുകാർ കൊണ്ടുവന്ന് വീട്ടുകാരുടെ, കൂട്ടുകാർ കൊണ്ടുവന്ന് കൂട്ടുകാരുടെ.
1: അതെ.
0: എത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പ്രിയം?
1: എനിക്ക് മെലഡിയാ ഇഷ്ടം.
0: അപ്പോ എനിക്ക് തോന്നുന്നു 90s ആ ടൈമിലെ
1: പാട്ടായിരിക്കും. അതെ, ഒരു 90s 80s.
0: ഇപ്പോഴും അങ്ങനെ പാട്ടുകൾ വരുന്നുണ്ട്, പക്ഷെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ?
1: അതെ അതെ, ഇപ്പോഴും ഉണ്ട്, കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാം ന്യൂജൻ പാട്ടുകളല്ലേ ഒരുപാട് ഇറങ്ങുന്നത്?
0: ന്യൂജൻ എല്ലാവർക്കും തുള്ളി ചാടണം.
1: എല്ലാവർക്കും തുള്ളി ചാടണം, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ മെലഡി ആയിട്ട് സ്ലോ സോങ്സ് ആണ് ഇഷ്ടം.
0: നിങ്ങളുടെ കാട്ട് കുറച്ചുകൂടെ താഴേക്കുള്ള തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും അടിച്ചുപൊളിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഈ ഒരു തലമുറയിലേക്ക് വരുമ്പോ എല്ലാവരും പറയുന്നത് ഒരു 90s ആ ഒരു സോങ് ഒക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്.
1: അതെ, എനിക്ക് തോന്നുന്നു പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മള് കുറച്ചുകൂടെ പഴയ സോങ് കേൾക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഞങ്ങൾക്കൊരു 10-15 വയസ്സുവരെ ഈ പാട്ടുകളല്ലായിരുന്നു ഇഷ്ടം, കുറച്ചുകൂടെ പുതിയ പാട്ടുകളായിരുന്നു ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് പഴയ പാട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും അവർ 10-20-30 വയസ്സാകുമ്പോൾ പഴയ പാട്ട് ഇഷ്ടപ്പെടും എന്ന് എനിക്ക്
0: തോന്നുന്നു. നമ്മള് മെച്ചൂറായി
1: ആയി, അതുകൊണ്ട് നമുക്ക് പഴയ പാട്ട് ഇഷ്ടമായി.
0: തിരുവനന്തപുരം കണ്ടിട്ട് എന്താ ഒരു അഭിപ്രായം?
1: തിരുവനന്തപുരം എന്തുകൊണ്ടും അടിപൊളിയാണ്, നമ്മുടെ തലസ്ഥാനമല്ലേ. എല്ലാ ജില്ലക്കാരും ഇവിടെ എന്തിനെങ്കിലൊക്കെ വേണ്ടി ആവശ്യത്തിന് വരുന്നുണ്ട്. നമ്മുടെ നിയമസഭ ഇവിടെയാണ്, നമ്മുടെ PSC സെന്റർ ഇവിടെയാണ്. അതുകൊണ്ട് എല്ലാവരും എന്തിനെങ്കിലൊക്കെ വേണ്ടിയിട്ട് തിരുവനന്തപുരം വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും തിരുവനന്തപുരത്ത് വരാത്ത ആരുമില്ലെന്നാ തോന്നുന്നത് കേരളത്തിൽ താമസിക്കുന്നവര്.
0: അതെ, അത് ഒരു വലിയ കാര്യമാണ്. അപ്പോ ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. നമുക്ക് ആ സന്തോഷത്തിൽ ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് എന്തിനു വേറൊരു സൂര്യോദയം ആ പാട്ട്.
0: നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: വിനോദ് കല്ലറ നടത്തിയ മാതിരിപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. 5 മണിവരെ ആദ്യഗാനം യേശുദാസ് പാടിയതാണ്, ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമെഴുതിയത് ചുനക്കര രാമൻകുട്ടിയാണ്, സംഗീതം നൽകിയത് ശ്യാമു.
1: ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് സോങ്.

ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്. ഏവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, രേഖ അജിത്. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷറഫുന്നിസ പുളിയനക്കിയിൽ

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം കാട്ടുപുറം ബമ്പൻ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യം. 5:25 ദ്വീപുവിശേഷം. 5:30 കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറായി ജോലി ചെയ്യുന്ന സിമി സൂസൻ മോൺസി പങ്കെടുക്കുന്ന ഫിൻഫോർഷ എന്ന പരിപാടിയും തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ഇപ്പോൾ പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തി പവിഴമണ്ണിലെ സാഹിത്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടിയിൽ കാട്ടുപുറം ബമ്പൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ചെക്ക്. നമുക്ക് കഥ കേൾക്കാം.
2: ചെറുകഥ ചെക്ക്. ഇതിപ്പോ ഒരു പതിവായിരിക്കുന്നു. എല്ലാ മാസവും കരക്ക് പോകണം. ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരും. വരുമ്പോൾ എനിക്കും മോൾക്കും വസ്ത്രങ്ങളും മോൾക്ക് കളിപ്പാട്ടങ്ങളും കൊണ്ടുവരും. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ കാരണം പറയും. ചിലപ്പോൾ സുഹൃത്തിൻ്റെ ഉമ്മ മരിച്ചു എന്നായിരിക്കും കാരണം. ഇപ്രാവശ്യം ബാഗും എടുത്ത് പോകുന്ന നേരം ചോദിച്ചപ്പോൾ പറഞ്ഞത് പാസ്പോർട്ട് പുതുക്കാൻ സമയമായി, അതിനെ നേരിട്ട് കൊച്ചിയിലേക്ക് എത്തണമെന്നാണ്. മനസ്സിൽ സംശയങ്ങൾ ഉരുണ്ടുകൂടി. കഴിഞ്ഞ കൊല്ലം 3-4 മാസം കൂടുമ്പോഴായിരുന്നു യാത്ര. ഇപ്പോൾ മാസം തോറുമായി. എന്തായാലും ഇപ്രാവശ്യം ഇറങ്ങി വന്ന ഉടനെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതെങ്ങനെ? എന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ എന്നെയും മോളെയും ഓരോ വശത്ത് ചേർത്തിരുത്തി രണ്ടാളുടെ കവളത്തും മാറി മാറി ചുംബനങ്ങൾ നൽകുമ്പോൾ എങ്ങനെ സംശയിക്കും? ഇപ്രാവശ്യം മോൾ സ്കൂളിൽ പോയ

ആയതുകൊണ്ട് ചായ കൊണ്ടെന്ന് വെച്ചിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ചോദിക്കാനുള്ള എന്റെ ചുണ്ട് അദ്ദേഹത്തിന്റെ വായ്ക്കകത്തായി പോയില്ലേ? ഈ സ്നേഹത്തിന് പിന്നിൽ ഞാൻ എങ്ങനെ സംശയിക്കും? ഇബ്ലീസിന്റെ ചിന്തകൾ വേണ്ട, സ്വയം സമാധാനിച്ചു. മുസ്തഫ പോയനമോളെ എന്ന ഉമ്മയുടെ ചോദ്യമാണ് ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. വാ, ചായം കുടിച്ചാൽ അപ്പം തന്നെ വായിപ്പ്. ഇപ്പം മലയാളത്തൊക്കെ എന്നും പോയതാണെൻ്റെ സ്കൂൾ പൂട്ടിയല്ലോ, ലീവ് എടുത്ത് പോയതമ്മ. ഞാൻ മറുപടി നൽകി, മോളെ നിന്ന ആ പുരുഷനെ പറ്റി പുറത്ത് ആൾക്കാർ പലതും പറയണ്ടേ? ഉമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ മനസ്സ് വല്ലാണ്ടായി. എന്നീ ചെല്ലിൻ്റെ അമ്മ, ഊന്നും പോലെ മലയാളത്തെ ഒരു വീടുണ്ട്, അതും പോലെ ഓൻ ഇടക്കിടക്ക് ഏറേണ്ടത്. ഹൃദയം പൊട്ടിപ്പിളർന്ന പോലെ തോന്നി. ആൾക്കാർ വെറുതെ ചെല്ലിൻ്റെ അമ്മ, നാക്ക് പിടിയില്ല മോളെ. ഒരു ടീച്ചർ ചെല്ലിയത് പോലെ ഓം പന്നാൽ മോളൊന്ന് നല്ലാണോ എന്ന് കേട്ടൊക്കെ ശരിയാണെന്ന് എനിക്കും തോന്നി. ഓർത്തപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് ചെന്നു. കമഴ്ന്ന് കിടന്ന് കുറേ കരഞ്ഞു. ഉമ്മാന്ന് വിളിച്ചുകൊണ്ട് മോൾ നഴ്സറിയിൽ നിന്ന് വന്നു. വേഗം കണ്ണു തുടച്ച് അവളെ വാരിയെടുത്ത് രണ്ട് കവിളിലേക്കും ഉമ്മ കൊടുത്തു. ഉമ്മ, ബാപ്പ വന്നില്ല? മോൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. വാ മോളെ, മോളെ കൂടെ ആരെയില്ല? ബാപ്പ എന്നെ കാണുന്ന സ്കൂളൊക്കെ വന്നാന്ന്. എന്നെ എടുത്ത് രണ്ട് കവളക്കും ഉമ്മ തന്നെ. പിന്നെ നിറച്ചിടും ചോക്ലേറ്റും തന്നെ. നാക്കുപോലെ ഒരു വലിയ മിക്കി മോസ് കൊണ്ടെന്ന. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. മോളുടെ വസ്ത്രം മാറ്റി അവൾക്ക് ചായയും കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ നേരെ ടി വിയുടെ മുന്നിലേക്ക് ഓടി കാർട്ടൂൺ ചാനലെല്ലാം തുറന്ന് ഇരിപ്പുറപ്പിച്ചു. ചിന്തകൾ മനസ്സിനെ വല്ലാതെ ഉലച്ചു തുടങ്ങി. ഇനിയിപ്പോൾ ആരോടാ സത്യാവസ്ഥ അന്വേഷിക്കുക? അദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ ചങ്ങാതിയുണ്ട് കൊച്ചി ഓഫീസിൽ, ഒരു ബഷീർ. മൂപ്പര് കരയിലാണ് കണ്ണുകെട്ടിയിരിക്കുന്നത്. ഏയ് വേണ്ട, മൂപ്പരോട് അന്വേഷിച്ചാൽ ഉടനെ അയാൾ അദ്ദേഹത്തോട് വിളിച്ചു പറയും. എന്തായാലും സ്കൂളിൽ നിന്ന് വന്നാൽ ചോദിക്കാം. ഇനി രണ്ടിലൊന്ന് അറിയണം. മനസ്സിൽ ധൈര്യം സംഭരിച്ചു. സ്കൂളിൽ നിന്ന് വരാൻ ഇനിയും 2 മണിക്കൂറുണ്ട്. അദ്ദേഹത്തിന്റെ പെട്ടി ഒന്ന് പരിശോധിച്ചു നോക്കാം. വേഗം പെട്ടിയെടുത്ത്, ആ ഭാഗ്യം പെട്ടി പൂട്ടിയിട്ടില്ല. മേലെ തന്നെ മോളുടെ കുട്ടിക്കുപ്പായവും എനിക്കുള്ള പുതിയ വസ്ത്രങ്ങളും കണ്ടു. ആ പൊതി പരിശോധിച്ചു. സുന്ദരമായ റോസ് നിറത്തിലുള്ള ചൂരിദാർ, യോജിച്ച തട്ടവും പാൻറ്റീസും ബ്രായും അവ പുറത്തെടുത്തു വച്ചു. അപ്പോഴാണ് അപ്പുറത്ത് വെച്ച ബാഗ് ശ്രദ്ധിച്ചത്. അത് തുറന്നു നോക്കി. വലിയൊരു മിക്കി മോസിന്റെ പാവ, പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ മാത്രം. പെട്ടി മുഴുവൻ പരിശോധിച്ചു. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ എല്ലാം പുറത്തെടുത്തിട്ടു. ഏറ്റവും താഴെ ഒരു ഫയൽ, അതെടുത്തു നോക്കി. തിരുവനന്തപുരം ക്യാൻസർ സെന്ററിന്റെ ഫയലാണ്. അത് തുറന്നു നോക്കി. അതിലെ രോഗിയുടെ പേര് ശ്രദ്ധിച്ചു. മുസ്തഫ, വയസ്സ് 35, ആന്ധ്രോത്വദ്വീപ്, ലക്ഷദ്വീപ്. കണ്ണിൽ ഇരുട്ട് കയറുന്നു. അതിലെ തീയതി ശ്രദ്ധിച്ചു. 1 ആഴ്ച മുമ്പുള്ളതാണ്. അതിലെ ഓരോ കടലാസുകളും പരിശോധിച്ചു. കുറേ ബില്ലുകളുണ്ട്. അതിൽ ഒരു ബില്ല് കീമോ ചികിത്സ നടത്തിയ ബില്ലാണ്. അതിലെയും രോഗിയുടെ പേര് മുസ്തഫ തന്നെ. 5 ദിവസം മുമ്പുള്ളതാണ്. ഭൂമി പിളർന്ന് അതിലേക്ക് പതിക്കുന്നതായി തോന്നി. ഫയലും പൂട്ടി പെട്ടിയിൽ വച്ചു. അതിൽ നിന്നെടുത്തതെല്ലാം പഴയ സ്ഥാനത്ത് തന്നെ വെച്ചു. പെട്ടിയെടുത്ത് എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചു. കരച്ചിലടക്കാൻ പറ്റിയില്ല. ബെഡിലേക്ക് കമഴ്ന്ന് വീണ് കരഞ്ഞു. മതിയാവോളം കരഞ്ഞു. ഈ ചികിത്സക്കാണ് എല്ലാ മാസവും പോകുന്നത്. എന്നോട് ഇത് എന്തിനു മറച്ചു വെച്ചു? ഞാനും മോളും സങ്കടപ്പെടുമെന്ന് കരുതിയിട്ടാണോ? പടച്ച തമ്പുരാനെ, എന്നെയും മോളെയും സ്നേഹിച്ചതിനാണോ അദ്ദേഹത്തിന് ഇത്രയും വലിയ ശിക്ഷ? സഹിക്കാൻ പറ്റുന്നില്ല. പൊട്ടിപ്പൊട്ടി കരഞ്ഞു. എന്നെ മോളെ സുഖനില്ല? അത് ചോദിച്ചാണ് ഉമ്മ റൂമിലേക്ക് കയറിയത്. ഉമ്മയെ കണ്ടപ്പോൾ അടക്കാൻ പറ്റിയില്ല, പൊട്ടിക്കരഞ്ഞു. എന്നെ മോളെ, മോൾക്ക് എന്നെ? ഉമ്മയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഉമ്മയും കണ്ണീര് വാർക്കാൻ തുടങ്ങി. കരയെ മോളെ, ഫുള്ള് ബേജാറാകും. പുരുഷനും പുള്ളിയും ധൈര്യം കൊടുക്കേണ്ടതും സമാധാനിപ്പിക്കേണ്ടതും എന്നെ മോളുണ്ട്. സഹിപ്പാൻ കളിയാമ്മ,
ഇൻ ഭരത്തനല്ല സഹിച്ചോണ്ടില്ല, ഇത്രയും നാളും എന്നാ കൂടെയും മോളാ കൂടെയും ചിരിച്ചും കളിച്ചും സന്തോഷിച്ചത് സങ്കടം താങ്ങുവാൻ കളിയല്ലമ്മ.

0: ഉമ്മ ബാപ്പാവേണ്ട, മോൾ വിളിച്ചു പറഞ്ഞു. ഉടനെ കണ്ണീര് തുടച്ച് ബാത്റൂമിൽ കയറി മുഖം കഴുകി പുറത്തേക്ക് വന്നു. ബാപ്പ മോളെ അടുത്ത് ലാളിക്കുകയാണ്. അവളുടെ ഇരു കവിളുകളിലേക്കും മാറി മാറി ഉമ്മ വെക്കുകയാണ്. മോളെ, താളക്കളി ഇപ്പം തളഞ്ഞു വന്നതില്ല. ഞാനിന്ന് പഠിപ്പിച്ചാല എന്നെ മോളെ വാങ്ങാനുള്ള കൊതി കൊണ്ട് ഞാൻ വേഗം വന്നത്. വലത് കൈകൊണ്ട് എന്നെ അടുപ്പിച്ചു നിർത്തി. എൻ്റെ കവിളിലേക്കും ഒരുമ്മ തന്നപ്പോൾ സങ്കടം അടക്കി നിർത്താൻ പറ്റിയില്ല. രണ്ട് കണ്ണുകളിൽ നിന്നും നീർമുത്തുകൾ കവിളിലൂടെ താഴോട്ടേക്ക് ഒലിച്ചിറങ്ങി. കുതിറി മാറിയിട്ട് ചായ കൊണ്ടുവരാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്കോടി. അടുക്കളയിലെത്തി ആവോളം കരഞ്ഞു. ഉമ്മ എന്നെ സമാധാനിപ്പിച്ചു. ചായ ഉണ്ടാക്കി പ്ലേറ്റിൽ പലഹാരങ്ങളും വെച്ച് ട്രേയിൽ വെച്ച് കൊണ്ടുപോയി. അവിടെ മോളുടെ ഉടുപ്പും കളിപ്പാട്ടങ്ങളും എടുത്ത് കൊടുത്തപ്പോൾ മോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ട്രേ ടീപ്പോയിൽ വെച്ചു. ആദ്യം ബാപ്പയും മോളും ചായ കുടി, ബയ്യ കളിച്ചു. മോളെയും കുട്ടി ബാപ്പ സോഫയിലിരുന്നു. എന്റെ കൈപിടിച്ച് വലിച്ച് വലത്ത് ഭാഗത്തിരുത്തി പലഹാരമെടുത്ത് ഒരു കടി കടിച്ച ശേഷം ബാക്കി എന്റെ വായിലേക്ക് വെച്ചിരുന്നു. സങ്കടം കൊണ്ട് ഹൃദയം പൊട്ടുമെന്ന് തോന്നി. പലഹാരം വായിലാക്കിയ ശേഷം ആ കൈപിടിച്ച് പുറങ്കയിൽ ചുംബിച്ചു. അറിയാതെ രണ്ടു തുള്ളി കണ്ണുനീർ ആ കയ്യിലേക്ക് ഇറ്റു വീണു. എന്റെ താടി പിടിച്ച് മേലോട്ടുയർത്തി കണ്ണിലേക്ക് നോക്കി. എന്നെ പിന്നെ താങ്ങാൻ പറ്റിയില്ല. ആ നെഞ്ചിലേക്ക് മുഖമാർത്തി തേങ്ങി തേങ്ങി കരഞ്ഞു. ഓ എന്നുള്ള ഉമ്മ എന്നെ കരയണ്ട, ബാപ്പ വന്നെ ശരിക്കൊണ്ടായാ, ഉമ്മയ്ക്ക് ഏതും പൊടിയില്ല ഇല്ലേ ബാപ്പ. ആ കിളിക്കൊഞ്ചൽ എന്നെ കൂടുതൽ കരയിപ്പിച്ചു. എന്നാ കൂടെ എന്നും മറച്ചു വെച്ചത്? വിങ്ങി വിങ്ങി കരഞ്ഞു. എന്റെ പുറം തടവി എന്നെ ആശ്വസിപ്പിച്ചു.
1: കഥാകാരനെ കുറിച്ച്. 1952 ആന്ധ്രോത്വദ്വീപിൽ ജനിച്ച സയ്യിദ് ഇസ്മായിൽ അറിയപ്പെടുന്നത് കാട്ടുപുറം ബമ്പൻ എന്നാണ്. ശിഷ്യന്മാർ ബഹുമാനത്തോടെ ബമ്പൻ സേർ എന്ന് വിളിച്ചിരുന്നു. ആ പേരാണ് പ്രചാരം നേടിയത്. 1978 പ്രൈമറി അധ്യാപകനായി ഗവൺമെന്റ് സർവീസിൽ കയറി. 1981 ഹൈസ്കൂൾ അധ്യാപകനായി. ആന്ധ്രോത്ത്, മിനിക്കോയ്, കവരത്തി എന്നീ ദ്വീപുകളിൽ ജോലി ചെയ്തു. 2007 ലക്ഷദ്വീപിലെ ഏറ്റവും നല്ല അധ്യാപകനുള്ള സ്റ്റാർ ടീച്ചർ അവാർഡും 2009 മികച്ച അധ്യാപകനുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നുള്ള നാഷണൽ അവാർഡും ലഭിച്ചു. 12 നാടകങ്ങളും ഒരുപാട് കഥകളും 2 കഥാപ്രസംഗങ്ങളും രചിച്ചിട്ടുണ്ട്. നാടകരചനയിലും സംവിധാനത്തിലും അഭിനയത്തിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ബമ്പന് ഒരുപാട് തവണ ലക്ഷദ്വീപിലെ ഏറ്റവും നല്ല നടനുള്ള സമ്മാനങ്ങളും ഏറ്റവും നല്ല നാടകരചനയ്ക്കുള്ള സമ്മാനങ്ങളും സംവിധാനത്തിനുള്ള സമ്മാനങ്ങളും ലഭിക്കുകയുണ്ടായി. ബമ്പന്റെ എല്ലാ കൃതികളും ലക്ഷദ്വീപ് പശ്ചാത്തലത്തിലുള്ളതാണ്. ദ്വീപിലെ സാമൂഹിക സമസ്യകളെ ആധാരമാക്കിയുള്ള ബമ്പന്റെ എല്ലാ നാടകങ്ങളും രംഗത്ത് ശോഭിക്കുന്നവയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം.

ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.

പോരിശാ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോറിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി.

0: കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
1: ഒളിമ്പ്യൻ ആന്റണി ആദം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഒരു ഗാനം കേൾക്കാം.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626274.
0: മറ്റൊരു നമ്പർ 0489626274.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
1: മറക്കാതെ കേൾക്കുക.

0: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
1: അറിയിപ്പ്: കവരത്തി PM ശ്രീ കേന്ദ്ര വിദ്യാലയത്തിൽ വിവിധ ക്ലാസുകളിലായി ഇനി പറയുന്ന ഒഴിവുകളുണ്ടെന്ന് കേന്ദ്ര വിദ്യാലയ പ്രിൻസിപ്പൽ അറിയിക്കുന്നു. ബാലവാടിക 3 26 ഒഴിവുകൾ, ക്ലാസ് 3 7 ഒഴിവുകൾ, ക്ലാസ് 5 15 ഒഴിവുകൾ, ക്ലാസ് 7 3 ഒഴിവുകൾ, ക്ലാസ് 8 3 ഒഴിവുകൾ, ക്ലാസ് 9 4 ഒഴിവുകൾ, ക്ലാസ് 10 13 ഒഴിവുകൾ, ക്ലാസ് 11 27 ഒഴിവുകൾ, ക്ലാസ് 12 29 ഒഴിവുകൾ. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര 90 തികഞ്ഞ ആകാശവാണി
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
3: 90 തികഞ്ഞ ആകാശവാണി.
1: ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
1: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
2: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
1: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
2: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
4: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേസ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

0: ആകാശവാണി കവരത്തി ഫെൻഫോറിഷ ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻഫോറിഷ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറായി ജോലി ചെയ്യുന്ന സിമി സൂസൻ മോൺസി. സ്ത്രീ ശൃംഖലകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കഴിവ് വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ 15-ലധികം സംസ്ഥാനങ്ങളുമായി പ്രവർത്തിച്ച് പരിചയസമ്പന്നയായ ഒരു പ്രൊഫഷണലാണ് ഇവർ. ലക്ഷദ്വീപിനായുള്ള ഭക്ഷ്യപോഷകാഹാര ആരോഗ്യവും വാഷ് പ്രോഗ്രാമും ഇവർ നിലവിൽ കൈകാര്യം ചെയ്യുന്നു. ഇന്ന് കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത ഫെൻഫോറിഷയുടെ തുടർഭാഗം കേൾക്കാം.
1: എന്റെ പേര് സിമി, സിമി സൂസൻ മോൺസി. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, കേരളത്തില് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ കവരത്തിയിൽ വന്നത്. ഞാൻ പഠിച്ചത് റൂറൽ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ലഭ്യമായിട്ടുള്ള ഒരു കോഴ്സല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പ്രീമിയറായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അല്ലാതെ കുറെ യൂണിവേഴ്സിറ്റികളൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള കോഴ്സുകള്. റൂറൽ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ MSW ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇർമയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്, ഡോക്ടർ വർഗീസ് കുര്യൻ സ്ഥാപിച്ചിട്ടുള്ള, നമ്മുടെ ഇന്ത്യയുടെ മിൽക്ക്മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ സ്ഥാപിച്ച സ്ഥാപനമാണ് ഇർമയില്. ഇർമ ഒരു നല്ലൊരു ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നൊരു സെന്ററാണ്. ഇർമയെ പോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, പിന്നെ അസിം പ്രേംജി യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മുടെ IITകളുണ്ട്. IITകളിലും MA ഇൻ സോഷ്യൽ സ്റ്റഡീസ്, സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അങ്ങനെ കുറച്ച് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സുകളൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ പോളിസി ലെവൽ, നമുക്കൊരു പോളിസി ലെവൽ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പോളിസി ലെവൽ ഇൻഫ്ലുവൻസ് ഗവൺമെന്റ്സിനുണ്ടാക്കാനും മിനിസ്ട്രിയിലേക്ക് നമുക്കത് റെക്കമെൻഡ് ചെയ്യാനും ആ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകാനും ഒക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ, ഞാൻ എൻ്റെ ഒരു എൻട്രി ഇങ്ങനെയായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മിക്ക സ്ഥാപനങ്ങളിലും എനിക്ക് തോന്നുന്നു ഇപ്പം അവരുടെ മാനദണ്ഡങ്ങൾ ഓരോരുത്തർക്കും വേറെയാണ്. ചിലർക്ക് ചിലരുടേതായ ഈ ഞാൻ പറഞ്ഞതെല്ലാം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഒന്നുകിൽ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാംസ് ഉണ്ട്, ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് ആയിരിക്കും. ആ എൻട്രൻസ് ക്ലിയർ ചെയ്യുന്നവർക്കായിരിക്കും അവിടെ അഡ്മിഷൻ കിട്ടുക. എൻട്രൻസ് പ്ലസ് ഗ്രൂപ്പ് ഡിസ്കഷൻ പ്ലസ് ഇന്റർവ്യൂ ദാറ്റ് വേരിയസ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ക്യാറ്റ് ഒക്കെ സ്കോർ നോക്കിയിട്ട്

മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എടുക്കുക. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ഓരോ ഓരോ സ്ഥാപനങ്ങളുടെയും എലിജിബിലിറ്റി വെച്ചിട്ടാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു ഈ ഇങ്ങനെയുള്ള തരത്തിലുള്ള ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് എൻ്റെ ഒരു അഡ്വൈസ് അതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇങ്ങനെയുള്ളൊരു ജോലിയിലേക്ക് എത്തുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾക്ക് വീട്ടിൽ മാത്രം ഒരുങ്ങിയിരുന്നിട്ട് 10 to 5 ചെയ്യാൻ പറ്റുന്നൊരു ജോലിയല്ല. വി ആക്ച്വലി ഹാവ് ടു ട്രാവൽ എ ലോട്ട്. എവിടെയാണോ വർക്ക് അവിടെ നമ്മൾ പോകണം. അപ്പം നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി തന്നെ ആദ്യമേ ലക്ഷദ്വീപിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. ഐ തിങ്ക് അത് ഇവിടെ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കുട്ടികളും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. സോ കുട്ടികൾ പുറത്ത് ചെറുപ്പത്തിൽ തന്നെ പോയി പഠിക്കുന്ന ശീലമുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഒരു പുറത്തു പോയി പഠിക്കുന്നതിനെ പറ്റി എനിക്കൊരു പ്രശ്നം ലക്ഷദ്വീപിൽ തോന്നിയിട്ടില്ല. പക്ഷേ പഠിച്ച ആൾക്കാരൊക്കെ തിരിച്ച് ഇവിടെ വന്നിരിക്കുന്നതിനകത്താണ് എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത്. ഞാനത് എനിക്കറിയാമത്, ഞാനിങ്ങനെ കൈ ചൂണ്ടി കാണിക്കുമ്പോഴത്തേനും കേരളത്തിലും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ആക്ച്വലി മൈ പേഴ്സണൽ അഡ്വൈസ്. ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു വീട്ടിൽ മാത്രമായിട്ട് ഭരണത്തിൽ മാത്രമായിട്ടല്ല, നമ്മൾക്കത് നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്സ് മുതൽ നമ്മുടെ മിനിസ്ട്രിയിൽ വരെ നമുക്ക് പല രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻസ് പോളിസി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പോളിസി ബ്രീഫ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു സ്കീംസ് ആയിട്ടോ സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിട്ടോ ഒക്കെ നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ട്രാക്ക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒതുങ്ങിക്കൂടുന്നതിന് പകരം യു ഡ്രീം ബിഗ് ആൻഡ് ഡ്രീം എവറി ഡേ ആൻഡ് ദ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ടു റീച്ച് ദെയർ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ വളരെ സാധാരണ ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഫാദർ ഒരു ഫാമറായിരുന്നു, മൈ മദർ ഇസ് എ ഹൗസ് വൈഫ്. അപ്പോൾ അങ്ങനെ വളരെ വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയോ യുനോ ഞാൻ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഐ ഫീൽ പ്രൗഡ് അബൌട്ട് മൈസെൽഫ് ഫോർ ദ ഫാക്ട് ദാറ്റ് യുനോ ഐ വർക്ക് അണ്ടർ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അറ്റ് ദ സെയിം ടൈം ഐ എം ഏബിൾ ടു ഹാൻഡിൽ അറൌണ്ട് 50 പീപ്പിൾ ആൻഡ് ദെൻ ദർ ഡൂയിങ് ദർ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് എൻ്റെ കൂടെയുള്ള ഒരു 30+ സ്റ്റാഫ് പ്രൊഫഷണൽസ്, ഐ മീൻ ഇങ്ങനെ പറയുന്ന പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ കുട്ടികളെ മാനേജ് ചെയ്യുന്നു. അവരുടെ കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ ടീം ബിൽഡിംഗ്, അവരൊരു ടീം ലീഡർ ആകാൻ വേണ്ടിയിട്ട് ഇത്ര ചെറിയൊരു പ്രായത്തിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്, ഇറ്റ് ഈസ് ഐ എം പ്രൗഡ് അബൌട്ട് ഇറ്റ്. ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്തൊരു പെൺകുട്ടി ആയതുകൊണ്ടുള്ള ഒരു ലിമിറ്റേഷനും ഇല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്യാതെ, വീട്ടിലെ ഭരണത്തിൽ മാത്രമാക്കാതെ നമുക്കത് പ്രാവർത്തികമാക്കണം. 10 to 5 ജോബ് മാത്രമല്ല നമ്മൾക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഔട്ട്സൈഡ് ട്രാവൽ ചെയ്യാനുള്ള വില്ലിങ്നെസ് ഉണ്ടാകണം, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ള വില്ലിങ്നെസ് ഉണ്ടാകണം, അത് നമുക്ക് അത് ചെയ്യുന്ന അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി നമുക്കുണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ലക്ഷദ്വീപ് ഓൾസോ ഡൂയിങ് ദ സെയിം കൈൻഡ് ഓഫ് ജോബ്. നമ്മളിങ്ങനെ വളരെ ട്രഡീഷണലായിട്ടുള്ള എഞ്ചിനീയറിംഗോ മെഡിസിൻ അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻസ് ഇതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെയുമുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിലേക്ക് എല്ലാവരും കടന്നു വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐ മീൻ ദാറ്റ് ഇസ് മൈ അഡ്വൈസ്. പിന്നെ വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്. മേ ബി നമ്മൾക്ക് കിട്ടുന്നത് ചില സമയത്ത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ട്രാവൽ ഉണ്ടാവാറുണ്ട്, ചില സമയത്ത് ദിസ് ഇസ് ഫൈൻ, ഐ എം ഏബിൾ ടു മാനേജ്, ഫാമിലിയെ ഒരു നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട് വർക്കിന്റെ കൂട്ടത്തിൽ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കാരണം നമ്മൾക്ക് ഒരു ഒരു പോളിസി ലെവൽ ഇൻഫ്ലുവൻസോ, നോട്ട് ഓൺലി പോളിസി ലെവൽ ഇൻഫ്ലുവൻസ്, അത്രയൊന്നും പോയില്ലെങ്കിൽ പോലും നമ്മൾക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് എവിടെയെങ്കിലും അവരുടെ ജീവിതത്തിൽ ചെറിയൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, ഒരു ചെറിയൊരു പുഞ്ചിരി വേറൊരു മനുഷ്യനിൽ സമ്മാനിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മുടെ യുനോ ദാറ്റ് വിൽ ആക്ച്വലി ഗീവ് എസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഐ ആം ഗെറ്റിംഗ് സാറ്റിസ്ഫൈ, ഐ ആം ആക്ച്വലി ഗെറ്റിംഗ് ദാറ്റ് ഫ്രം ഡൂയിങ് ദിസ് ജോബ്. അതാണ് എൻ്റെ ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ പല തരത്തിലുള്ള ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്. പല സമയത്ത് നോർത്തിൽ പോകുമ്പോഴൊക്കെ നമ്മൾ അറിയാം, രാജസ്ഥാൻ ആയിക്കോട്ടെ യു പി ആയിക്കോട്ടെ, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ വി ആർ ഫോർച്ചുനേറ്റ് ആൻഡ് ദെൻ വി ആർ ഗിഫ്റ്റഡ് ഫോർ മെനി തിങ്സ്. അപ്പം അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ടു കഴിയുമ്പം ഒന്നുമില്ലാത്ത കുട്ടികൾ, നഗ്നരായിട്ട് നടക്കേണ്ടി വരുന്ന കുട്ടികൾ, ചില ജാർഖണ്ഡിലെ ഒരു അനുഭവം പറയുവാണെങ്കിൽ, ജാർഖണ്ഡിൽ നിന്ന് കേരളം പഠിക്കാൻ വേണ്ടിയിട്ടും കേരളത്തിൽ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെ കാണാമെന്നുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. സോ അതില് ഒരു സ്ത്രീ എല്ലാ ദിവസവും ഇങ്ങനെ ഡ്രസ് ഇങ്ങനെ അലക്കിയിടും. ഞങ്ങളിങ്ങനെ കേരളത്തിൽ വന്നു, ഓരോ പഞ്ചായത്ത് കണ്ടു, വിസിറ്റ് ചെയ്തു. സോ ഷീ എവറി ഡേ പുള്ളിക്കാരി ഇങ്ങനെ ഡ്രസ് ഇങ്ങനെ അലക്കിയിടുന്നു.

0: ഡ്രസ്സലൊക്കെ ഇടുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും ആ സാരി തന്നെയാണ് വീണ്ടും ഉടുത്തോണ്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് നമ്മളിങ്ങനെ പഞ്ചായത്ത് ചെല്ലുമ്പോൾ പഞ്ചായത്ത് കേരളത്തിന്റെ ഒരു ഗിഫ്റ്റായിട്ട് നമ്മളിങ്ങനെ ഒരു സെറ്റ് സാരി കൊടുക്കുകയാണ്. സോ നെക്സ്റ്റ് ഡേ ഷീ സ്റ്റാർട്ടഡ് വെയറിംഗ് ദ സെറ്റ് സാരി ആൻഡ് ദെൻ ഷീ സ്റ്റാർട്ടഡ് വെയറിംഗ് ഇറ്റ് ഓൾട്ടർനേറ്റീവ്ലി. പിന്നീടാണ് എനിക്കിത് മനസ്സിലായത്, ആ ജാർഖണ്ഡിൽ നിന്ന് വരുന്ന അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ആകെ ഒരു സാരി ഉള്ളായിരുന്നു. നോട്ട് ഓൺലി ഇവിടെ വരാൻ, നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാനായിരിക്കുമല്ലോ ശ്രദ്ധിക്കുക. അപ്പം അതേപോലെ തന്നെ ജസ്റ്റ് വൺ സാരി ഷീ ഹാഡ്. അപ്പം ഇത് ആക്ച്വലി എന്റെ ഒരു ബിഗിനിങ്ങിൽ നടന്നൊരു സംഭവമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഒരു ജേർണലിലേക്ക് വന്നൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോ അവിടെ നിന്ന് നമ്മൾക്ക് ഈ ഒരു ചെറിയ നമ്മളുടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ചെറിയൊരു വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾക്ക് ഇങ്ങനെയുള്ള പല ജീവിതങ്ങളിൽ നമ്മൾക്ക് ചെറിയ പുഞ്ചിരി നൽകാൻ വേണ്ടിയിട്ട്, അവർക്ക് ചെറിയൊരു ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് സാധിക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് മൈ വർക്ക്. താങ്ക് യു എവരി വൺ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൻഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പമുണ്ടായിരുന്ന അതിഥി കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജരായി ജോലി ചെയ്യുന്ന സിമി സൂസൺ മോൺസി. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസൽ. നന്ദി, നമസ്കാരം.
2: മഹൽ ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബി ബി സമിയ സലാഹിയ മൻസിൽ.

0: ഫാക്ട് ഫിറ്റി. ഹലോ,
1: അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം. ആകാശവാണി കൊടുത്തിട്ട് ഫാക്ട് ഫിറ്റി ആണ്.
1: ഞാൻ അമ്മേനെ ബുഖാരി മാഷാണ്.
0: ഓക്കെ മാഷ, പറഞ്ഞോളൂ.
1: പറയാതെ വിളിച്ചു, ഇങ്ങനെ പാട്ട് ആവശ്യപ്പെടാൻ വേണ്ടി വിളിച്ചതാണ്.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: എല്ലാവർക്കും സുഖം തന്നെയല്ലേ?
0: ഓ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. നാട്ടിലാണോ സാർ ഇപ്പോ?
1: ആ, ഇപ്പൊ നാട്ടിലാണ്. കുറച്ച് മുമ്പ് കരയിൽ പോയിരുന്നു. ഇപ്പൊ ഒരു 5 ദിവസം മുമ്പേ വന്നത്.
0: എന്താ ട്രീറ്റ്മെന്റിനാണോ?
1: ട്രീറ്റ്മെന്റ് ഞങ്ങളുടെ ഒരു കുട്ടിന്റെ പെങ്ങളുടെ മകളുടെ ചെറിയ കൊച്ചൊരു സുഖമില്ലായ കരയിലുണ്ട്. ലുക്കേമിയാണ്.
0: ഇപ്പൊ എങ്ങനെയുണ്ട്?
1: ഇപ്പൊ സുഖമുണ്ട്.
0: നാട്ടിലെങ്ങനെ കാലാവസ്ഥ?
1: കാലാവസ്ഥ നല്ല ചൂടില്ല. ഇന്നാളെ ഒരു ഒരു ദിവസം മുമ്പ് ഇങ്ങനെ മഴ വല്ലേ വന്ന് പോയി. പിന്നെ അങ്ങനെ പോകുന്നു, വിശേഷിച്ചൊന്നുമില്ല.
0: ഏത് പാട്ട് സാറിന് വേണ്ടേ?
1: ഡോലിപ്പാട്ട് വെച്ചാൽ മതി.
0: ഏതെങ്കിലും ഒരു ഡോലിപ്പാട്ട് വെച്ചാൽ മതി.
1: ഒരു ഡോലിപ്പാട്ട് വെച്ചാൽ മതി.
0: സാർ ഡെഡിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞോളൂ.
1: ആ, ഡെഡിക്കേഷൻ ഉണ്ട്. എന്റെ ഒരു സുഹൃത്ത് കുലുവാടിച്ചത്തെ പൂക്കുഞ്ഞി, പിന്നെ അദ്ദേഹത്തിന്റെ പത്നി ആസുമാടിച്ചത്തെ പാത്തുമ്മ, പിന്നെ അവരുടെ മക്കൾ, അവരുടെ പേരമക്കൾ, ഇവർക്കെല്ലാവർക്കും കൂടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചുതരാം. വിളിച്ച സന്തോഷം. വീണ്ടും വിളിക്കാം.
1: താങ്ക് യു, താങ്ക് യു. ഓക്കെ
0: ഓക്കെ സാർ.

കുളിർമേകുന്ന വെള്ളമണലും നീലാകാശവും നൂക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കൈരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷറഫുനിസ പുളിയനക്കീൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ

0: സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ജലരലെ തുടർന്ന് കാസർഗോഡ് ജില്ലാ വൃത്താന്തം.
2: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi is scheduled to hold bilateral talks with Dutch Prime Minister Rob Jetten. He called on King Willem Alexander and Queen Maxima in The Hague this afternoon. The visit carries significance beyond bilateral ties and is expected to shape broader India-EU relations following the recently concluded India-Europe Free Trade Agreement. Addressing a community event, Prime Minister Modi said the warmth and enthusiasm of the gathering made him feel he is attending a festival in India. He described The Hague as a living symbol of India-Netherlands friendship and noted that Dutch leaders consistently praise the contribution of the Indian diaspora.
3: Netherlands ke samaj aur yahan ki economy mein jo contribute kar rahe hain us par har bharatvasi ko garv hai. Main aaj is avsar par Netherlands ki janta ka yahan ki sarkar ka aabhar vyakt karta hu. Main yahan ki janta ko 140 crore bharatvasiyon ki taraf se अपनी शुभकामनाएं देता हूं.
2: Last night when the Prime Minister reached the Netherlands, he was accorded a grand welcome through cultural and musical performances by the diaspora and Dutch troops. After concluding his visit to the Netherlands, Prime Minister Modi will travel to Sweden tomorrow on the third leg of his five-nation tour. The Economic Offences Wing EOW of Delhi Police has busted a goods and services tax GST fraud cartel, arresting six persons. Additional Commissioner in EOW Ravi Kumar Singh said in a press conference that the accused used 50 fake shell companies for GST returns, fake billing and wrongful input tax credit claims. He informed that fake GST transactions worth approximately 128 crore rupees were carried out through these firms. The additional commissioner noted that during the investigation, around 51 lakh rupees cash, 15 mobile phones, 2 cars, fake invoices and SIM cards were reported. The West Bengal government has moved to withdraw the state's ongoing case in the Supreme Court regarding OBC reservation. On Thursday, government lawyer Kunal Memani wrote to the Supreme Court registrar requesting an urgent hearing to formally withdraw the matter. On the 22nd of May 2024, the Calcutta High Court struck down the OBC list prepared by the TMC government and ordered a fresh list to be created. The then state government appealed against that verdict in the Supreme Court, where the case is currently being heard by a bench headed by the Chief Justice of India. The Central Bureau of Investigation, CBI, today arrested a mastermind connected with the leak of biology questions in the NEET UG 2026 paper leak case. The accused, named Manisha Gurunath Mandhari, is a senior botany teacher from Pune, Maharashtra. The CBI said she was involved in the NEET UG 2026 examination process and was appointed as an expert by the National Testing Agency. The investigation agency said the accused had complete access to the botany and zoology question papers. So far, 9 accused have been arrested in this case from Delhi, Jaipur, Gurugram, Nashik, Pune and Ahilyanagar. The Ministry of Education has expressed serious concern.

0: Concern over the growing number of out-of-school children in the country, especially in the 14 to 18-year age group. A high-level meeting chaired by School Education and Literacy Secretary Sanjay Kumar discussed the issue and reviewed the implementation strategy for a proposed new initiative by the National Institute of Open Schooling. During their meeting, Mr. Kumar said, according to available data, out of every 100 children entering class 1, only 62 reach class 12. He noted that more than 2 crore children in the 14 to 18 years age group are currently out of school. The government has debunked a video circulating on social media claiming that petrol supplied by Indian Petroleum Companies to Bhutan is being sold there at a significantly lower price than in India. The fact-check unit of the Press Information Bureau, PIB, said the video is old and is being shared out of context to mislead citizens. In the Thailand Open Badminton, the Indian duo of Sattvic Sairaj and Ranki Reddy and Chirag Shetty entered the men's doubles final after defeating Malaysia's Goh Sei Fei and Noor Isuddin in the semi-final in Bangkok today. And with that, we end this news bulletin.
1: Akashavani, Kozhikode. ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
2: നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 54 ദിവസം പിന്നിട്ടു. പ്രതിഷേധമരമ്പി കഴിഞ്ഞ ദിവസം മനുഷ്യമതിലിൽ അണിനിരന്നത് നൂറുകണക്കിന് ആളുകളാണ്. അനന്തമായി നീളുന്ന പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് നീലേശ്വരത്ത് ജനകീയ സമരസമിതി മനുഷ്യമതിൽ തീർത്തത്. രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കും വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും നീലേശ്വരത്തെ സാധാരണക്കാരുടെ ജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. കാലവർഷം ഇങ്ങെത്തി നിൽക്കുമ്പോൾ പോലും മതിയായ ഡ്രൈനേജോ മറ്റനുബന്ധ സൌകര്യങ്ങളോ ഒരുക്കാതെ ജനങ്ങളെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന അധികാരികളുടെ അനാസ്ഥയെ സമരസമിതി അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഈ മേഖലയിലെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും കടുത്ത സാമ്പത്തിക തകർച്ചയാണ് നേരിടുന്നത്. യാത്രാ സൌകര്യവും സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ആകാശപാത വിഷയം എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരമുറകൾ ശക്തമാക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. കാസർഗോഡ് ചെറുവത്തൂർ മട്ലായിൽ ദേശീയപാത 66 നിർമ്മാണത്തിലുള്ള പാതയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡൻ നിയോഗിച്ച RDOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കാലവർഷത്തിൽ ദുരന്തം ഒഴിവാക്കാൻ ജില്ലാ കലക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. തുടർ നടപടികൾക്കായി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പാതയിൽ രൂപപ്പെട്ട വിള്ളലും സുരക്ഷാഭിത്തിയിലെ വിള്ളലും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി വിദഗ്ധരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവൃത്തി നടത്തണമെന്നും വിള്ളലുണ്ടായ നിർമ്മാണ പ്രദേശത്ത് ഡ്രൈനേജ് സംവിധാനം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും അന്വേഷണ സംഘം നിർദ്ദേശിച്ചു. കാഞ്ഞങ്ങാട് RDOവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3rd വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവന ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഈ കൂട്ടായ്മ കാസർഗോഡ് ജില്ലയിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മയ്ക്ക് ലഭിച്ചു. കാവ് സംരക്ഷണം, പൈതൃക മരങ്ങളുടെ സംരക്ഷണം, തണ്ണീർത്തട സംരക്ഷണം, വനവൽക്കരണം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഇടപെടാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ട്. ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പച്ചത്തുരുത്ത് പോലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ജീവനം കൂട്ടായ്മ മാതൃകാപരമായ നേതൃത്വമാണ് വഹിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ സമിതി ജില്ലാതല യോഗത്തിൽ തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങിയ വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിൽ കഴിഞ്ഞ വർഷത്തിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടുമുണ്ടായ പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. മുൻവർഷങ്ങളിൽ കാലവർഷത്തിൽ അപകടമുണ്ടായ മേഖലകളിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് RDOമാർ പരിശോധന നടത്തി നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. തൃക്കണ്ണാട് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കടലേറ്റം തടയുന്നതിനുള്ള

0: പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. മുൻവർഷങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ മേഖലകളിൽ ജാഗ്രത പാലിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനും നടപടി സ്വീകരിക്കും. എല്ലാ തദ്ദേശ സേവന സ്ഥാപനങ്ങളിലും സന്നദ്ധ സേനാംഗങ്ങളുടെ സംഘം രൂപീകരിക്കും. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും പരസ്യബോർഡുകളും നീക്കം ചെയ്യും. റോഡുകളും തോടുകളും ശുചീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു. ഗ്രാമീണ വിനോദസഞ്ചാര സാധ്യതകൾ ഏറെയുള്ള കാസർഗോഡ് കുമ്പളയിലെ ജലസ്രോതസ്സുകളെ ഉൾപ്പെടുത്തി കയാക്കിംഗ് ഹബ്ബ് ഒരുങ്ങുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കുമ്പള ഗ്രാമീണ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കയാക്കിംഗ് ബോട്ടിംഗ് സൌകര്യങ്ങൾ ഒരുക്കുന്നത്. 2,70,00,000 രൂപയുടെ പദ്ധതിയുടെ ഭാഗമായി 2 കിയോസ്കുകൾ ആര്യക്കാടിൽ സ്ഥാപിച്ചു. 10 കയാക്കിംഗ് ബോട്ടിംഗ് സംവിധാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. അടുത്ത മാസത്തോടെ ട്രയൽ റൺ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയുടെ വടക്കേ അറ്റത്ത് സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത്.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്. സംഗീതസരണി സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇന്ന് 6:50 കേൾക്കാം വയലും വീടും. കൃഷിയിലൂടെ ആരോഗ്യവും ആത്മവിശ്വാസവും. ശ്യാമള സോമനുമായി അഭിമുഖം. യുവവാണിയിൽ മ്യൂസിക് ടൈം. എട്ടുമണിക്ക് നാടകം. ഇപ്പോൾ ഇത്രമാത്രം. രചന സതീഷ് ചന്ദ്രൻ. ശബ്ദം നൽകിയവർ ആറന്മുള രാമചന്ദ്രൻ, ടി പി രാധാമണി, ആറ്റിങ്ങൽ പത്മിനി, സുഷമ മോഹൻ, എം ജി കെ പിള്ള, കൃഷ്ണകുമാരൻ തമ്പി.

9:15 കായിക ലോകത്തിൽ ഡെൻമാർക്കിൽ നടന്ന തോമസ് യുവർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ അവലോകനം കേൾക്കാം. രചന ഷിനോജ് എസ് ടി. ഇന്ന് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഏഴാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. കാൺക കടലിനെ കൺതുറക്കാതെ. രചനയും സംവിധാനവും കെ.വി. ശരത്ചന്ദ്രൻ. ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ.സി. മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴേടത്ത്, ഷാജി സി കെ, മീര ആർ യു.

0: स्थितिः भविष्यति। विभागेन उक्तं यत् बिहार राज्ये, आन्ध्रप्रदेशे, छत्तीसगढ़ राज्ये, पूर्वी राजस्थाने, झारखण्डे, लक्षद्वीपे, मध्य महाराष्ट्रे, मराठवाड़ायां, जम्मू कश्मीर प्रदेशे, लद्दाखे तथा देशस्य उत्तर पूर्वीय भागेषु च अद्य गर्जनेन तीव्रवातैश्च सह झंझावातस्य संभावना विद्यते। विभागेन झारखण्डे, मध्यप्रदेशे तथा राजस्थानस्य केषुचित् स्थानेषु उष्णतरंगस्य स्थितेः अपि घोषणा कृता। थाईलैंड ओपन बैडमिंटन क्रीडायां अद्य बैंकॉक नगरे उपांत्य चक्रीय क्रीडायां मलेशिया देशस्य गोह सेफेई तथा नूर इज्जुद्दीन इत्यमुं च पराजित्य सात्विक साईराज रंकीरेड्डी तथा चिराग सेट्टी इत्येतयोः भारतीय पुरुष युगलं अंतिम स्पर्धायां प्रविष्टवन्तौ। आईपीएल क्रिकेट क्रीडायां अद्य आतिथेय कोलकाता नाइट राइडर्स इतीदं दलं ईडन गार्डन्स इत्यत्र गुजरात टाइटन्स इत्यनेन सह क्रीडिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति। गतरात्रौ लखनऊ नगरस्य एकाना क्रीडांगणे लखनऊ सुपर जायंट्स इत्यनेन दलेन चेन्नई सुपर किंग्स दलं सप्तस्तोभैः पराजितम्। इति वार्ताः।
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. പി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മെച്ചപ്പെട്ട ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ ഇന്ത്യയും നെതർലൻഡ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെ ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പങ്കിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി അവസരങ്ങളുടെ നാടായി രാജ്യം മാറിയെന്നും പറഞ്ഞു. പകർച്ചവ്യാധി, ഊർജ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
2: जो कंट्रीब्यूट कर रहे हैं उस पर हर भारतवासी को गर्व है। मैं आज इस अवसर पर नीदरलैंड की जनता का, यहां की सरकार का आभार व्यक्त करता हूं। मैं यहां की जनता को 140 करोड़ भारतवासियों की तरफ से अपनी शुभकामनाएं देता हूं।
1: ഹേഗിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറുമായും മാക്സിമ രാജ്ഞിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി റോബിയറ്റിനുമായും ശ്രീ മോദി ചർച്ച നടത്തും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. നാളെ ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിച്ചു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്ര ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആശാ സേവനത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. ലോകോത്തര നിലവാരമുള്ളതും ചിലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ബിരുദദാന ചടങ്ങിൽ പ്രസംഗം നടത്തി. എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരവും ദീർഘായുസ്സുമുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
3: During the AI India Impact Summit, which we had recently, we have launched the strategy for AI in healthcare. So this is also an initiative which I would like you to keep a lookout for and tell us how to make it better. And to the students, I would just like to say, but just keep learning, because knowledge and technology are evolving rapidly. You will be very busy, but you have such a strong foundation from this institute. So keep learning.
1: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. എൻഐടിയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപികയെ സിബിഐ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ബോട്ടണി അധ്യാപികയായ മനീഷ് ഗുരുനാഥ് മന്ധാരയാണ് അറസ്റ്റിലായത്. നീറ്റ് യുജി പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, അഹല്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി ഇതുവരെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയ വീഥി, പാളയം, ബേക്കറി വഴി ആകാശവാണിയിൽ സമാപിക്കും.
1: ബംഗാൾ ഉൾക്കടലിലും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന നിർദ്ദേശമുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേർ ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: DTPC യുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 350,321 പേരും മെയ് പകുതിയാകുമ്പോഴേക്കും 270,781 പേരും ഇടുക്കി ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. മെയ് അവസാന വാരത്തോടെ ഇത് മുൻമാസത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിലും വാഗമണ്ണിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും പതിവാണ്. ജില്ലയിലെ ഭൂരിഭാഗം ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോഴും സഞ്ചാരികളുടെ വൻ തിരക്ക് തുടരുകയാണ്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം ഹ്രസ്വ ഹജ്ജ് പാക്കേജ് ഒരുക്കി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാവുന്ന രീതിയിലാണ് പാക്കേജ്. പദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും കൂടി ഉണ്ടാകും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി അറിയിച്ചു. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യു ഡി എഫിൽ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
7: ആകാശവാണി സമയം 6:40.
8: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിൽ കുടിക്കാൻ നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ എന്തൊരാശ്വാസമായിരിക്കുമല്ലേ? താപനില 40°C കടന്നുയരുന്ന ഈ വേനൽക്കാലത്ത് തണുത്ത കുടിവെള്ളം ആഡംബരമല്ല, അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. പണ്ടുകാലത്ത്, അതായത് ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുൻപ്, വെള്ളം തണുപ്പിച്ചിരുന്നത് മൺപാത്രങ്ങളിൽ വച്ചായിരുന്നു. മൺകുടം, മൺകലം, മൺകൂജ എന്നിവയിലൊക്കെ വെള്ളം നിറച്ചു വെക്കുമ്പോൾ അത് കുളിർമയുള്ളതായിരിക്കും, വൈദ്യുതിയും ആവശ്യമില്ല. ഇത്തരത്തിൽ പഴമ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് പൂനെയിലെ സംരംഭകനായ ദിഗംബർ ഗേക്വാദ്. തന്റെ ഭാരത് അഗ്രോ എന്ന സ്ഥാപനത്തിലൂടെ ഈ പഴയ രീതിയെ വീണ്ടും ജനപ്രിയമാക്കുകയാണ് ഇദ്ദേഹം. ഇത് തുണി കൊണ്ടുള്ള ഒരു സഞ്ചിയാണ്, അതായത് വെള്ളസഞ്ചി. ലളിതവും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുമുള്ള ഈ തുണി വെള്ളസഞ്ചി വീടുകളുടെ ബാൽക്കണികളിൽ, മരച്ചില്ലകളിൽ, കൃഷിസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തുറസായ ഇടങ്ങളിൽ എല്ലാം തൂക്കിയിടാം. ബാഷ്പീകരണം എന്ന സിദ്ധാന്തത്തെ ആശ്രയിച്ചാണ് ഇത് വെള്ളത്തെ തണുപ്പിക്കുന്നത്. പുറത്ത് ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ നടക്കുമ്പോൾ അകത്ത് ചൂട് കുറയും എന്ന ലളിതമായ തത്വം. ബാഗിന്റെ പുറംഭാഗത്ത് വെള്ളം മന്ദഗതിയിൽ ആവിയായി മാറുമ്പോൾ അതിനൊപ്പം ചൂട് പുറത്തേക്ക് നീങ്ങി ഉള്ളിലുള്ള വെള്ളം സ്വാഭാവികമായി തണുക്കുന്നു. കർഷകർ, തൊഴിലാളികൾ, ഡെലിവറി ജോലിക്കാർ തുടങ്ങിയവർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. ഉഷ്ണതരംഗങ്ങൾ കൂടുതൽ ശക്തമാകുന്ന, നിർജലീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ചെലവിൽ തണുത്ത വെള്ളം ലഭ്യമാക്കുന്ന ഈ രീതി ലളിതവും ഫലപ്രദവുമാണ് എന്ന് തന്നെ പറയാം. സാമൂഹിക സേവനം എന്നത് പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും എന്തു പ്രതിസന്ധി നേരിട്ടും ജനങ്ങളെ സേവിക്കാനായി മുന്നിട്ടിറങ്ങുമെന്നും തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ ഒരു സാമൂഹിക പ്രവർത്തക, ഉപ്പുതറ പഞ്ചായത്ത് അംഗം മെറീന സനീഷ്. ഇനി കാര്യത്തിലേക്ക് വരാം. എത്ര കടുത്ത വേനലിലും ചീന്തലാർ 3rd Division പൊതുകിണറിൽ വറ്റാത്ത വെള്ളമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷ് കമ്പനി നിർമ്മിച്ചതാണ് കിണർ. 3rd Division 200 തൊഴിലാളി കുടുംബങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കുറെ കാലമായി കിണറ്റിലെ വെള്ളം മലിനമായിരുന്നു. മറ്റു മാർഗമില്ലാത്തതിനാൽ ഇതിലെ വെള്ളമാണ് നാട്ടുകാർ കുടിച്ചിരുന്നത്. കാലപ്പഴക്കം ചെന്ന് ആൾമറയും ഉള്ളിലെ കൽക്കെട്ടും അപകടാവസ്ഥയിലായതിനാൽ കിണറ്റിലിറങ്ങാൻ പലരും മടിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കിണർ വൃത്തിയാക്കാൻ ഹരിതകർമ്മസേന ആലോചിച്ചപ്പോഴും ആരിറങ്ങും എന്ന ചോദ്യമായി. നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടാതെ നോക്കേണ്ടത് തന്റെ കടമയാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് പഞ്ചായത്തംഗം മെറീന തന്നെ ഇറങ്ങി കിണർ വൃത്തിയാക്കി. ജീവൻ പണയം വെച്ച് 4 കൊണ്ടാണ് മെറീന കിണർ വൃത്തിയാക്കിയത്. ആരും തന്നെ ഇറങ്ങാൻ തയ്യാറാകാത്ത അപകടാവസ്ഥയിലുള്ള കിണറിൽ വനിതയായ പഞ്ചായത്തംഗം ഇറങ്ങി വൃത്തിയാക്കി എന്നത് ധീരമായ കാര്യം തന്നെയാണ്. മഹത്തായ ഈ സാഹസിക സേവനത്തിന് അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വളരെ കാലമായി നമ്മുടെ സംസ്ഥാനത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇത് കുറയ്ക്കാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർണായക ചുവടുവയ്പ്പുമായി സംസ്ഥാന വനംവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. ബീജന്റ് ഫാം ഗാർഡ് എന്ന അത്യാധുനിക നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനം പാലക്കാട് ജില്ലയിലെ നെന്മാറ ഡിവിഷനിലെ ആലത്തൂർ റേഞ്ചിൽ വടക്കഞ്ചേരി സെക്ഷന് കീഴിലുള്ള പനംകുറ്റി പ്രദേശത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു. എന്താണ് ബീജന്റ് ഫാം ഗാർഡ് എന്ന് നോക്കാം. പൂർണമായും സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഹൈടെക് സംവിധാനമാണിത്. മനുഷ്യർ, പക്ഷികൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയെ വന്യജീവികളിൽ നിന്ന് കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിയുന്ന AI അൽഗോരിതം ഇതിന്റെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ്. ആന, കടുവ, പുള്ളിപ്പുലി, കരടി, കാട്ടുപോത്ത്, കാട്ടുപന്നി, മ്ലാവ് തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഉടൻ അവയെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാതെ തന്നെ പ്രത്യേക ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ച് കാട്ടിലേക്ക് തിരിച്ചയക്കുന്നതാണ് സംവിധാനത്തിന്റെ സവിശേഷത. ഓരോ ജീവിയുടെയും സ്വഭാവത്തിന് അനുയോജ്യമായ ആശയവിനിമയ ശബ്ദങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിനൊപ്പം വന്യജീവി സാന്നിധ്യം കണ്ടെത്തുന്ന സമയത്ത് തന്നെ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങളോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ടെലിഗ്രാം വഴി തത്സമയ അറിയിപ്പുകൾ ലഭിക്കുന്ന സംവിധാനവും ഇതിലുണ്ട്. ഈ പദ്ധതിയിലൂടെ ജനങ്ങളുടെയും കന്നുകാലികളുടെയും ജീവൻ സംരക്ഷിക്കാനും വ്യാപകമായ കൃഷിനാശം കുറയ്ക്കാനും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട മറ്റൊരു നല്ല വാർത്ത ഇതാ. ഈ വേനൽക്കാലത്ത് നാടാകെ ജലക്ഷാമം നേരിടുമ്പോൾ ജനകീയ കൂട്ടായ്മയിലൂടെ കുടിവെള്ള പ്രതിസന്ധി മറികടന്ന ഒരു നാടിനെക്കുറിച്ചാണ് വാർത്ത. കത്തുന്ന വേനലിൽ പുഴ വറ്റിയാലും തങ്ങളുടെ വീടുകളിൽ വെള്ളം എത്തുമെന്ന് ഈ നാട്ടുകാർക്ക് ഉറപ്പുണ്ട്. മൂവാറ്റുപുഴ കിഴക്കേക്കരയിലെ നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ഇതിനു പിന്നിൽ. പുഴയോരത്തെ കിണറുകളിൽ വെള്ളം വറ്റിയതോടെയാണ് നാട്ടുകാർ ബദൽ മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചത്. കാളിയാർ പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന് ശുദ്ധജലക്ഷാമം രൂക്ഷമായതോടെ പുഴയുടെ നടുവിൽ ബോട്ട് കെട്ടിനിർത്തി അതിൽ മോട്ടർ സ്ഥാപിച്ച് നൂതനമായ ജലവിതരണ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഈ കൂട്ടായ്മ. പുഴയുടെ നടുവിലെ തെളിഞ്ഞ വെള്ളം മോട്ടർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് പുഴയോരത്തെ കിണറിൽ എത്തിക്കും. അവിടെ നിന്നും വെള്ളം ശുദ്ധീകരിച്ച ശേഷം ഓരോ വീടുകളിലേക്കും എത്തിക്കും. മുൻ കൌൺസിലർ അജി മുണ്ടാട്ടിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. ഗുണഭോക്താക്കളിൽ നിന്ന് മാസം തോറും നിശ്ചിത തുക സമാഹരിച്ച് വൈദ്യുതി ബില്ലും അറ്റകുറ്റപ്പണികളും നടത്തുന്നു. കടുത്ത വരൾച്ചയിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നഗരസഭയുടെ 13-14 വാർഡുകളിലെ 280 കുടുംബങ്ങൾ സുരക്ഷിതരാണ്. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഏതു പ്രതിസന്ധിയും മറികടക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ ജനകീയ കൂട്ടായ്മയുടെ കരുത്ത്. സഹജീവികളോടുള്ള മനുഷ്യത്വപരമായ പെരുമാറ്റത്തിന് ഒരു ഉദാഹരണമിതാ. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കനാലിൽ വീണ പുള്ളിമാനെ രക്ഷപ്പെടുത്തി കൽപ്പറ്റ RRT സംഘം. ഇവരുടെ സമയോചിതമായ ഇടപെടലിലൂടെ തിരിച്ചുകിട്ടിയത് ആരും രക്ഷിക്കാനില്ലാത്ത ഒരു മിണ്ടാപ്രാണിയുടെ ജീവനാണ്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മാനിനെ സുരക്ഷിതമായി വീണ്ടും വനത്തിലേക്ക് തിരിച്ചുവിട്ടു. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സഹവർത്തിത്വത്തിന് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ നല്ല വാർത്തയിൽ. കൊല്ലം ജില്ലയിലെ ഉളിയക്കോവിലിലാണ് സംഭവം. കായലിനോട് ചേർന്നുള്ള വീട്ടുമുറ്റത്തെ കുളത്തിൽ മീൻ പിടിക്കാൻ കുട്ടികൾ ഉപയോഗിച്ച ചൂണ്ടയിൽ ഒരു ആമ കുരുങ്ങി. രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ അതുമായി കുട്ടികൾ ആശ്രാമത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി. വെറ്ററിനറി സർജൻ ഡോക്ടർ അരവിന്ദ് ശസ്ത്രക്രിയയിലൂടെ ചൂണ്ട പുറത്തെടുത്ത് ആമയെ രക്ഷിച്ചു. മണിക്കൂറുകൾ നിരീക്ഷിച്ച ശേഷം ആമയെ കുട്ടികൾക്ക് കൈമാറി. അവർ അതിനെ അഷ്ടമുടി കായലിൽ വിട്ടു. മനുഷ്യർക്ക് സഹജീവികളോടുള്ള കരുണയും സ്നേഹവും ഇനിയും പറ്റിയിട്ടില്ല എന്നതിന് തെളിവാണ് ഈ സംഭവം. മാത്രമല്ല കുഞ്ഞു മനസ്സുകളിലും ഇത്തരം നല്ല വികാരങ്ങളും ചിന്തകളും ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം തോന്നുന്നു. അത് അങ്ങനെ തന്നെ തുടരുമെന്നും പ്രത്യാശിക്കാം. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
9: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു.
7: ആകാശവാണി. സമയം 6 കഴിഞ്ഞ 50 മിനിറ്റ്.
10: ഫൈനൽ വേഗം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. തോൽപ്പിക്കുന്നവർ എന്നെങ്കിലും തോൽക്കും, തോറ്റുകൊടുക്കുന്നവർ എന്നും വിജയിക്കുകയുള്ളൂ. തോൽവികൾ താൽക്കാലികമാണ് എന്ന തിരിച്ചറിവോടെ വിജയത്തിലേക്കുള്ള പടവുകൾ കയറാൻ നമുക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ വയലുംവീടും പരിപാടിയിൽ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ജൈവ കർഷകയായ ശ്രീമതി ശ്യാമള സോമനാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം പറയാം, എന്താണ് ബയോഫ്ലോക്ക് ടെക്നോളജി? ഈ ചോദ്യത്തിന്റെ ഉത്തരം കർഷക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. വീട്ടുവളപ്പിലോ ചെറിയ സ്ഥലത്തോ കൃഷി ചെയ്യുന്നത് ശരീരത്തിന് നല്ല വ്യായാമവും മനസ്സിന് സമാധാനവും നൽകുന്നു. നാം തന്നെ വളർത്തുന്ന പച്ചക്കറികളും പഴങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി ഉറപ്പാക്കുന്നു. അതോടൊപ്പം ഒരു വിത്ത് നട്ട് അത് വളർന്ന് ഫലം നൽകുന്നത് കാണുമ്പോൾ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കുന്നു. ഇന്നത്തെ പരിപാടിയിലൂടെ ജൈവ കർഷകയായ ശ്രീമതി ശ്യാമള സോമന്റെ കാർഷികാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് ഷിബു ജോർജ്.
1: ശ്യാമള മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: താങ്കൾ ഈ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, മട്ടുപ്പാവില് കൃഷി ചെയ്യുന്നുണ്ട്, അല്ലാതെ കൃഷി സ്ഥലങ്ങളും താങ്കൾക്കുണ്ടല്ലേ. ഈ കൃഷിയിലോട്ട് എങ്ങനെയാണ് വന്നത്?
2: ഞാൻ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്നതാണ്, വെള്ളനാട് എന്ന് പറയുന്നത്. ചെറുതിലെ കൃഷി കണ്ടിട്ടുണ്ട്. അച്ഛൻ പാരമ്പര്യ കൃഷിക്കാരനൊന്നും അല്ല, എങ്കിലും എന്റെ അമ്മ വീട് പോലെ ഒരു വീട് എനിക്ക് ഞങ്ങളുടെ അടുത്തുണ്ട്. അവർ കൃഷിക്കാരാണ്, അവിടെയാണ് കൂടുതലും വളർന്നത്. അപ്പൊ അവിടുന്ന് കൃഷി കണ്ടിട്ടും പിന്നെ ഞാൻ പഠിച്ചത് മിത്രാനികേതനിലാണ്. മിത്രാനികേതൻ എന്ന് പറഞ്ഞാൽ ഒരു പച്ചപ്പിന്റെ തുരുത്താണ്. അവിടെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ അറിവുകൾ എനിക്ക് കിട്ടിത്തുടങ്ങിയത്. അത് മാത്രമല്ല, ഞങ്ങളുടെ വല്യണ്ണൻ, അതായത് ഡയറക്ടർ കെ വിശ്വനാഥൻ സാർ, പച്ചപ്പിനിങ്ങനെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്ന ആളാണ്. ഒരു ഇല പോലും ഞങ്ങൾക്ക് പറിച്ച് കളയാൻ പറ്റില്ല, അത്ര സൂക്ഷിക്കുന്ന ഒരാളാണ്. ഞാനവിടെ നഴ്സിംഗിന് പഠിക്കാനും ഒക്കെ അവിടെയായിരുന്നു. അവിടെ ഞങ്ങൾ കൃഷി ചെയ്യും. അവിടെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായത് ഫാം മാനേജറുണ്ട്, എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ, സംശയം ചോദിക്കണമെങ്കിൽ. അവിടെ നിന്നാണ് ആ പ്രചോദനം കൂടുതൽ ഉൾക്കൊണ്ടത്.
1: തുടക്കം
2: അങ്ങനെയാണ് കൃഷിയുടെ.
1: പിന്നിപ്പം താങ്കൾ മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ട്, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇതിലോട്ട് ഇൻവോൾവ് ആയല്ലേ?
2: റിട്ടയർ ചെയ്തപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ കാർഷിക കോളേജിലേക്ക് അപ്ലൈ ചെയ്തു. അവിടെ അന്ന് ആ സമയത്ത് ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരുന്നു, 6 മാസത്തെ ഡിപ്ലോമ കോഴ്സ് ജൈവ കൃഷിയിൽ.
1: ഓ, ആഫ്റ്റർ റിട്ടയർമെന്റ് ഈ കോഴ്സ് ചെയ്ത്?
2: അതെ, അതുവരെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, കൃഷി ചെയ്യുന്നുണ്ട് മട്ടുപ്പാവില്. പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് അല്ല. അത് മാത്രമല്ല, ഒന്നും കീടരോഗബാധകളൊക്കെ വന്നാലും എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അധികം അറിയില്ല. ആരുടെയെങ്കിലും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടോ ഒക്കെ ഉള്ള അറിവേ ഉള്ളൂ. ഒന്നും സിസ്റ്റമാറ്റിക്കേ അല്ലായിരുന്നു, വിളവും കുറവായിരുന്നു. പൂക്കൃഷിയായിരുന്നു കൂടുതലും ചെയ്തിരുന്നത് ആദ്യം. അത് കഴിഞ്ഞ് പച്ചക്കറി കൃഷിയിലേക്ക്

0: അപ്പൊ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ജൈവ കൃഷി പഠിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മട്ടുപാവ കൃഷി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു തുടങ്ങുകയും ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരണം എന്നൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ വിഷമടിച്ച പച്ചക്കറികളിൽ നിന്ന് രക്ഷപ്പെട്ട അടുത്ത തലമുറയ്ക്കെങ്കിലും ഒരു മോചനം വേണം എന്ന് വിചാരിച്ചിട്ട് ഒരു ജൈവ കൃഷി ഗ്രൂപ്പ്, സോണി ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു സാറും അമ്പരാപൗത്രൻ എന്ന് പറഞ്ഞിട്ടൊരു മാഡവും ചേർന്ന് ഞങ്ങൾ ഒരു ജൈവ കൃഷി ഗ്രൂപ്പ് തുടങ്ങി. പച്ചപ്പ് എന്നാണ് അതിന്റെ പേര്.
1: കൂട്ടായ്മ,
0: ജൈവ കൃഷി കൂട്ടായ്മ. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് 14 ജില്ലകളിലും ഓരോ ഗ്രൂപ്പുണ്ട്. പക്ഷേ 14 ജില്ലകളിലും ഏറ്റവും മികച്ച നന്നായിട്ട് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരമാണ്.
1: അപ്പൊ ഇപ്പൊ ഈ മട്ടുപ്പാവില് താങ്കൾ ഏതൊക്കെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് താഴെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മഞ്ഞളും ഇഞ്ചി, പിന്നെ കുറച്ച് വാഴ ചെയ്യുന്നുണ്ട്. കുറച്ച് സ്ഥലമേ എനിക്കുള്ളൂ, 5.5 സെന്റ് എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ളൂ. ടെറസ് നിറഞ്ഞു കഴിഞ്ഞപ്പോ താഴേക്ക് കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഞ്ചി, മഞ്ഞള്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, വാഴ, അതെല്ലാം ഞാൻ താഴേക്ക് ആക്കി. അതിന്റെ കൂടെ ഒരു ചെറിയ തെങ്ങ്, ഒരു സന്തോഷത്തിനുണ്ട് ഒരു ചെറിയ തെങ്ങ് എല്ലാം വെച്ചു. പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് ടെറസിലാണ്.
1: ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ ടെറസിൽ തന്നെ ചെയ്യുന്നുണ്ട്?
0: എല്ലാം ടെറസിലാണ് ചെയ്യുന്നത്, എല്ലാ എക്സോട്ടിക് ഫ്രൂട്ട്സും. പിന്നെ മാവ്, ഒരു നാടൻ മാവുണ്ട്, താഴെയാണ്. പിന്നെ ഉള്ളത് ഒരു റംബുട്ടാൻ, അതും താഴെയാണ്. തായ്ലാന്റ് കുളൻ എന്ന് പറഞ്ഞിട്ടും ഡബിൾ മഹോയി എന്ന് പറഞ്ഞിട്ട് രണ്ട് കുല വരുന്നത് ചെറിയ കുള്ളൻ വാഴകള്, അതൊക്കെ ടെറസിൽ ഡ്രമ്മിൽ തന്നെ ചെയ്യും.
1: ടെറസിൽ ഡ്രമ്മിൽ ഇത് നമുക്ക് കാണാൻ ഭംഗിയുള്ളോ? അതല്ലെ വിളവ് നല്ലപോലെ കിട്ടുമോ? ഇതില്
0: നല്ല ഭംഗിയാണ്, വിളവ് നന്നായിട്ട് കിട്ടും. സാർ, വിളവ് കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന പരിചരണം പോലെ ഇരിക്കും വിളവ് കിട്ടുന്നത്.
1: പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അതങ്ങ് പറഞ്ഞാൽ അതിന് ഒത്തിരി അധികം സൂര്യപ്രകാശം വേണമല്ലോ. സൂറ്റബിൾ ആണ്,
0: സൂര്യപ്രകാശം കുറഞ്ഞ പക്ഷേ 8 മണിക്കൂറെങ്കിലും കിട്ടത്തക്കോണം ഉള്ള സ്ഥലമായിരിക്കണം. അതിന് എനിക്കില്ലാത്തതുകൊണ്ടാണ് ടെറസിലേക്ക് വെച്ചത്. അതിപ്പോ ഒരു 15 ഡ്രമ്മില് ടെറസിലുണ്ട്.
1: നമ്മുടെ എങ്ങനെ ഒരു ചെറിയ ഡ്രം മാതിരിയുള്ള
0: ഒരു വലിയ 20 ലിറ്ററിന്റെ ബക്കറ്റ് ആയാലും മതി, വലിയ ചെടിച്ചട്ടി ആയാലും മതി. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യം വെച്ചാൽ ഒരുപാട് മണ്ണ് വേണ്ട, അതിന് പിടിച്ചു നിൽക്കാനുള്ള മണ്ണ് മാത്രം മതി. ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു ഡ്രമ്മിനകത്ത് 50 ലിറ്ററിന്റെ ഡ്രമ്മിനകത്ത് ഒരു 4 പ്ലാന്റ് ചെയ്യും. ആദ്യം ഒരു താങ്ങ് കാല് വയ്ക്കും 6 മീറ്റർ പൊക്കത്തിന്. അതിൽ 1 മീറ്റർ താഴേക്ക് പോകും, ബാക്കി 5 മീറ്റർ മുകളിലേക്ക് വയ്ക്കും. അതിനകത്തോട്ട് 4 സൈഡിൽ 4 പ്ലാന്റ് വയ്ക്കും. എന്നിട്ട് ഇതെല്ലാം ഇതിനകത്ത് പിടിച്ച് ഈ താങ്ങ് കാലിലേക്ക് പിടിച്ച് കെട്ടിക്കൊടുക്കും. ഇത് പൊങ്ങുന്നതിനനുസരിച്ച് അത് നമ്മൾ കെട്ടിക്കൊടുക്കും. എന്നിട്ട് അത് മുകളില് ടയറോ അല്ലെങ്കിൽ ഒരു കമ്പിയോ വളച്ച് വയ്ക്കും. അതിനകത്തേക്ക് ഇത് കയറി ചെന്നിട്ട് ഇവർ താഴേക്ക് പടർന്ന് വന്ന് വീണാലേ പൂക്കുള്ളൂ.
1: അപ്പൊ ഇതിന് നല്ല പൂക്കൾ വരുള്ളൂ. പൂക്കൾ
0: രാത്രിയിലാണ് വിരിയുന്നത്. രാത്രിയിൽ പൂക്കൾ ഏകദേശം 8 മണിയോട് 7.5 മണിയോട് കൂടി പൂക്കൾ വിരിയും. നമുക്കറിയാം അന്നന്ന് വിരിയുന്ന പൂക്കൾ ഏതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം നല്ല ഭംഗിയാണ് ഇങ്ങനെ വിരിഞ്ഞു വരുന്നതും. അതുപോലെ തന്നെ ആ സമയം തന്നെ നിറയെ തേനീച്ചകൾ വരികയോ ഒക്കെ ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ട ചില പ്ലാന്റ് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ. അപ്പോൾ സെൽഫ് പോളിനേഷൻ നടക്കുന്നത് സെലക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. എങ്കിൽ പോലും മഴ സമയത്തൊക്കെ ചിലപ്പോൾ തേനീച്ച വരാൻ ബുദ്ധിമുട്ടായിരിക്കും, അതല്ലെങ്കിൽ കുറച്ച് പോളൻ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആ സമയത്ത് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, പോളൻ എടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ട് വലുതായിരിക്കും. 3 മാസം 3 മാസം കൂടുമ്പോൾ വളം കൊടുക്കണം.
1: വളമൊക്കെ മാഡം സ്വന്തം ഉണ്ടാക്കും അതോ പുറത്തുനിന്ന് വാങ്ങുന്നത്?
0: രണ്ടുണ്ട്. എനിക്ക് പശുവൊന്നും ഇല്ലാത്തതുകൊണ്ട് ചാണകമൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങണം. ഏവേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. കാച്ചൽ രവീന്ദ്ര സാർ എന്ന് പറയുന്ന സാറിന്റെ ക്ലാസ്സിന് പോയിട്ട് വളക്കൂട്ടുകളൊക്കെ സാറിന്റെ അടുത്ത് നിന്ന് പഠിച്ചു. പിന്നെ വെള്ളാടി കാർഷിക കോളേജിൽ നിന്ന് നമുക്ക് ധാരാളം വളക്കൂട്ടുകൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു.
1: മാഡം എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: ഞാൻ ചെയ്യുന്നത് നമ്മൾ മണ്ണ് കൂട്ടുന്നതിന് മുമ്പ് തന്നെ 1 മാസം ഞാൻ മണ്ണ് മൊത്തം ടെറസിൽ തട്ടിയിട്ടിട്ട് സൂര്യപ്രകാശം അടുപ്പിക്കും, സോളറൈസേഷൻ ചെയ്യും. 15 ദിവസമാണ് പറയുന്നത്. 15 ദിവസം മതി, ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം എല്ലാ അണുക്കളും അതിനകത്ത് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള അണുക്കളെല്ലാം നശിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മണ്ണ് വീണ്ടും നമ്മൾ കൂട്ടി വെച്ചിട്ട് അതിനാവശ്യമുള്ള അളവിൽ കുമ്മായം ചേർക്കും, അല്ലെങ്കിൽ ഡോളോമെറ്റ് ചേർക്കും. ചേർത്ത് നന്നായിട്ട് വെട്ടിക്കൂട്ടിയിട്ട് നനവ് കൊടുത്ത് ഈ പുട്ടിന്റെ പരുവം ആവുന്നതുപോലെ നിരത്തി ഒരു ചണച്ചാക്ക് കൊണ്ട് മൂടിയിടും. 2 ആഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച എന്തായാലും വേണം. 1 ആഴ്ച ഇടുന്നവരും ഉണ്ട്. ഇടുമ്പോൾ അതിനകത്ത് ബാക്കി വന്നിട്ടുള്ള എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അതും നശിച്ചു പോവും. PH ലെവൽ നല്ല കറക്റ്റ് ആവും. PH ലെവൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ആ മണ്ണ് നമ്മൾ എടുത്തിട്ട് അതിനകത്തോട്ടാണ് പിന്നെ നമ്മൾ പോട്ടിംഗ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് വളങ്ങളൊക്കെ ചേർത്ത് ചെയ്യുന്നത്. 1:1 എന്ന റേഷ്യോയിലാണ് മണ്ണ് കൂട്ടുന്നത്. അതായത് 1 ഭാഗം ചാണകപ്പൊടി, 1 ഭാഗം മണല്, 1 ഭാഗം മണ്ണ്. പക്ഷെ ഈ മണല് എന്നുള്ള സാധനം ഇപ്പൊ കിട്ടാക്കനിയായതുകൊണ്ട് നമ്മൾ അതിന് പകരം പ്രോസസ്ഡ് ചകിരിച്ചോർ ചേർക്കും. അത് ഈ 3 സാധനം ചേർത്ത് മണ്ണ് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ സമയത്ത് ജൈവവളങ്ങൾ തന്നെയാണ് എൻ പി കെ ആണ് പ്രാഥമികമായി ആവശ്യമുള്ള മൂലകങ്ങൾ. അതിന് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെർമി കമ്പോസ്റ്റും

0: ചേർക്കാം. ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും അടിയിൽ കുറച്ച് കരിയില നമ്മൾ നരത്തി വെക്കും. ഒരു കാൽഭാഗം കരിയില്ലെങ്കിലും അതിനകത്ത് വെക്കും. കാൽഭാഗത്തിന് മുകളിലോ നല്ലോണം അമർത്തി വെക്കും. അതിന് മുകളിലാണ് നമ്മൾ ഈ മിക്സ് ഈ ലാസ്റ്റ് മിക്സ് ചെയ്തത് ചേർക്കുന്നത്. അതൊരു അരഭാഗം രണ്ടും കൂടെ ആവുമ്പോൾ അരഭാഗം മുക്കാൽഭാഗം അടുപ്പിച്ചാവും. മുക്കാൽഭാഗം ഞാൻ ചെയ്യാറില്ല, മിക്കവാറും അരഭാഗം ഞാൻ ചെയ്യാറുള്ളൂ. അതിന്റെ കാരണം ഞാൻ പറയാം. എന്നിട്ട് അതിനകത്ത് ഒരു പിള്ളക്കുഴി എടുത്ത് ആ കുഴിക്കകത്ത് വാം എന്ന് പറയുന്ന, അതായത് വേരുകൾ നന്നായിട്ട് വേരോടാനുള്ള ഒരു വാം ഉണ്ട്, ആ വാം ഇട്ടിട്ട് ആ വാമിലേക്കാണ് നമ്മൾ തൈകൾ ട്രീറ്റ് ചെയ്ത തൈകൾ വയ്ക്കുന്നത്. അതായത് വേര് വാമിലേക്ക് വെക്കണം. അതുപോലെ തന്നെ തൈ പിഴുത് നടുന്നതിന് മുമ്പ് ആ തൈ സ്യൂഡോമോണസിനകത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വരെ മുക്കി വെക്കുക. ഇതാണ് വളം മിക്സ് ചെയ്ത് നടുന്ന രീതി.
1: പിന്നെ മാഡം സൂചിപ്പിച്ചത് പകുതിയെ ചെയ്യത്തുള്ളൂ, ഇതിന്റെ റീസൺ എന്തുവാ?
0: അതാ, പല ചെടികളും വളർന്നു വരുന്നോറും വേരുകൾ മുകളിലേക്ക് വരും. എക്സാമ്പിൾ തക്കാളി ചെടി, ടൊമാറ്റോ, അതിന് വേര് മുകളിലോട്ട് വരും. അപ്പൊ നമ്മൾ ഈ അരഭാഗം മണ്ണ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 10 ദിവസം കൂടുമ്പോൾ നമ്മൾ വളം കൊടുക്കണം. ഒരു പിടി വെള്ളമെങ്കിലും നമ്മൾ കൊടുക്കണം. അപ്പൊ അത് ചെയ്യുമ്പോൾ ആദ്യം കൂട്ടി വെച്ച മണ്ണിന്റെ മുകളിൽ, അരഭാഗം മണ്ണിന്റെ മുകളിൽ വളം ഇട്ട് കൊടുത്തിട്ട് അതിന് കുറച്ച് മണ്ണ് അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ തക്കാളിയിലൊക്കെ വരുന്ന മുകളിൽ വരുന്ന വേരുകളെല്ലാം അതിനകത്ത് മൂടി നിൽക്കും. അങ്ങനെ കുറേശ്ശെ നിങ്ങൾ നമ്മൾ ഏകദേശം വിളവെടുപ്പാകുമ്പോഴത്തേക്കും ബാഗ് ഫുള്ളാവും. നമുക്ക് ഓരോ സമയവും നമ്മൾ വളം കൊടുക്കേണ്ടി വരും. അല്ലാതെ നട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേറെ വളമൊന്നും വേണ്ട, നമുക്ക് എല്ലാം അതിനകത്തുനിന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നത് മൂഢതരമാണ്. ഓരോ സ്റ്റേജിലും, ചെടിയുടെ ഓരോ സ്റ്റേജിലും നമ്മൾ വളം കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ ഈ വളം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു 4 ഇല പരുവാകുമ്പോൾ തന്നെ കീടനാശിനികൾ തളിച്ചു കൊടുക്കണം. ഈ കീടനാശിനികൾ തളിക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്യൂഡോമോണസ്. സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടി കരുത്തോടെ വളരുകയും ചെയ്യും, ഒരു പരിധി വരെ കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യാം. സ്യൂഡോമോണസോ ട്രൈക്കോഡർമയോ രണ്ടു വേണമെങ്കിൽ, ഇത് രണ്ടും മാറി മാറി ചെയ്യാം. ഇതിൽ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ മറ്റൊന്ന് ചുവട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇത് ചെടിയെ കരുത്തോടെ വളർത്തും. ഈ പ്രയോഗം ആദ്യത്തെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ വെളുത്തുള്ളി, വേപ്പെണ്ണ എമൽഷൻ, കാന്താരി ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കുന്നവരുണ്ട്. പച്ചമുളക് പോലും ഇല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടിയാണെങ്കിലും മതി. കാരണം അതിന്റെ എരിവുകൊണ്ട് കീടങ്ങൾ നശിച്ചു പോകും. അതാണ് ഒരിക്കലും വെയിലിൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല. വെയിൽ മാറിയതിനു ശേഷം ഇലകളുടെ അടിവശത്ത് നന്നായിട്ട് അടിയിലും മുകളിലും എല്ലാം, അടിയിലെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്, കാരണം കീടങ്ങളെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നത് അടിയിലാണ്. പുഴുക്കൾ ചിലപ്പോൾ മുകളിലിരിക്കും. ബാക്കിയുള്ള ഈ ചെറിയ ഇലപ്പേന്, മണ്ടരി, മുഞ്ഞ, ഇത്തരം സാധനങ്ങളൊക്കെ ഇലയുടെ അടിയിലായിരിക്കണം. നമ്മൾ
1: പാടാണ്
0: അറിയില്ല. അപ്പൊ നമ്മളങ്ങനെ ഇലയുടെ അടിയിലടിക്കണം, മുകളിലടിക്കണം, തണ്ട് മുഴുക്കടിക്കണം, നന്നായിട്ട് അടിച്ചു കൊടുക്കണം. ഒരിക്കലും വെയിലുള്ള സമയത്ത് അടിക്കാൻ പാടില്ല. ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്.
1: ഈ പ്രോസസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമോ? എവറി വീക്ക് അടിക്കും അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇത് അടിച്ച് സ്പ്രേ ചെയ്തോണ്ടിരിക്കും?
0: അതെ സാർ, സ്പ്രേ ചെയ്തോണ്ടിരിക്കും. ഞാൻ സാധാരണ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ പറയുന്നത് നിങ്ങൾ 1 ആഴ്ചയിലൊരിക്കലും, അറ്റ്ലീസ്റ്റ് 10 ദിവസത്തിലൊരിക്കലും, അല്ലെങ്കിൽ നിങ്ങളിത് നോക്കിയിരിക്കരുത്. കീട എപ്പോഴാണോ വരുന്നത് അപ്പോഴടിച്ചു കൊടുക്കുക. പക്ഷെ കീടം വരാൻ വേണ്ടി നോക്കിയിരിക്കരുത്. ഒരു കാരണവശാലും കീടം വരാൻ വേണ്ടി നോക്കിയിരിക്കരുത്. അപ്പൊ നേരത്തെ തന്നെ ചെയ്യുക. ചെയ്യാനുള്ളത് കൃത്യമായി 1 ആഴ്ചയിലൊരിക്കൽ ചെയ്യുകയും 10 ദിവസത്തിലൊരിക്കൽ വളപ്രയോഗം നടത്തുകയും ചെയ്യുന്ന ചെടികൾക്ക്, സത്യം പറഞ്ഞാല് അങ്ങനെയുള്ള 10 ദിവസത്തിലൊരിക്കൽ വളപ്രയോഗം ചെയ്യുകയും സ്യൂഡോമോണസും ട്രൈക്കോഡർമയും കൊടുക്കുന്ന ചെടികൾക്ക് സത്യം പറഞ്ഞാൽ കീടങ്ങളൊന്നും അധികം വരാറില്ല. കാരണം അവർ നല്ല ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി പ്ലാന്റ്സിന് ഒരിക്കലും കീടങ്ങൾ ആക്രമിക്കില്ല. കീടങ്ങൾ ആക്രമിക്കുന്നത് അൺഹെൽത്തി ആവുമ്പോഴാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കീടനാശിനികൾ നിങ്ങൾ 1 ആഴ്ചയിലൊരിക്കൽ മാറി മാറി അടിച്ചു കൊടുക്കുക. മാറി മാറി
1: ജൈവ കീടനാശിനികൾ
0: അടിച്ചു കൊടുക്കുക. ജൈവ കീടനാശിനികൾ നമുക്ക് വാങ്ങാൻ ധാരാളം കിട്ടുന്നുണ്ട്. നമുക്ക് ഉണ്ടാക്കാം, വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും.
1: മാഡം, നമ്മള് എക്സോട്ടിക് ഫ്രൂട്ട്സിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പൊ മാഡം ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞ്, ഇതൊഴിച്ച് വേറെ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് താങ്കളുടെ കയ്യിലുള്ളത്?
0: ഞാൻ മാവ് നട്ടിട്ടുണ്ട്, പ്ലാവ് നട്ടിട്ടുണ്ട്, ഈ കുള്ളൻ വാഴകളുണ്ട്, സ്വീറ്റ് ലൂവിയുണ്ട്, പിന്നെ സപ്പോട്ട 2 തരത്തിലുണ്ട്. നല്ല മധുരമുള്ള സീതപ്പഴം ഉണ്ട്, അതിന്റെ വലിയൊരു ടൈപ്പ് ഉണ്ട്. അതിന് രാമപ്പഴം എന്നും പറയും, ആനമുന്തിരി എന്നും പറയും. ഞങ്ങൾ ഒരു പിങ്ക് ടൈപ്പ് അതുണ്ട്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ലെയർ തൈകളാണ്. പിന്നെ റെഡ് പുളിയുണ്ട്, ബറാപ്പിൾ 2 തരം, റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ട്. സ്റ്റാർ ഫ്രൂട്ട് അതിന്റെ സ്വീറ്റാണ്, ലൂവിയും സ്വീറ്റാണ്.
1: അപ്പൊ മാഡം, താങ്കളിപ്പോ വളപ്രയോഗം എങ്ങനെ ചെയ്യുന്നത്, കീടരോഗബാധകൾ എങ്ങനെ മാറ്റുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മളൊപ്പം ഷെയർ ചെയ്തു. മിക്കവാറും സാധാരണ ആൾക്കാർ ഇങ്ങനെ മട്ടുപ്പാവില് അല്ലെങ്കിൽ വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾ എന്തുവാണ്, എന്താണ് അവർ ചിലപ്പം പരാജയപ്പെട്ട് പിന്മാറാറുമുണ്ട്? താങ്കളുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വളമെല്ലാം കൊടുത്ത്, അടിവളം കൊടുത്ത് നട്ടു കഴിഞ്ഞാൽ പിന്നെ വളം കൊടുക്കേണ്ടെന്നാണ് ചിലരുടെ വിചാരം. അതുപോലെ സാർ, കൃത്യമായി ഓരോ സ്റ്റേജിലും വളപ്രയോഗം നടത്തുക.

0: ഉണ്ടാവും. ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഈ ചെയ്യുന്ന ജൈവ കൃഷിയിൽ തന്നെ ഞങ്ങൾക്ക് വിൽപ്പനയ്ക്ക് ഉണ്ടാവും. അതിനുവേണ്ടി ഞങ്ങൾക്കൊരു വിപണിയും ഉണ്ട്. ഞങ്ങൾക്ക് അധികം വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഗാന്ധി സ്മാരക നിധി തൈക്കാട് ഒരു ജൈവ വിപണിയുണ്ട്. അവിടെ കൊടുക്കും. അവിടെ നല്ല വിലയും കിട്ടും.
1: നല്ല ഡിമാൻഡും,
0: നല്ല ഡിമാൻഡാണ്, ഭയങ്കര ഡിമാൻഡാണ് അവിടെ.
1: ഇപ്പൊ മാഡം സൂചിപ്പിച്ചായിരുന്നു ആദ്യം ഈ പച്ചപ്പ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയും താങ്കൾക്കുണ്ട്.
0: അതെ, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ വീട്ടിലുള്ളത് പോലെ തന്നെ എല്ലാ പച്ചക്കറികളും മറ്റുള്ളവരുടെ വീട്ടിലും ഉണ്ടാവണം. അതിന് വേണ്ടുന്നത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എന്റെ കൂട്ടായ്മയിലുള്ളവർക്കോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോ ആർക്കാണെങ്കിലും കൊടുക്കും. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതും ഞാൻ ഈ തരുന്നത് പോലെ തന്നെ നിങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താലേ നമുക്ക് പച്ചപ്പ് നിലനിർത്താൻ പറ്റൂ. അതായത് പച്ചപ്പ് എന്ന കൃഷി ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്ന ഫലം, അതായത് ജൈവ കൃഷി വിപുലപ്പെടുത്താൻ പറ്റുള്ളൂ, എല്ലാവരിലും എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് വിത്ത് ഷെയറിംഗ്, ചെടികൾ തന്നെ ഷെയറിംഗ്, എല്ലാവരും പരസ്പരം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി അറിവുകൾ, വളരെയധികം കൃഷി അറിവുകൾ നമ്മൾ ഈ ഗ്രൂപ്പ് വഴി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഗ്രൂപ്പിലെ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. വെള്ളായണി കാർഷിക കോളേജിൽ, കരമന നെടുങ്കാട് വെള്ളായണി കാർഷിക കോളേജിന്റെ ഒരു ഭാഗമുണ്ട്, അവിടെ അവരുമായിട്ടും പിന്നെ CTCRI ആയിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ പഠനയാത്രകൾ നടത്താറുണ്ട്. അതായത് നല്ല ഫാം തിരഞ്ഞെടുത്തിട്ട് പഠിക്കുകയും വേണം, കാണുകയും വേണം, നമുക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും വേണം, നല്ല ഗുണനിലവാരമുള്ള. അതുകൊണ്ട് ഞങ്ങൾ അത്തരം ഫാമുകൾ സന്ദർശിക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങള് പെരിങ്ങമ്പല ജില്ലാ പഞ്ചായത്തിന്റെ ഫാമുണ്ട്, 1300 ഏക്കർ സ്ഥലമുണ്ട്, നല്ല അറേഞ്ച്മെന്റ്സ് ആണ്. അവിടെ ഞങ്ങൾ പോയിട്ട് നല്ല 2-3 ക്ലാസ് കിട്ടി. ഈ ക്ലാസ്സുകൾ കൂടാതെ തന്നെ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ മീറ്റ് സംഘടിപ്പിക്കുക, എല്ലാവരും ഒരുമിച്ച് കൂടും. അതിനകത്ത് ഞങ്ങൾ വിത്തുകൾ വിതരണം ചെയ്യും, ഗുണനിലവാരമുള്ള ധാരാളം വിത്തുകൾ വിതരണം ചെയ്യും, നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആൾക്കാരുടെ വീടുകളിലുള്ള ധാരാളം സീഡ്ലിങ്സ്, സീഡ്സ്, കമ്പുകൾ അങ്ങനെയുള്ളതെല്ലാം കൊടുക്കും. കൂടാതെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള ആൾക്കാരുടെ കയ്യിലുള്ള വിത്തുകളെല്ലാം ഒരു 2 മാസത്തിന് മുന്നേ തന്നെ ഈ ഗ്രൂപ്പിൽ വിത്ത് വിതരണം തുടങ്ങി. വീറ്റിന് വേണ്ടിയിട്ട് വിത്ത് വിതരണം നടത്തുകയും അത് ആവശ്യക്കാര് ആ വിത്ത് അവർക്കൊരു രജിസ്റ്റർ നമ്പർ കൊടുക്കും. ആ നമ്പറിൽ അവര് ആവശ്യപ്പെടുകയും ആ നമ്പർ ഇവിടെ ഇവർ കൊടുക്കുന്ന ആൾക്കാർ എഴുതി വെക്കുകയും ഈ വിത്തെല്ലാം കളക്ട് ചെയ്ത് ഞങ്ങളിലെത്തിക്കുകയും ഞങ്ങൾ അതൊരു വലിയ ബാഗിനകത്താക്കി എല്ലാം ഒരുമിച്ച് മീറ്റിന്റെ അന്ന് വൈകുന്നേരം 3 മണിക്ക് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അതൊരു മഹോത്സവം പോലെയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് ആൾക്കാർ അതിനെ കാണുന്നത്. ഈ വരുന്ന 17-ാം തീയതി ഗാന്ധി സ്മാരക നിധിയിൽ വെച്ച് 8:30 രജിസ്ട്രേഷൻ തുടങ്ങും. 10 മണിക്ക് മുല്ലക്കര രത്നാകരൻ സാറ് ഉദ്ഘാടനം ചെയ്യുന്നു. വളരെ പ്രഗത്ഭരായ 2 പേര് ക്ലാസ് എടുക്കുന്നുണ്ട്. ഒന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രമോദ് മാധവൻ സാറ്, പിന്നെ CTCRIയിലെ മാഡം സയന്റിസ്റ്റ് തൂസൻ മാഡം, ഇവർ രണ്ടുപേരും ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-42 പേർക്ക് ഞങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. മുതിർന്ന കർഷകര്, മികച്ച കർഷകര്, പിന്നെ കാർഷിക രംഗത്ത് പ്രതിഭകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അതായത് കൃഷി മാത്രമല്ല അവർക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക്, പിന്നെ കുട്ടി കർഷകർ, ഇത്രയും പേർക്ക് ഞങ്ങൾ പിന്നെ ഒരു ചലഞ്ച് വെച്ചിരുന്നു. അതായത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചലഞ്ച് വയ്ക്കും, ഓണ ചലഞ്ച്, വിഷു ചലഞ്ച്, അതായത് പച്ചക്കറി കൃഷി മത്സരം. ഒരു 4-5 വിത്ത് സെലക്ട് ചെയ്തിട്ട് അത് അവരോട് നടാൻ പറയും. ഒരേ ദിവസം ചെയ്യുകയും അവരുടെ അറിവുകൾ അവർ ഓരോ ദിവസവും പങ്കുവയ്ക്കും. ആഴ്ച 2-3 ദിവസം അവർ ചെയ്തതെല്ലാം കാണിക്കും, ഗ്രൂപ്പിലിടും. അപ്പൊ അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കും, അത് അവർ വീണ്ടും അടുത്ത പ്രാവശ്യം അവരത് കറക്റ്റ് ചെയ്ത് വരും. അങ്ങനെ വളരെ വളരെ നല്ല രീതിയിൽ ചലഞ്ച് നടന്നു, വളരെ നല്ല രീതിയിൽ അത് അവസാനിച്ചു. അങ്ങനെ ഒരു 15 പേരുണ്ട്, പങ്കെടുത്തത് 15 പേരാണ്. ഈ 15 പേർക്ക് ഞങ്ങൾ സമ്മാനങ്ങളും അവാർഡും കൊടുക്കുന്നുണ്ട്.
1: ഇപ്പൊ മാഡം എല്ലാവിധ ആശംസകളും. ഈ സൺഡേ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ചേരാൻ പോകുകയാണ്. താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് പങ്കുവെച്ച് വളരെ നന്ദി.
0: താങ്ക് യു വെരി മച്ച് സർ.
2: കാർഷിക വൃത്തിയിലൂടെ ആരോഗ്യവും ആത്മവിശ്വാസവും നേടാമെന്ന് ഇന്നത്തെ പരിപാടി കേട്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ? ഇന്ന് നമ്മോട് കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത് ജൈവ കർഷകയായ ശ്രീമതി ശ്യാമള സോമനാണ്. ശ്രീമതി ശ്യാമള സോമനോട് ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി ശ്യാമള സോമന്റെ ഫോൺ നമ്പർ പറയാം. 9446172848. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9446172848. കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% നീരുമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ചു തളിക്കുന്നതും ചുവട്ടിൽ

വയ്ക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള രണ്ടോ മൂന്നോ ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 ഗ്രാം അതായത് 4 എണ്ണം വെച്ച് മണൽ കൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഉഴുങ്ങിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചറിയാം. ഉഴുങ്ങി ഇലയിട്ട് കാച്ചിയ എണ്ണ മുടികൊഴിച്ചിൽ തടയാനും മുടിവളർച്ചയ്ക്കും സഹായിക്കും. ഇതിന്റെ ഇലകൾ അരച്ച് ഷാമ്പൂ പോലെയും ഉപയോഗിക്കാവുന്നതാണ്. ഉഴുങ്ങ് സമൂലം കഷായം വെച്ച് കുടിക്കുന്നത് മലബന്ധത്തിനും വയറുവേദനയ്ക്കും പരിഹാരമായി കരുതുന്നു. ഇല അരച്ച് ആവണക്കെണ്ണയിൽ ചേർത്ത് പുരട്ടുന്നത് സന്ധിവാതം, നീര് എന്നിവയ്ക്ക് പരിഹാരമാണ്. ഉഴുങ്ങയിലിട്ട് തിളപ്പിച്ച വെള്ളം കവിൾ കൊള്ളുന്നത് ചുമയും ജലദോഷവും കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ ചർമ്മത്തിലെ ചൊറിച്ചിൽ, ചുവപ്പ് എന്നിവ കുറയ്ക്കാനും മുറിവുകൾ ഉണക്കാനും നീര് കുറയ്ക്കാനും ഉഴുങ്ങയുടെ നീര് ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉഴിഞ്ഞ് സഹായിക്കുന്നു. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് ഉഴിഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. വായിലെ അൾസറിന് ഉഴിഞ്ഞ ഇലയിട്ട് വെള്ളം കവിൾക്കൊള്ളുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു.
2: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൌരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രിധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രിധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൌഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബയോഫ്ലോക്ക് ടെക്നോളജി? ഉത്തരം കേട്ടോളൂ. മത്സ്യ ടാങ്കിലെ വിസർജ്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലവങ്ങൾ തുടങ്ങിയവ ചേർന്ന് രൂപപ്പെടുന്ന അമോണിയ പ്രത്യേക സംവിധാനത്തിലൂടെ കൾച്ചർ ചെയ്തെടുക്കുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയകൾ കൊണ്ട് രൂപാന്തരപ്പെടുത്തി മത്സ്യങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന പ്രോട്ടീൻ സമ്പന്നമായ തീറ്റയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ബയോഫ്ലോക്ക് ടെക്നോളജി. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവ്വം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്തെ നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള അല്ലെങ്കിൽ പുതിയതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർദ്ധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി May 22 വൈകുന്നേരം 5 വരെയാണ്. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 30 ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. LP വിഭാഗം ക്രയോൺസ്, UP വിഭാഗം വാട്ടർ കളർ എന്നിവർക്കായി ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗം ക്വിസ് മത്സരവും ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645922324 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ ഒരു ഗ്രാജുവേറ്റ് ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അപേക്ഷകർ കെമിസ്ട്രിയിൽ ബിരുദമോ അല്ലെങ്കിൽ പോളിമർ സയൻസ് ടെക്നോളജിയോ ഡിപ്ലോമയോ ഉള്ളവരും 2026 May 1 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം May 20 രാവിലെ 9:30 NIRT പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് തയ്യാറായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04-81-235-3127 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 നടത്തുന്ന പരിശീലന പരിപാടികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 18 ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 88915-40778. ഇനിയൊരു കാർഷിക നിർദ്ദേശമാണ്. കാലവർഷത്തിൽ ജാതി തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലക്കൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200 രൂപ, ആലപ്പുഴ 24,900 രൂപ, ചെങ്ങന്നൂർ 28,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 17,400 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 4,000, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിൻകര 22,000 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 20,000, ചെങ്ങന്നൂർ 27,000. ഉഴുന്ന പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,000 രൂപ, ഏലക്ക കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,800, കട്ടപ്പന 2,400. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 9,600 രൂപ, ആലപ്പുഴ 6 7,400 രൂപ. തൂവരപ്പരിപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,550 രൂപ. അടയ്ക്ക 1,000 നെടുമങ്ങാട് 5,000 രൂപ, കശുവണ്ടി ക്വിന്റലിന് നെടുമങ്ങാട് 11,500 രൂപ, റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000 രൂപ, പുനലൂർ 25,000 രൂപ, പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 3,500 രൂപ,

കോഴിമുട്ട 100ന് നെടുമങ്ങാട് 500 രൂപ, കൊല്ലം 620, പുനലൂർ 610. ശർക്കര ക്വിന്റലിന് തിരുവനന്തപുരം പാണ്ടി 6200 രൂപ, കായംകുളം 5200 രൂപ. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ഊർജ്ജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു.
1: और अब आज की एनर्जी क्राइसिस है. ये दशक दुनिया के लिए आपदाओं का दशक बन रहा है. हम सभी देख रहे हैं, अगर ये स्थितियां तेजी से नहीं बदली गई तो बीते अनेक दशकों की उपलब्धियों पर पानी फिर जाएगा. दुनिया की बहुत बड़ी आबादी फिर से गरीबी के दलदल में चली जाएगी.
0: 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതികവിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പര്യടനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് വിദഗ്ധ വിലയിരുത്തൽ. ഈ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട കരാർ ഇന്ത്യയ്ക്കും സ്വീഡൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നീ മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ശക്തമായ വ്യാവസായിക സഹകരണം, ബിസിനസ് അവസരങ്ങൾ എന്നിവയിൽ വ്യാപാര കരാറിൽ ഉയർന്നുവരുന്ന സാധ്യതകളെക്കുറിച്ച് സ്വീഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം BJP MLA ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത MLA BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി വികസിപ്പിച്ച പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ

0: ബ്ലോക്ക്, ന്യൂറോ സർജറി, കാർഡിയാക് സയൻസ് വിഭാഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് കേന്ദ്രം രാജ്യത്ത് പിന്തുടരുന്നതെന്ന് അവർ പറഞ്ഞു. ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്മാനിച്ചു. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ജൂൺ 5 മടങ്ങിയെത്തും. നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. CBSE 12 ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളിലായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1 ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2 ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരാളെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന മുതിർന്ന ബോട്ടണി അധ്യാപിക മനീഷ ഗുരുനാഥ് മന്ദാരയാണ് CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നീറ്റ് UG പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ റേജ് പില്ലിലൂടെ വൻ മയക്കുമരുന്ന് വേട്ടയുമായി ഇന്ത്യ. 182 കോടി രൂപയുടെ ക്യാപ്റ്റഗൺ എന്ന കൃത്രിമ ഉത്തേജക മരുന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നുമായി മധ്യ ഏഷ്യയിലേക്ക് പോകുകയായിരുന്ന ഒരു വിദേശ പൌരനെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പ്രയത്നിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരെ ശ്രീ അമിത്ഷാ അഭിനന്ദിച്ചു. ഭീകരവാദ പ്രോത്സാഹനവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കണോ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കണോ എന്ന് അവർ തന്നെ തീരുമാനിക്കേണ്ടി വരുമെന്നും ശ്രീ ദ്വിവേദി പറഞ്ഞു.
2: I think if you have heard me earlier, what I have said that Pakistan, if it continues to harbor terrorists and operate against India, then they have to decide whether they want to be part of the geography or history or not.
0: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 സന്ദർശനത്തിനായി അടുത്തയാഴ്ച ബീജിംഗിലെത്തും. ഈ മാസം 19-20 സന്ദർശനം. ഉഭയകക്ഷി ബന്ധം, പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ആകാശവാണിയുടെ 90 വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ 1 നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം പ്രാദേശിക നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ ഭൂട്ടാനിലേക്ക് വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ത്യയിലേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് അവിടെ വിൽക്കുന്നുണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി ഭൂട്ടാനിലെ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വില പരിശോധിക്കാൻ സാധിക്കുമെന്ന് PIB അറിയിച്ചു.

0: പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി സമയം 7:35. യുവവാണി.

0: ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಡಿಪಿಡಿಯುವ എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി സമയം 8:00. കേൾക്കാം നാടകം.
2: പന്തിപ്പോൾ പോലീസിലെ ജോണിയുടെ കാലിലാണ്. ജോണി ഗ്യാപ്പിലൂടെ പന്ത് അഷ്റഫിന് പാസ് ചെയ്തിരിക്കുന്നു. അഷ്റഫ് ഇതാ പന്തുമായി എടുത്തുവിങ്ങിലൂടെ കുതിക്കുകയാണ്. കൂടെ ഉണ്ണിയുണ്ട്, പക്ഷെ ഉണ്ണിയെ വെട്ടിച്ചുകൊണ്ട് ഇതാ അഷ്റഫ് പെനാൽറ്റി ബോക്സിൽ എത്തിക്കഴിഞ്ഞു. ഉഗ്രൻ അടി ഗോൾ! പ്രാണികൾ ആർത്തു വിളിക്കുന്ന ശബ്ദം ഒരു പക്ഷേ ശ്രോതാക്കൾക്ക് കേൾക്കാമായിരിക്കും.
3: ഉറക്കത്തിൽ കിടന്ന് വിളിക്കാൻ എണീക്കുന്നുണ്ടോ? എന്റെ മുതുകിൽ എല്ലാം ഒടിഞ്ഞു.
2: അതെ, അവിടെ ആർക്കോ പരുക്ക് പറ്റിയിരിക്കുന്നു.
3: ആർക്കോ അല്ല, എനിക്ക്. ഗോളൊന്ന് വിളിച്ചോണ്ട് കാല് വിളക്കി അടിച്ചത് എന്റെ മുതുകിനാ.
2: അതെ അതെ, തീർച്ചയായും അത് ഫൗൾ തന്നെയാണ്. പക്ഷേ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് ഇവിടെ നിന്ന് പറയാനാവില്ല.
3: വലിയ വേദന ഇല്ല.
2: സുഹൃത്തുക്കളെ, അവിടെ ഒന്നും തന്നെ സംഭവിച്ചില്ല. കളി ഏത് നിമിഷവും പുനരാരംഭിക്കും. ഈ അവസരത്തിൽ ഞാൻ മൈക്കിതാ എന്റെ സുഹൃത്ത് വേണുഗോപാലിന് കൈമാറുന്നു.
4: ഇപ്പോൾ ഇത്രമാത്രം. സതീഷ് ചന്ദ്രൻ എഴുതിയ നാടകം. പങ്കെടുക്കുന്നവർ: ആറന്മുള രാമചന്ദ്രൻ, ടി പി രാധാമണി, ആറ്റിങ്ങൽ പത്മിനി, സുഷമ മോഹൻ, എം ജി കെ പിള്ള, കൃഷ്ണകുമാരൻ തമ്പി, സതീഷ് ചന്ദ്രൻ. ഇപ്പോൾ ഇത്രമാത്രം.
5: പക്ഷേ രാവിലെ എന്തായിരുന്നു മുതുക് തടവുന്നത്?
6: ഏയ്, ഒന്നുമില്ല.
5: ഒന്നുമില്ലെങ്കിൽ എന്തിനാ കുഴമ്പുമായി?
6: വിജയമ്മ ചേച്ചിക്ക് രാവിലെ വേറെ ജോലിയൊന്നുമില്ലേ?
5: എന്നാലും എന്റെ ഉഷേ, നിന്റെ ചേട്ടൻ നല്ലൊരു മനുഷ്യൻ എന്നാ ഞാൻ ഇതുവരെ വിചാരിച്ചത്.
6: ചേട്ടൻ എന്താ കുഴപ്പം? മാന്യമായ ഒരു ചുറ്റി ഫണ്ട് നടത്തുന്നു, പിന്നെ റേഡിയോയിൽ കൂടി ഫുട്ബോൾ കമന്ററി പറയണ വന്ന് വലിയൊരു മോഹം. അതൊരു തെറ്റാണോ?
5: ഇന്നലെ വരെ ഞാനും ഇതൊക്കെ തന്നെയാ വിചാരിച്ചത്.
6: എന്നിട്ട് ഇന്ന അഭിപ്രായം മാറാൻ എന്താ കാരണം?
5: ഊറ്റുവെള്ളം.
6: ഊറ്റുള്ളോ?
5: ആ, ഊറ്റുവെള്ളം സായാഹ്ന പത്രം ഇതാ വായിച്ചു നോക്ക്.
6: സിനിമാ നടി ഉറക്ക ഗുളിക കഴിച്ച് അവശ നിലയിൽ.
5: അതല്ല, താഴെ ആ മൂലയിൽ
6: ചുറ്റിഫണ്ട് ഉടമയുടെ പ്രേമ നാടകം.
5: അത് തന്നെ വായിച്ചു നോക്ക്.
6: സ്ഥലത്തെ ഒരു ബ്ലേഡ് കമ്പനി ഉടമയും സമൂഹത്തിൽ മാന്യനെന്ന് അവകാശപ്പെടുന്നയാളുമായ ജനാർദ്ദനന്റെ പ്രേമ നാടകം പുറത്തായിരിക്കുന്നു.
5: എങ്ങനെയിരിക്കുന്നു? ബാക്കിയും വായിക്കേ.
6: തന്റെ ചുറ്റിഫണ്ടിലെ ക്ലാർക്കായ നിർമ്മല എന്ന യുവതിയാണ് ഭാര്യയും മകനുമുള്ള ജനാർദ്ദനന്റെ പ്രേമ നാടകത്തിലെ നായിക. ചുറ്റിഫണ്ട് ഓഫീസിൽ ചുറ്റി സംബന്ധമായി ചെല്ലുന്നവർ ഇവരുടെ പ്രേമ നാടകത്തിന് സാക്ഷികളാണത്രേ. താമസിയാതെ തന്നെ നിർമ്മലയുമായി ഒളിച്ചോടാനും ജനാർദ്ദനൻ പരിപാടിയുണ്ടെന്ന് ഊറ്റുവെള്ളത്തിന്റെ പ്രത്യേക രേഖൻ മനസ്സിലാക്കുന്നു.
2: ഉഷേ, കാപ്പി റെഡിയായോ?
5: ഉഷേ, ഞാൻ പോട്ടെ, വല്ല വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണേ.
2: എവിടെ കാപ്പി?
6: നിങ്ങൾ ഊറ്റുവെള്ളം കണ്ടിട്ടുണ്ടോ?
2: നിന്റെ കാപ്പി കുടിക്കുമ്പോ ചിലപ്പോ ഓർമ്മ വരാറുണ്ട്.
6: ഞാൻ തമാശ കേൾക്കാനുള്ള മൂഡിലല്ല.
2: രണ്ടു ഗോളിൽ മുന്നിട്ട് നിൽക്കുന്ന ടീമിന്റെ ഗോളി സമയം കളയാൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നീയും സമയം കളയാൻ വേണ്ടി.
6: നിങ്ങൾ നിങ്ങളുടെ ഒരു ഫുട്ബോൾ ഭ്രാന്ത്. ഇതാ ഈ കുന്തം വായിച്ചു നോക്കണം. ഇതാ
2: ഊറ്റുവെള്ളം. ഇതാ രാഘവ കുറുപ്പ് നടത്തുന്ന പത്രമല്ലേ, ഇതിലെന്താ വിശേഷം?
6: കണ്ണ് തുറന്നു വായിക്കണം. വിശേഷത്തിന്റെ ആദ്യ ഘട്ടം അതിലുണ്ട്.
2: സിനിമാ നടി ഉറക്ക
6: ഉറക്ക അതല്ല, അതിന്റെ താഴെ
2: ചിട്ടി ഫണ്ട് ഉടമയുടെ പ്രേമ നാടകം. പാവം, അയാൾ പ്രേമിച്ചോട്ടെ.
6: അങ്ങനെ അയാൾ പ്രേമിച്ചാ കൊള്ളില്ലല്ലോ.
2: വല്ലവനും പ്രേമിക്കുന്നതിൽ നമുക്കെന്താ ഉഷേ? ഇതേതോ ഒരു ചിട്ടി. അയ്യോ, ജനാർദ്ദനൻ!
6: ഏ, സാരമില്ല, മറ്റേതോ ജനാർദ്ദനൻ ആയിരിക്കും.
2: അല്ല, ക്ലാർക്ക് നിർമ്മല.
6: അപ്പൊ ശരി തന്നെ അല്ലേ?
2: അല്ല, ഇത് ഫൗളാണ്, ഒന്നാന്തര ഫൗള്.
6: ചുമ്മാ അല്ല, നേരെ വെളുക്കുമ്പോ ചെട്ടി ഫണ്ടെന്ന് പറഞ്ഞു ഓടുന്നത്.
2: ഉഷേ, സെൽഫ് ഗോൾ അടിക്കരുത്.
6: ഞാൻ ഒരുത്തി ഇതൊന്നും അറിയാതെ.
2: ഉഷേ, നീ ഒന്ന് അടങ്ങ്, കാര്യം പറയാൻ സമ്മതിക്കായിരുന്ന പിന്നെങ്ങനെ?
6: ഒന്നും പറയണ്ട, അവളോട് പറഞ്ഞാ മതി.
2: നോക്ക്, രണ്ടാഴ്ചക്ക് മുമ്പ് ഈ ഊറ്റുവെള്ളം ഓഫീസിൽ വന്നിരുന്നു.
6: കള്ള കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട.
2: ഇടയ്ക്ക് ഹെഡ് ചെയ്യാതെ.
6: ഹെഡ് ചെയ്യാതിരുന്ന ഞാനിപ്പോ കോർട്ടിന് വിളി.

0: അതൊന്നും വേണ്ട, ഇതിനൊന്നും പോകുന്ന ആളല്ലെന്ന് എനിക്കറിയില്ലേ.
1: ഞാൻ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലേ എന്റെ പൊന്നെ.
0: ഇതൊന്നും പാട്, ആരെങ്കിലും കയറി വന്നാലോ.
2: ചേട്ടാ, ഓ സോറി.
1: എടാ, വെളിയിലൊരു കോളിംഗ് ബെല്ലിന്റെ സ്വിച്ച് ഉള്ളതേ, അകത്ത് വരുന്നതിന് മുമ്പൊന്ന് ഞെക്കിയാലെന്താ?
2: ഞെക്കി. പക്ഷെ ചേട്ടന്റെ ഫുട്ബോൾ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. കറണ്ടില്ല, കഥ തുറന്നു കിടന്നു, ഞാനിങ്ങി പോകുന്നു.
0: എന്താ പ്രകാശ് വിശേഷം?
2: ചേട്ടൻ എന്തോ പ്രേമനാടകം അഭിനയിക്കുന്നതിന് പത്രത്തിൽ കണ്ടപ്പോ വിശ്വസിച്ചില്ല. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴല്ലേ സംഗതി ശരിയാണെന്ന് മനസ്സിലായത്.
1: അതൊരു ഇൻഡയറക്റ്റ് കാണലളിയാ.
0: അപ്പൊ നീയും ആ വാർത്ത കണ്ടു അല്ലേ?
2: ചേട്ടനുമായിട്ടുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: നമ്മുടെ ചെട്ടി ഫണ്ടിന്റെ ഒരു പരസ്യം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. പിന്നെ കണ്ണുകൊണ്ട് ഒരു ത്രോ എടുക്കാൻ ശ്രമിച്ചു നിർമ്മലയുടെ നേർക്ക്.
2: എന്നിട്ട് ചേട്ടൻ ഉണ്ടായിരുന്നു?
1: പുറത്തേക്കിറങ്ങുന്ന വാതിലിനടുത്തുനിന്നാണ് അവൻ ഈ തമാശ കാണിച്ചത്. ഞാൻ എണീറ്റ് മേശയുടെ ഇടതുവിങ്ങിലൂടെ ഒരു ആക്രമണം അങ്ങ് നടത്തി. പടക്കുതിരയെ പോലെ പാഞ്ഞു ചെന്ന് ഇടതുകാലുകൊണ്ട് ഒരു ബുള്ളറ്റ് ഷോട്ട് എടുത്തു.
2: നല്ല കാര്യമുണ്ടായിരുന്നു. ആ, ചേച്ചി നിർമ്മല കണ്ടിട്ടുണ്ടോ?
0: ഇല്ല.
2: എന്നാൽ ഇതാ, ഇതെന്തോന്നാ?
0: ഓ, അത് മോൻ നീർന്ന് കാണിക്കുമ്പോ അടിക്കാൻ ഉപയോഗിക്കുന്ന ചൂരൽ അതങ്ങ് വെച്ചേരെ.
2: ആ, എന്നാലേ ഈ ചൂരലിൽ ഒരു സാരി ചുറ്റിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് നിർമ്മല. അങ്ങനെയുള്ള പെണ്ണിനെ നോക്കി കണ്ണെടുക്കുന്ന ഞാനാണെങ്കിലേ ആരെ വിട്ട് സ്വീകരിച്ചേനെ.
0: ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോൾ ഇത്ര മാത്രം, ബാക്കി അടുത്ത ലക്കത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്.
1: ഒന്നും ചെയ്യാനില്ല, ഞാൻ അവന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഊറ്റുവെള്ളത്തിന്റെ അടുത്ത ലക്കം ഇറങ്ങൂല, നോക്കിക്കൂ.
2: ചേട്ടാ അവിടെ അടങ്ങിയിരുന്നാ മതി, അവന്റെ ഊറ്റ് ഞാൻ നിർത്തിത്തരാം.
0: അത് മതി, വഴക്കിനൊന്നും ഇവിടെ പോണ്ട.
1: റഫറി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. അടെ, എന്താ നിന്റെ പരിപാടി?
2: ഇപ്പോൾ ഇത്ര മാത്രം അറിഞ്ഞാ മതി, ബാക്കി അടുത്ത ലക്കത്തിൽ.
3: ഹലോ.
4: അതെ,
3: ആ ഊറ്റുവെള്ളം തന്നെ.
4: ഏ,
3: ഗോപാലപിള്ള മരിച്ചെന്ന് ഇന്നലെ കൊടുത്തിരുന്നല്ലോ.
4: മരിച്ചില്ലേ? ശരി, തിരുത്തി കൊടുക്കാം. പത്മനാഭ.
5: എന്തോ?
4: എടാ, നിന്റെ ചേട്ടൻ ഇതുവരെ വന്നില്ലേ?
5: ഇല്ല.
4: അയാൾ വരുമ്പോ ഇന്നത്തെ പത്രത്തിൽ ഒരു തിരുത്തു കൊടുക്കാൻ പറയണം.
5: എങ്ങനെയെന്ന് പറഞ്ഞാ മതി.
4: റോഡരികിൽ തെങ്ങു നിൽക്കുന്ന വീട്ടിൽ ഗോപാലപിള്ള നിര്യാതനായി എന്ന് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ശരിയല്ല. ഗോപാലപിള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന വസ്തുത ഞങ്ങൾ ഖേദപൂർവം റിപ്പോർട്ട് ചെയ്യുന്നു.
5: സാർ, ഇക്കണക്കിന് പോയാൽ എല്ലാവരും കൂടെ നമ്മളെ തല്ലും.
4: എന്താ കാര്യം?
5: ട്യൂട്ടോറിയൽ പ്രിൻസിപ്പാളിന്റെ പ്രേമം എന്നൊരു ന്യൂസ് കൊടുത്തില്ലേ? റൗഡിക്കുട്ടപ്പന്റെ മോളാ കഥാപാത്രം.
4: അതിനെ ഞാനെന്തിനു പേടിക്കണം? സമൂഹത്തിലെ അനീതിക്കെതിരെ അടരാടുന്ന പടവാളാണ് ഊറ്റുവെള്ളം. എല്ലാ മലിനങ്ങളും ഊറ്റുവെള്ളത്തിലൂടെ ഒഴുകിപ്പോകണം.
5: റൗഡിക്കുട്ടപ്പൻ രാവിലെ ഇവിടെ വന്നിരുന്നു.
4: എന്നിട്ട്?
5: 12 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് പോയി.
4: എത്രയായി സമയം?
5: 11:30.
4: മോളെ രജനി.
6: എന്താ?
4: ഞാന് അത്യാവശ്യമായി അല്പം ന്യൂസ് കളക്ട് ചെയ്യാൻ പോവുകയാണ്. ആരെങ്കിലും അന്വേഷിച്ചാൽ വൈകിട്ടേ വരുമെന്ന് പറഞ്ഞേക്കണം. വാടാ.
6: ഇതെവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. ഹലോ, പോലീസ് സ്റ്റേഷനിലോ? അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്നോ? മകളാണ്. അച്ഛൻ വൈകുന്നേരം വരും. പരാതിയോ? വരുമ്പോ പറയാം.
2: ഇതാണോ ഊറ്റുവെള്ളത്തിന്റെ? ഏ രജനി.
6: ഓ പ്രകാശ്.
2: ഇവിടെ?
6: ഇതെന്റെ വീടാണ്. എന്താ, വിശ്വാസമാകുന്നില്ലേ?
2: അവിശ്വസിക്കാൻ പ്രത്യേക കാര്യമൊന്നുമില്ല. 5 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ
6: മനസ്സിലായില്ല അല്ലേ?
2: അതല്ല, ഒരുപാട് നാൾ കാണാതെ പെട്ടെന്ന് കണ്ടപ്പോൾ.
6: പ്രകാശ് ഇരിക്കും. ബോംബെയിൽ തന്നെയാണോ?
2: ആയിരുന്നു, ഇപ്പൊ മടങ്ങിയെത്തി. ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം.
6: വിവാഹം
2: കഴിച്ചില്ല.
6: കാരണം?
2: ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ്.
6: ഒളിമ്പിക്സിനെ കുറിച്ചാവാം. എന്താ?
2: ഞാൻ വന്ന എന്തിനാണെന്ന് അറിയോ? ഊറ്റുവെള്ളത്തിന്റെ എഡിറ്ററെ കാണാൻ.
6: എഡിറ്ററുടെ മകളോട് പറയാവുന്ന കാര്യമാണെങ്കിൽ എന്നോട് പറയാം.
2: രജനിയുടെ അച്ഛൻ എന്താണ് ഇങ്ങനെ ഒരു പത്രം നടത്തുന്നത്? രാജ്യം നന്നാക്കാനോ, അതോ ആൾക്കാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി അവരെ ഭീഷണിപ്പെടുത്തി കാശുണ്ടാക്കാനോ?
6: പ്രകാശിനെ കുറിച്ച് എന്തെങ്കിലും ന്യൂസ് അത് വന്നോ?
2: ഓ, നിങ്ങളുടെ പത്രത്തിൽ എന്റെ പേര് വരത്തക്ക വിധം ഞാൻ അത് വെച്ചിട്ടൊന്നുമില്ല. എന്താ ഒന്നും ഇണ്ടാത്തത്?
6: കോളേജിൽ എന്നോടൊപ്പം പ്രകാശിന് ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇന്നും ദേഷ്യം വരുമ്പോ പ്രകാശിന്റെ മുഖം ചുവക്കും.
2: രജനി.
6: പ്രകാശ് എന്തിനാണ് വന്നതെന്ന് ഇനിയും പറഞ്ഞില്ല.
2: രജനിയുടെ അച്ഛനോട് 2 വാക്ക് പറയാനാ വന്നത്. മര്യാദയ്ക്ക് നടക്കുന്നവരെ ബ്ലാക്ക് മെയിൽ ചെയ്തല്ലെന്ന് വിചാരിച്ചു അല്ലേ?
6: എന്താ കാര്യം?
2: എന്റെ ചേച്ചിയുടെ ഭർത്താവ് ഒരു ചിട്ടി ഫണ്ട് നടത്തി മാന്യമായി ജീവിക്കുന്നുണ്ട്. അയാൾക്ക് ചിട്ടി ഫണ്ടിലെ ക്ലാർക്ക് നിർമ്മലയുമായി പ്രേമമാണെന്നും അവർ ഒളിച്ചുവിടാൻ പരിപാടി ഇട്ടിരിക്കുകയാണെന്നും മറ്റും പത്രത്തിൽ എഴുതി വിട്ട് കളഞ്ഞു.
6: ചിലപ്പോ ശരിയാണെങ്കിലോ?
2: നോക്ക്, അച്ഛന് വട്ടാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. രജനിക്കും?
6: എന്റെ അച്ഛനാണ് ഈ പത്രത്തിന്റെ ഉടമയെന്ന് അറിഞ്ഞുകൂടായിരുന്നു അല്ലേ?
2: ഞാൻ കുറെ കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ. രജനി അച്ഛനെ ഒന്ന് ഉപദേശിച്ചാ കൊള്ളാം.
6: അച്ഛന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല.

0: ആ എന്നാ ഇതിന് പോംവഴി ഞാൻ തന്നെ ഉണ്ടായിക്കൊള്ളാം. പക്ഷേ മുന്നറിയിപ്പ് തന്നില്ല എന്ന് പിന്നീട് പറയരുത്.
1: ഓ, പ്രകാശിന്റെ ഇഷ്ടം.
0: ഞാൻ ഇറങ്ങുന്നു.
1: കാപ്പി
0: വേണ്ട, ഇവിടെ നിന്ന് കിട്ടുന്ന കാപ്പി കഴിക്കും.
2: ഊറ്റുവെള്ളത്തെ കണ്ടോ?
0: ഇല്ല, അയാളുടെ മോളെ കണ്ടു.
2: അതോടെ ഹൃദയം അലിഞ്ഞ് മൈനസ് പാസ് പോലെ ഇങ്ങ് പോകുന്നു അല്ലേ?
1: അതിന് വേറെ ആളെ നോക്കണം. ഇവനേ എന്താ നീന?
0: ഊറ്റുവെള്ളത്തെ ഞാൻ നിലയ്ക്ക് ഇറത്താം, പക്ഷെ ചേട്ടന്റെ സഹായം വേണം.
2: നീ മുന്നേറി കളിച്ചു, ഞാൻ പുറകിൽ നിന്ന് പന്ത് പാസ് ചെയ്തു തരാം.
0: ഷുവർ, എങ്കിൽ ഞാൻ തീർച്ചയായും ഗോൾ അടിക്കും.
1: എന്താ നിന്റെ പരിപാടി?
0: ചേട്ടൻ കാശ് ചിലവാക്കാൻ തയ്യാറാണോ?
2: എന്നെ അപമാനിച്ചവനെ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാൻ ഞാൻ എന്തും ചെയ്യും.
0: ആ എന്നാ ചേട്ടൻ ചേച്ചിയും കേട്ടോളൂ, ഞാനും ഒരു പത്രം തുടങ്ങാൻ പോകുന്നു.
1: ഓ, അത് വേണോ പ്രകാശ്?
0: വേണം, അതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ആകെ ഒരു മാർഗം.
2: കൊള്ളാം, അവന്റെ പത്രത്തിന്റെ അതേ സ്റ്റൈലിൽ തന്നെ വേണം.
0: സ്റ്റൈൽ മാത്രമല്ല, പേരും അതുപോലെ തന്നെ.
1: എന്തെന്നാ പേര്?
0: കലക്കുവെള്ളം.
2: കലക്കുവെള്ളമോ കലക്കവെള്ളമോ?
0: കലക്ക്, സംഗതി കലക്കണം, അത്ര തന്നെ.
2: ഉഗ്രൻ, ഊറ്റുവെള്ളത്തിനെതിരെ കലക്കുവെള്ളം.
0: സംഗതി ഉടൻ തുടങ്ങണം, സമയം കളയാൻ പറ്റില്ല. ആ പിന്നെ ചേട്ടൻ ചീഫ് എഡിറ്റർ, ചേച്ചി മാനേജിംഗ് എഡിറ്റർ.
1: അത് വേണോ?
2: ഏതായാലും വീട്ടിലെ മാനേജർ ഇപ്പോഴും നീയല്ലേ. അതിരിക്കട്ടെ, പ്രകാശിന്റെ സ്ഥാനമോ?
0: എന്റെ പേര് വയ്ക്കണ്ട, ഞാൻ ന്യൂസ് ഒക്കെ സംഘടിപ്പിച്ചോളാം.
2: ആ വേല മനസ്സിലിരിക്കട്ടെ, തല്ലു കിട്ടുന്നെങ്കിൽ എനിക്ക് തന്നെ അല്ലേ?
0: അയ്യോ അയ്യോ ചേട്ടൻ ഇങ്ങനെ.
2: വേണ്ട വേണ്ട വേണ്ട വേണ്ട, വല്ല ഏടാകൂടും നീ പത്രത്തിലെഴുതും. അവന്മാരെല്ലാം കൂടി പെനാൽറ്റിക്ക് എടുക്കുന്നത് പോലെ എന്നെ എടുത്തങ്ങ് പെരുമാറും.
0: ആ ചേട്ടൻ പേടിച്ചു വരച്ചിരുന്നു. ഊറ്റുവെള്ളത്തിന്റെ അടുത്തലക്കത്തിലേ ചേട്ടന് നിർമ്മലയും കൂടി ഒളിച്ചോടിയെന്നായിരിക്കും എഴുതി പിടിപ്പിക്കുന്നത്.
1: അങ്ങനെ വലതും പത്രത്തിൽ വരികയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്.
2: സെയിം സൈഡ് കളിക്കാതെ പക്ഷേ.
0: ചേട്ടൻ എന്തു പറയുന്നു, പത്രം തുടങ്ങുന്നു അതോ?
2: തുടങ്ങാം, പക്ഷെ ഒരു കണ്ടീഷൻ, അര പേജ് ഫുട്ബോളിന് മാറ്റിവെക്കണം.
0: സമ്മതിച്ചു.
1: എന്ന് തുടങ്ങാം?
0: ചേട്ടൻ വിസിലടിച്ചാ മതി, കളി തുടങ്ങാം.
2: കോർട്ടിന്റെ മധ്യത്തിലൂടെയുള്ള കലക്കുവെള്ളത്തിന്റെ മുന്നേറ്റം നീ നോക്കിക്കൂ, പക്ഷേ ഊറ്റുവെള്ളത്തിന്റെ നെറ്റ് ചലിപ്പിക്കും.

0: എന്റെ സാറേ, ഇത് വാങ്ങിക്കണം.
1: എന്താണിത്?
0: രാജിക്കത്ത്.
1: എടാ പത്മനാഭ, വാ കൂടുതൽ തുറക്കാതെ, മുറുക്കാന്റെ തുപ്പൽ തെറിക്കുന്നു.
0: സാറേ, ഇത് തുപ്പലല്ല,
1: പിന്നെ
0: ചോര. ഞാൻ അന്നേ പറഞ്ഞതാ റൌഡി കുട്ടപ്പന്റെ മോളുടെ കാര്യം പത്രത്തിൽ കൊടുക്കരുതെന്ന്.
1: എടാ, ഇത്തരം പത്രങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ അടിയും തുഴിയും ഒക്കെ കൊള്ളേണ്ടി വരും.
0: ഓ, പത്രം നടത്തുന്നവന് കൊടുത്തെങ്കിൽ എനിക്ക് പരാതിയില്ലായിരുന്നു. എനിക്കല്ലേ കിട്ടിയത്?
1: പണ്ട് കുറെ കാലം പോലീസിന്റെ ഇടിയും വാങ്ങി നടന്നപ്പോ ഞാനല്ലേ നിന്നെ രക്ഷിച്ചത്?
0: ഇതിനേക്കാൾ അവരിടിയാ ഭേദം.
1: ഏതായാലും നിന്റെ രാജിക്കത്ത് പിൻവലിക്ക.
0: പറ്റില്ല.
1: പത്മനാഭ, പല്ലു വല്ലതും പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം തരാം.
0: ഇനി എല്ലുകൂടി കളഞ്ഞേ സാർ അടങ്ങും അല്ലേ? ഞാൻ ഇനി ഇങ്ങോട്ടില്ല.
1: ഈ ജോലി കളഞ്ഞാലേ നിനക്ക് പഴയ പോക്കറ്റടിയല്ലാതെ വേറെ വല്ല പണിയും അറിയാമോ?
0: മാന്യന്മാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി അവരുടെ കയ്യിൽ നിന്നും കാശ് പിടിച്ചു പറിക്കുന്നതിലും മാന്യത എന്റെ തൊഴിലിനുണ്ട്.
1: നീ തെണ്ടും,
0: സാറ് തെണ്ടും.
1: എന്തു പറഞ്ഞടാ?
0: ഇനി കലക്ക് വെള്ളത്തിന്റെ കളിയായിരിക്കും.
1: കലക്ക് വെള്ളമോ?
0: അറിഞ്ഞില്ലായിരിക്കും. ആ ചിട്ടിഫണ്ട് ജനാർദ്ദനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ എഴുതി വിട്ടത്?
1: വേണ്ടി വന്നാൽ ഇനിയും എഴുതും.
0: അതുകൊണ്ട് തന്നെ അയാളും പത്രം തുടങ്ങുന്നത്.
1: എടാ, ഞാൻ കൈനീട്ടി ഒന്ന് തന്നാലുണ്ടല്ലോ, ബാക്കിയുള്ള വല്ലും കൂടി പോകും.
0: ഹേ മിസ്റ്റർ, നിങ്ങൾ സംസാരിക്കുന്നത് കലക്ക് വെള്ളത്തിന്റെ സ്വന്തം ലേഖകനോടാണ്.
1: ഏ, ഇത്രയും കാലം എന്റെ ചോറുകൊണ്ട്
0: നിങ്ങളുടെ കള്ളത്തരമെല്ലാം ഞാൻ പുറത്താക്കും. ന്യൂസ് പ്രിന്റ് ബ്ലാക്കിൽ വെക്കുന്നതും ആൾക്കാരെ ഭീഷണിപ്പെടുത്തി.
1: എടാ പത്മ, നിനക്ക് ഞാൻ ശമ്പളം കൂട്ടിത്തരാം, നീ പോകണ്ട.
0: പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടത് കാലഘട്ടത്തിന്റെ ഒരാവശ്യമാണ്. കലക്ക് വെള്ളത്തിലൂടെ ഞാൻ നീന്തി തുടിക്കും,
1: ഒരുപാട് വെള്ളം കുടിക്കും.
0: സാരമില്ല, പത്രത്തിലൂടെ ഞാൻ ഉയരും.
1: അക്ഷരാഭ്യാസമില്ലാത്ത നീയോ?
0: അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ പത്മനാഭൻ ആരാണെന്ന് നോക്കിക്കോ. എന്നെ കാണണമെങ്കിൽ അങ്ങ് തിരുവനന്തപുരത്ത് വരേണ്ടി വരും.
1: നീ മിന്നും പത്മനാഭ, മിന്നും. ആരുടെയെങ്കിലും പോക്കറ്റ് കാണുമ്പോൾ അറിയാതെ പഴയ തൊഴിൽ പരിചയം തലപൊക്കരുത്.
2: ഓ, പത്രത്തിന്റെ ആദ്യ ലക്കത്തിൽ തന്നെ എന്തെല്ലാം തെറ്റ്!
3: കാശ് കൊടുത്ത് ആളെ വെക്കണം ജോലി ചെയ്യാൻ. മാസം 150 രൂപയ്ക്ക് നല്ല ആളെ കിട്ടുമോ?
2: ഇതാ ഓഫ് സൈഡ് കയറി കളിക്കും പോലെ, ഒരു വാർത്തയുടെ ഒരറ്റം ഇവിടെയും ബാക്കി അവിടെയും.
3: ഇത് വായിച്ചോ.
2: സ്ഥലം എസ്ഐയുടെ മാതാവും വന്ധ്യവയോധികയുമായ, അയ്യോ, വന്ധ്യവയോധികയോ? വന്ധ്യയായി പോയതാ. ആരാണാവോ?
3: വന്ധ്യയുടെ പുത്രനായിരിക്കും.
2: ഓ, കണക്കിന് പത്രം നടത്തുന്നിടത്തോളം മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരും.

0: ആ നീ കഥ തുറക്ക്.
1: ഓ, നീയായിരുന്നോ?
0: എന്റെ പൊന്നളിയ, പോലീസിന്റെ തല്ലും കൂടി വാങ്ങിച്ചു തന്നേ നീ അടങ്ങൂ അല്ലേ?
2: എന്തു പറ്റി?
1: എന്തൊക്കെയാണടാ പത്രത്തിൽ അടിച്ചു വിട്ടിരിക്കുന്നത്?
2: ഓ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ലേ, അതൊക്കെ അങ്ങ് കിടക്കും. പിന്നെ ചേട്ടന്റെ ഫുട്ബോൾ ലേഖനങ്ങളുടെ ടൈറ്റിൽ എന്താ?
0: സ്റ്റേഡിയത്തിനകത്തും പുറത്തും.
2: ഓ, അത് വേണ്ട. കിണറ്റിനകത്തും പുറത്തും എന്നൊരു പരമ്പര ഞാൻ തുടങ്ങുന്നുണ്ട്. കൊലപാതകങ്ങൾക്ക് മാത്രമായി ഒരു കോളം.
0: ദിവസവും അതിനുള്ള മാറ്റർ കിട്ടുമോ?
2: മാറ്റർ ഇല്ലെങ്കിൽ മാറ്റർ ഉണ്ടാക്കും.
1: അകത്താകും.
2: പിന്നെ എസ് ഐയുടെ അമ്മ മരിച്ചതിന്റെയും മറ്റു ന്യൂസ് കൊടുക്കുന്ന എന്തിനാ? ചേട്ടൻ പേടിക്കാതെ നിർമ്മല പ്രേമവുമായി മുന്നേറണം.
0: പ്രകാശേ, ഷോൾഡർ ചാർജ് ഞാൻ സഹിക്കും, പക്ഷെ പെനാൽറ്റി ബോക്സിനകത്ത് വെച്ച് മനഃപൂർവ്വം ഫൗൾ ചെയ്താലുണ്ടല്ലോ.
1: അനിയ, നിർമ്മലയുടെ കാര്യം പറഞ്ഞ എന്നെ ചൂടാക്കുകയൊന്നും വേണ്ട.
2: നിർമ്മലയെ കണ്ടായിരിക്കും.
1: നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
0: ഷൂട്ട് ചെയ്തോ, ഞാനും കൂടി കേക്കട്ടെ.
1: ഇത് അനിയനും ചേച്ചിയും തമ്മിലുള്ള കാര്യമാ.
0: ഓ, ഞാൻ ഫീൽഡിന് പുറത്ത്. ശരി, പന്ത് നിന്റെ കോർട്ടിലാണ്, കളി നടക്കട്ടെ. ഞാൻ ചിട്ടി ഫണ്ട് വരെ ഒന്ന് ഡ്രിബിൾ ചെയ്തിട്ട് വരാം.
2: എന്താ ചേച്ചി?
1: നീ ആ രാഘവക്കുറുപ്പിന്റെ വീട്ടിൽ പോയിരുന്നോ?
2: ഓ, നമ്മുടെ ഊറ്റുവെള്ളം അല്ലേ, പോയി.
1: അയാളുടെ മകളും നീ ഒന്നിച്ചു പഠിച്ചാണോ?
2: അവിടെ ചെന്നപ്പോഴാ അറിഞ്ഞത് രജനിയുടെ മകളാണെന്ന്.
1: എന്നിട്ടോ?
2: എന്നിട്ടെന്താ, കണ്ടു,
1: ചെന്നു, കണ്ടു, കീഴടക്കി അല്ലേ?
2: അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ കണ്ടിട്ട് 5 വർഷത്തോളം ആയില്ലേ, പരിചയം പുതുക്കി അത്രമാത്രം. ആദരിക്കട്ടെ, ആരാ ഇത് ഇത്ര വിശേഷപ്പെട്ട കാര്യമായി ഇവിടെ വന്ന് പറഞ്ഞത്?
1: ഒരു പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്റർക്ക് വാർത്തകൾ കിട്ടാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്.
2: പത്മനാഭ, തന്നെ ഇവിടെ നിയമിച്ചത് എന്തിനാ?
3: എന്റെ പഴയ സ്ഥാപനത്തിൽ നടക്കുന്ന കള്ളത്തരങ്ങളെല്ലാം ഈ പത്രത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ.
2: എന്നിട്ടേ, ഇതുവരെ എന്ത് ചെയ്തു?
3: നാളത്തെ പത്രത്തിൽ പുതിയ പരമ്പര തുടങ്ങുകയാണ് സാർ.
2: എന്തോന്ന്?
3: ആദ്യ ലക്കത്തിൽ ഊറ്റുവള്ളത്തിലെ ഉള്ളുവള്ളികൾ, രണ്ടാം ലക്കത്തിൽ രാഘവക്കുറുപ്പിന്റെ രാസലീല, പിന്നെ രജനിയുടെ പ്രേമ നാടകങ്ങൾ.
2: അവസാനം പറഞ്ഞതേ, തൽക്കാലം വേണ്ട.
1: കണ്ടോ, സഹപാഠിയോടുള്ള സ്നേഹം.
3: സാർ, ഇത്തരം പത്രം നടത്തുമ്പോ ആരോടെങ്കിലും സഹതാപം തോന്നിപ്പോയാൽ സംഗതി കുഴയും.
1: നമ്മൾ പത്രം തുടങ്ങിയത് തന്നെ രാഘവക്കുറുപ്പിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ്, അത് ഓർമ്മ വേണം.
2: അതെല്ലാം എനിക്കറിയാം, പക്ഷേ രജനിയുടെ കാര്യം ഇപ്പൊ എഴുതണ്ട, അതൊരു തുറുപ്പ് ചീട്ടാണ്, വേണ്ട സമയത്ത് ഞാൻ പ്രയോഗിച്ചോളാം.
3: സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്.
2: ചേട്ടന്റെ ഫുട്ബോൾ പന്തി നിർത്തണമെന്നായിരിക്കും.
3: അത് തന്നെയാണ് സാർ, നമ്മുടെ പത്രത്തിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് കൊലപാതകവും ബലാത്സംഗവും ഒളിച്ചോട്ടവും മറ്റുമാണ്, ഫുട്ബോൾ പാഠമല്ല.
1: ഫുട്ബോൾ കമന്ററി പറയണമെന്ന ചേട്ടന്റെ ആഗ്രഹമോ ഇതുവരെ നടന്നില്ല, ഇതെങ്കിലും നടക്കട്ടെ.
2: എന്നാലും ഇല്ല,
1: ഉറക്കത്തിൽ കിടന്ന് കമന്ററി പറഞ്ഞ് കാല് മടക്കി അടിച്ച് എന്റെ മുതുകിലെ ഗോൾ പോസ്റ്റ് ഒക്കെ ഒടിഞ്ഞു.
2: പത്മനാഭ, ഫുട്ബോൾ പന്തിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ പഴയ പോക്കറ്റടിയിലേക്ക് പോകേണ്ടി വരും, ഓർത്തോ.
3: അയ്യോ, അത് മാത്രം വേണ്ട സാർ.
2: പോലീസിന്റെ ഇടിയ പേടിയുണ്ട് അല്ലേ?
3: അതല്ല സാർ, ഞാൻ പോക്കറ്റടി നിർത്താൻ ഒരു കാരണമുണ്ട്.
1: അത് പത്മനാഭൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ.
3: ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു വയസ്സിന്റെ പോക്കറ്റ് തപ്പി, ആരും കാണാതെ ദൂരെ പോയി പൊതിയഴിച്ചപ്പോ എന്താണെന്നോ?
1: എന്തോന്നാ?
2: മകളുടെ കെട്ടുവാലിയായിരിക്കും.
3: അല്ല സാർ, മൂപ്പിന്ന് പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയ യൂറിൻ നിറച്ച കുപ്പി.
0: ഉഷേ, എടി ഉഷേ.
1: എന്തോ?
0: അല്പം വെള്ളം, പിന്നെ ഫാൻ ഇട്.
1: എന്ത് പറ്റി? വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
0: തൊലഞ്ഞു, എല്ലാം തൊലഞ്ഞു.
1: ഇതാ വെള്ളം, കിടന്ന് വെപ്രാളപ്പെടാതെ കാര്യം പറഞ്ഞു.
0: നമ്മുടെ ചെട്ടിഫണ്ട് പൂട്ടും, കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്തെന്ന്.
1: അതിന് ചേട്ടൻ ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്തു?
0: ഇന്നത്തെ ഊറ്റുവെള്ളത്തിലെ പ്രധാന വാർത്തയാണ് ഞാൻ പറഞ്ഞത്.
1: ആ പത്രത്തിൽ വരുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ?
0: നമ്മുടെ ആൾക്കാരല്ലേ ഇതും ഇതിലപ്പുറവും വിശ്വസിക്കും. നമ്മുടെ പത്രത്തിൽ വരുന്നത് വിശ്വസിക്കുന്നില്ലേ? ഭഗവാനെ, ഇത് എല്ലാവരും അറിഞ്ഞാ പിന്നെ ആരെങ്കിലും നമ്മുടെ ചെട്ടിഫണ്ടി വരുമോ? ആളൊഴിഞ്ഞ സ്റ്റേഡിയം പോലെ ആവും ചെട്ടി ഓഫീസ്.
1: പത്മനാഭ,
3: എന്തോ?
1: നീ ഇങ്ങ് വന്നോ, ചേട്ടനെ കുറിച്ചുള്ള വാർത്ത കണ്ടോ?
3: കണ്ടു. അതിനിത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാ? നമ്മുടെ ഇന്നത്തെ പത്രം കണ്ടില്ലേ, രാഘവക്കുറുപ്പിനെ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു.
0: സത്യമാണോ?
3: സാറിനെ കള്ളപ്പണം സൂക്ഷിച്ചതിന് അറസ്റ്റ് ചെയ്തെന്ന് സത്യമാണെങ്കിൽ ഇതും സത്യമാണ്.
1: എന്നാലും ഇല്ലാത്തത് എഴുതുന്നത് നല്ലതാണോ?
3: പിന്നെ അയാൾക്ക് എന്തു എഴുതാമെന്നോ?
1: രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ച കള്ളം എഴുതും, ജന ഇത് മുഴുവൻ വിശ്വസിക്കും. അവർക്കെന്താ, തകരുന്നത് നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും.
0: ഇനി എന്തോന്ന് തകരാൻ? ഡൈവ് ചെയ്തിട്ടും പന്ത് തടയാൻ കഴിയാത്ത ഗോളിയെ പോലെ ഇതാ കിടക്കുകയല്ലേ ഞാൻ.

0: ജനാർദ്ദൻ ആകത്തുണ്ടോ?
1: ഓ, ഊറ്റുവെള്ളം
2: ഒഴുകി ഇനി എത്തിയോ?
3: നീ പവലിയനിലേക്ക് പൊയ്ക്കോ, പന്ത് പെനാൽറ്റി ബോക്സിലേക്ക് വന്നിരിക്കുകയാണ്. കൂട്ടക്കുഴപ്പത്തിനിടയിൽ എന്ത് സംഭവിക്കാം? ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ കഴിവുള്ള ഫോർവേഡാണ് കുതിച്ചെത്തിയിരിക്കുന്നത്.
0: എടോ കലക്കെ, കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തി തുടങ്ങിയോ?
3: ഇരിക്കണം, ഓടിക്കവച്ച് വന്നതല്ലേ, നല്ല സ്റ്റാമിന ഇല്ല അല്ലേ?
0: ഉണ്ടോന്ന് ഇപ്പൊ കാണിച്ചു തരാം. താൻ എന്നെ കുറിച്ച് ഇന്നത്തെ പത്രത്തിൽ എന്താ എഴുതിവിട്ടിരിക്കുന്നത്?
3: കുറുപ്പേ, പത്ര സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കരുത്.
0: കൈവയ്ക്കുന്നത് തന്റെ കരണത്തായിരിക്കും, നോക്കിക്കോ.
4: എന്താ ഇവിടെ ഒരു ബഹളം?
0: ആ, നിന്നെ തന്നെ ഞാൻ നോക്കി നടന്നത്. എന്നെ ആരാടാ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത്?
4: ഓ, അതൊരു തമാശക്ക് എഴുതിയല്ലേ.
0: നല്ല തമാശ. പത്രധർമ്മത്തെ കുറിച്ച് തനിക്ക്?
4: ഓ, അതേക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണല്ലോ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ചേട്ടൻ ചിട്ടി ഫണ്ടിൽ പ്രേമനാടവ അരങ്ങേറുന്നെന്നും കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന എഴുതുന്നതാണ് പത്രധർമ്മം അല്ലേ? എത്ര കുടുംബങ്ങൾ ഇല്ലാത്തതായി നിങ്ങൾ കണ്ണീരൂർപ്പിച്ചു. എത്ര ബന്ധങ്ങൾ തന്റെ പത്രം കാരണം തകർന്നു. പരസ്യം തരാത്ത ഒരു ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ? അന്നൊന്നുമില്ലാത്ത പത്രധർമ്മം.
0: നിന്റെ പ്രസംഗം കേൾക്കാനല്ല ഞാൻ വന്നത്. എന്നെ കുറിച്ചുള്ള വാർത്ത പിൻവലിക്കാൻ തയ്യാറില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും.
3: സന്തോഷം. അപ്പൊ കോടതി വെച്ച് ഏറ്റുമുട്ട. റഫറിയുടെ തീരുമാനം അന്തിമം. എന്താ
0: താൻ എന്ത് പറയുന്നു?
4: ഒരു കാര്യം ചെയ്യാം, തിരുത്തു കൊടുക്കാം. പത്മനാഭ, അകത്തെ പേജിന്റെ ഒരു മൂലയെ കൊടുത്താൽ മതി കേട്ടോ.
0: ഏ, അത് പറ്റില്ല. വ്യഭിചാരം നടന്നത് ഒന്നാം പേജിലാണ്.
4: അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. തന്റെ പേരിലുള്ള കുറ്റം രാഘവ കുറിപ്പ് നിഷേധിച്ചിരിക്കുന്നു എന്ന് കൊടുത്തേരെ.
0: നിഷേധിച്ചാൽ പോരാ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല.
4: ആ, എന്നാ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുത്തെന്ന് എഴുതാം.
0: പറ്റില്ല.
4: എന്ത് പറ്റില്ല? ചേട്ടനെ കുറിച്ച് നിങ്ങളുടെ പത്രത്തിൽ വന്നതല്ല ശുദ്ധ കള്ളമാണെന്ന് ആദ്യം എഴുതണം.
3: അത് കഴിഞ്ഞ് ഞങ്ങൾ കളി തുടരുകയുള്ളൂ.
0: ആ, നോക്കട്ടെ.
4: നോക്കിയാ പോരാ.
0: എന്റെ പത്രം എനിക്ക് തോന്നിയതുപോലെ നടത്തും.
4: തീർച്ചയാണോ?
0: വാശി തന്നെ. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്ന് കാണണം.
3: സുഹൃത്തുക്കളെ, ഈ നിലയിൽ കളി പുരോഗമിച്ചാൽ സമനിലയിൽ അവസാനിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്.
0: സമനിലയല്ല, അവശനിലയെ തീരൂ. രാഘവ കുറുപ്പിനെ തൊട്ടാൽ അത് തീക്കളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.
3: മത്സരം ഇതാ ചൂടുപിടിച്ചു വരുന്നു. അന്ത്യനിമിഷങ്ങൾ അടുക്കുംതോറും ഇരു ടീമുകളും ആഞ്ഞടിക്കുകയാണ്.
0: 3 ദിവസത്തിനകം തന്റെ പത്രം ഞാൻ പൂട്ടിക്കും.
3: ഇതാ ഇടതുവിങ്ങിലൂടെയുള്ള ആക്രമണം.
4: 2 ദിവസത്തിനകം തന്റെ കുടുംബം ഞാൻ വിളിപ്പിക്കും.
3: കളി ഇതാ വലതുവിങ്ങിലേക്ക് മാറിയിരിക്കുന്നു.
0: അത് നമുക്ക് കാണാം.
4: ശരി, കാണാം.
3: ഗോൾ പോസ്റ്റിന് മുന്നിലാണ് ഇപ്പോൾ കളി നടക്കുന്നത്. ഏത് നിമിഷവും എന്ത് സംഭവിക്കും.
0: സാർ, കലക്കി. ഇനി അയാളുടെ ചാട്ട ഒന്ന് കാണണം.
2: എന്താ പത്മനാഭ വിശേഷം?
0: ചേച്ചി നമ്മുടെ പത്രം വായിക്കാറില്ലേ?
2: വായിക്കാൻ വേറെ നല്ല പത്രം വീട്ടിൽ വരുത്തുന്നുണ്ടല്ലോ.
0: കൊള്ളാം, സാറ് കേൾക്കരുത്.
2: ഇന്നെന്താ വിശേഷം?
0: നാളത്തെ പത്രം ഇന്ന് രാത്രി തന്നെ ഇറങ്ങാൻ പോകുന്നു. ന്യൂസിന്റെ ചൂടാറുമുമ്പ് ജനം വായിക്കട്ടെ.
2: കാര്യം പറ പത്മനാഭ.
0: പത്രത്തിൽ കൊടുത്തിരിക്കുന്നു, വായിക്കാം. മതിയോ?
2: മതി.
0: രാഘവ കുറുപ്പിന്റെ മകൾ അജ്ഞാതകാമനോടൊപ്പം ഒളിച്ചോടി. അത് ഹെഡിങ്. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ.
2: ബാക്കി?
0: ഊറ്റുവെള്ളം എന്ന മഞ്ഞപത്രത്തിന്റെ ഉടമയും സ്ഥലത്തെ ഒരു സാമൂഹ്യ വിരുദ്ധനുമായ രാഘവ കുറുപ്പിന്റെ പുത്രി രജനിയെ ഇന്നലെ മുതൽ കാണാതായിരിക്കുന്നു. രജനിക്ക് പല കാമുകന്മാർ ഉണ്ടെന്നും അതിലാരുടെയോ കൂടെയാണ് ഒളിച്ചോടി പോയതെന്നുമാണ് അയൽക്കാരുടെ ഇടയിൽ അന്വേഷണം നടത്തിയ കലക്കുവെള്ളം പ്രത്യേക ലേഖകന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രജനി ഒളിച്ചോടി പോയതല്ലെന്നും ഇതൊരു കൊലപാതകമാണെന്നും സംശയിക്കുന്നവരുമുണ്ട്. ഈ സംഭവത്തിന് ഉടനടി തെളിവുണ്ടാക്കാനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളടങ്ങുന്ന പൌരസമിതി രൂപീകരിക്കാനും രജനി അന്വേഷണ സഹായ നിധി എന്ന പേരിൽ 10,000 രൂപയുടെ ഫണ്ട് സ്വരൂപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര മാത്രം, ബാക്കി അടുത്ത ലക്കത്തിൽ.
3: ഉഗ്രം ഗോൾ. പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നെടുത്ത ഗ്രൗണ്ട് ഷോട്ട് ഇതാ ഗോളി രാഘവ കുറുപ്പിനെ കബളിപ്പിച്ചുകൊണ്ട് ഗോൾ വലയം ഭേദിച്ചിരിക്കുന്നു.
2: വേണ്ടായിരുന്നു.
3: കലക്കി പത്മനാഭ,
2: ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതുന്നത്?
3: എന്നെ അയാൾ ഫൗൾ ചെയ്തപ്പോൾ ഇല്ലാത്ത വേദന ഇപ്പോഴെന്താ?
2: നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് തകരുന്നത്.
3: എനിക്കത് പ്രശ്നമല്ല.
0: ഇനി എന്ത് തകരാൻ? അജ്ഞാതകാമന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ?
2: ഉണ്ടായിരിക്കണം. കൂടുതൽ സംസാരിച്ച ഞാൻ തന്നെ പിരിച്ചുവിടും കേട്ടോ.
0: പിന്നെ അടുത്ത ദിവസം ഞാനും തുടങ്ങും പത്രം. 2 പത്രങ്ങളെയും തകർക്കും.
3: ഒരു ദിവസമേ തകർക്കൂ. 2-ാം ദിവസം പപ്പനാവന്റെ ചരമ വാർത്ത എന്റെ പത്രത്തിൽ വരും.
2: പ്രകാശദേവ് വരുന്നു.
3: എടാ, നീ അറിഞ്ഞോ?
4: അറിഞ്ഞു.
3: എന്തോന്ന്?
4: രജനി അജ്ഞാത കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്.
3: ഇത് വെച്ച് നമുക്ക് മുതലെടുക്കണം.
4: ഓ, മുതലെടുക്കാം.
2: ആരാണ് അവളെ തട്ടിക്കൊണ്ട് പോയതെന്ന് വല്ല പിടിയും കിട്ടിയോ?
0: അത് ഞാൻ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നമ്മുടെ പത്രത്തിൽ കൊടുക്കും.
4: ആളെ ഞാൻ കണ്ടുപിടിച്ചു.
0: അയാളുടെ പണം കിട്ടിയ നാളെ സപ്ലിമെന്റ് തന്നെ ഇറക്കിക്കളെ.
4: എടുത്തോ.
0: എന്തോ
4: ഫോട്ടോ എടുത്തോളാൻ.
3: അയാളെയും കൊണ്ടുവന്നിട്ടുണ്ടോ?
4: അയാളെ മാത്രമല്ല, അവളെയും.
2: രജനി എവിടെ?
4: രജനി അകത്ത് കയറുക. ഇതാണ് ചേച്ചി.
2: പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇന്ന് ആദ്യമായാണ് കാണുന്നത്.
3: അവനെവിടെ?
4: ആര്?
0: അജ്ഞാതകാമുകൻ. പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കാം.

0: വേണ്ട, അയാൾ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ താടിയുപോലെ.
1: എടാ ദ്രോഹി,
0: അയ്യോ ആരെയാ വിളിച്ചത്? ഇവിടെ നിൽക്കുന്ന ആരും ദ്രോഹത്തിന്റെ കാര്യത്തിൽ പുറകിലല്ല.
1: എടാ നിനക്ക് തട്ടിക്കൊണ്ടുപോകാൻ എന്റെ മോളെ മാത്രമേ കിട്ടിയുള്ളൂ.
0: ആ വല്ലവന്റെ മോളെയും തട്ടിയെടുത്താൽ ഇതുപോലെ ന്യൂസ് വാല്യൂ കിട്ടുമോ?
1: എടീ ഇറങ്ങിവിടുന്നു.
2: ഞാൻ വരുന്നില്ല, അച്ഛന്റെ ഒരു പത്രം കാരണം ഞാൻ നശിച്ചു.
1: ആ പത്രം കാരണമാണ് നമുക്ക് പേരും പണവും ഉണ്ടായത്.
2: ഓ പേര്, അച്ഛാ മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിച്ചുണ്ടാക്കിയ പണം എനിക്ക് വേണ്ട.
1: വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ നീ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം.
3: സാധ്യമല്ല.
1: എന്തുകൊണ്ട്?
3: എന്റെ ഗ്രൗണ്ടിൽ നിന്ന് എന്റെ ടീമിലെ ഒരു അംഗത്തെ പിടിച്ചിറക്കാൻ പറ്റില്ല.
1: തീർച്ചയാണോ?
3: റഫറിയുടെ തീരുമാനം അന്തിമം.
0: അമ്മാവാ
1: പോടാ,
0: നോക്കണം. ഇനി ചൂടായിട്ട് ഒന്നും കാര്യമില്ല, നടക്കേണ്ടതൊക്കെ നടന്നു. ഇനിയെങ്കിലും ഈ രണ്ട് കുടുംബങ്ങളും പത്രത്തിലൂടെ വിഴുപ്പലക്കണോ?
1: അത് നിന്റെ ചേട്ടനോട് ചോദിക്കണം.
2: അച്ഛനല്ലേ തുടങ്ങിയത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്കുമായിക്കൂടെ?
3: കുറുപ്പേ, കളി നടക്കുമ്പോ ഇടക്കിട ഫൗൾ ചെയ്യാം, പക്ഷെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടാൻ തുടങ്ങിയാൽ കളി കഴിയുമ്പോ എണീറ്റ് നടക്കാൻ പറ്റില്ല.
2: ഇതാ കാപ്പി.
1: എനിക്കുമുണ്ടോ?
4: നാം ബന്ധുക്കളായി പോയില്ലേ
2: ചേച്ചി? അച്ഛൻ ആദ്യത്തെ ചാട്ടമേ ഉള്ളൂ.
0: അമ്മാവാ
2: വിളി കേക്കണോ അച്ഛാ? ഞാൻ പോലും ഇത്ര ബഹുമാനത്തോടെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ?
1: എന്താണ് പറയാൻ തുടങ്ങിയത്?
0: ആര്?
1: നിങ്ങൾ തന്നെ.
0: അമ്മാവാ ഈ നിങ്ങൾ പ്രയോഗം എനിക്ക് ഇഷ്ടമല്ല, പേര് പറഞ്ഞു വിളിക്കണം.
1: പ്രകാശൻ എന്താണ് പറയാനുള്ളത്?
2: ഞാൻ പറയാം.
3: ഇടക്കേറി പന്ത് പിടിച്ചെടുക്കാതെ
0: നമുക്ക് രണ്ട് പത്രങ്ങൾ ഒന്ന് നിർത്താം.
5: സാർ എന്റെ വയറ്റ് തടിക്കരുത്.
1: എന്റെയും എനിക്ക് വേറെ തൊഴിലെന്നോ?
0: ഒരു കാര്യം ചെയ്യാം, രണ്ടും നിർത്തിയിട്ട് നമുക്ക് ഒന്നിച്ച് പുതിയൊരു പത്രം തുടങ്ങാം.
5: സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഞാൻ തന്നെയാണല്ലോ.
4: പുതിയൊരു പേര് വേണം, ഒഴുക്കും കലക്കും ഒന്നും വേണ്ട.
2: പേര് ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ, ശുദ്ധജലം.
1: അത് നമുക്ക് പിന്നെ ആലോചിക്കാം. നിങ്ങൾ എന്നാ വീട്ടിലേക്ക് വരുന്നത്?
0: വരണോ?
4: അതെന്ത് ചോദ്യം,
2: നാളെ തന്നെ വരാച്ചാ.
1: ഞാൻ അതാ കാമുകനും വരണം.
0: ഓ ശരി.
1: ജനാർദ്ദന ഞാൻ ഇറങ്ങട്ടെ.
3: ഗോൾ പോസ്റ്റ് വരെ ഞങ്ങളും വരാം.
4: ഗേറ്റ് വരെ
1: മോളെ.
2: ശരി അച്ഛാ.
0: അമ്മാവ നാളെ കാണാം.
2: അവരുടെ കൂടെ നമ്മളും ഗേറ്റ് വരെയെങ്കിലും പോകണമായിരുന്നു അച്ഛന് യാത്ര അയക്കാൻ.
0: പിന്നെ അതല്ലേ അത്യാവശ്യം, ഇവരൊന്ന് ഇറങ്ങാൻ കാത്തു നിൽക്കായിരുന്നു ഞാൻ.
2: അവരിപ്പോ വരുന്നേ?
0: ഇപ്പൊ ഇത്ര മാത്രം ബാക്കി.
5: അടുത്ത ലക്കത്തിൽ
0: എടാ നീ ഇവിടെ
5: ഒളിച്ചിരുന്ന് ന്യൂസ് പിടിച്ചെടുക്കുകയായിരുന്നു.
3: ഫൗൾ, റഫറി വിസിലടിക്കുന്നതിന് മുമ്പ്
0: ആ ചേട്ടന് ചിട്ടി വണ്ടി പോണ്ടേ?
4: ശരിയാണ്, സമയമായല്ലോ, നിർമ്മലയെ കാണണ്ടേ.
3: സുഹൃത്തുക്കളെ, പൊഴിഞ്ഞ പോരാട്ടത്തിന് ശേഷം മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രോതാക്കളെ തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് നയിക്കുന്നു.
6: ഇപ്പോൾ ഇത്രമാത്രം. സതീഷ് ചന്ദ്രൻ എഴുതിയ നാടകം കഴിഞ്ഞു. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: ജനാർദ്ദനൻ, ആറന്മുള രാമചന്ദ്രൻ, ഉഷ, ടി പി രാധാമണി, വിജയമ്മ, ആറ്റിങ്ങൽ പത്മിനി, രജനി, സുഷമ മോഹൻ, രാഘവക്കുറുപ്പ്, എം ജി കെ പിള്ള, പത്മനാഭൻ, കൃഷ്ണകുമാരൻ തമ്പി, പ്രകാശ്, സതീഷ് ചന്ദ്രൻ.
7: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ലല്ലോ അല്ലേ? എങ്കിലതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. ആകാശവാണി, സമയം 8:30.

0: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഏറെ പുനഃശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495956321 9495956321 9495956321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു. ആഗോള വെല്ലുവിളികൾക്കിടയിലും സാങ്കേതികവിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലാൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ആഗോള ഊർജ്ജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങിയ വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും സിബിഎസ്ഇ അറിയിച്ചു. രാജ്യത്ത് 14 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ സെക്രട്ടറി സഞ്ജയ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിഷയം ചർച്ച ചെയ്തു. ലഭ്യമായ കണക്കുകൾ പ്രകാരം 1-ാം ക്ലാസിൽ പ്രവേശിക്കുന്ന 100 കുട്ടികളിൽ 62 പേർ മാത്രമേ 12-ാം ക്ലാസിൽ എത്തുന്നുള്ളൂ എന്ന് യോഗത്തിൽ സഞ്ജയ് കുമാർ ചൂണ്ടിക്കാട്ടി. 14 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള 2 കോടിയിലധികം കുട്ടികൾ നിലവിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്താണെന്ന് അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു. വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ യോഗം ചേർന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്കുശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവ്വീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. നാളെ ദിൽ ഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി അറിയിച്ചു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച നിയുക്ത സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ 13 മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മത്സരം

0: ആഗമിക്കുകയാണ്. റൊമാനിയയിൽ നടക്കുന്ന സൂപ്പർ ബൈറ്റ് ചെസ് ക്ലാസിക് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ആതിജയം. ബുക്കാറസ്റ്റിൽ നടന്ന രണ്ടാം റൌണ്ട് പോരാട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ താരത്തെയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45.
1: ആകാശവാണി. ഒരു ഗാനം കേൾക്കാം ഇപ്പോൾ. ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ബിജിപാൽ.

ബാഡ്മിന്റണിലെ ലോക ചാമ്പ്യൻഷിപ്പാണ് തോമസ് ആൻഡ് ഊബർ കപ്പ്. ഇതിൽ തോമസ് കപ്പ് പുരുഷന്മാരുടെ വിഭാഗത്തിലെ വിജയികൾക്കും ഊബർ കപ്പ് വനിതകളുടെ വിഭാഗത്തിലെ വിജയികൾക്കും നൽകുന്നു. രണ്ടിനെയും ചേർത്ത് ബാഡ്മിന്റൺ വേൾഡ് കപ്പ് എന്നാണ് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ബാഡ്മിന്റൺ ഇതിഹാസം സർ ജോർജ് അലൻ തോമസിന്റെ ആശയമായിരുന്നു തോമസ് കപ്പ്. ടെന്നീസിലെ ഡേവിസ് കപ്പിന്റെ മാതൃകയിൽ ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കാനായിരുന്നു അലൻ തോമസിന്റെ ലക്ഷ്യം. 1906 മുതൽ 1930 വരെ ബാഡ്മിന്റൺ കോർട്ടുകളിൽ സജീവമായിരുന്നു അലൻ തോമസ്. സിംഗിൾസിലും ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും നിരവധി അന്താരാഷ്ട്ര കിരീടങ്ങൾ നേടിയിട്ടുള്ള താരം. 1934 ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ സ്ഥാപക പ്രസിഡന്റായി അലൻ തോമസ് സ്ഥാനമേറ്റെടുത്തു. ബാഡ്മിന്റണിന്റെ ചരിത്രത്തിൽ അത് നിർണായകമായ നാഴികക്കല്ലായിരുന്നു. അന്താരാഷ്ട്ര ബാഡ്മിന്റന് ഏകീകൃത നിയമങ്ങളും ഘടനയും അലൻ രൂപീകരിച്ചു. 1939 ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ പൊതുയോഗം തോമസ് കപ്പിന് അംഗീകാരം നൽകി. 1941-42 കാലയളവിൽ ആദ്യ ടൂർണമെന്റ് നടത്താൻ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ നീക്കങ്ങൾ തുടങ്ങി. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതിനാൽ മത്സരങ്ങൾ നടന്നില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 1948 തോമസ് കപ്പിന് തുടക്കമായി. ഇംഗ്ലണ്ടിലെ പ്രസ്റ്റനായിരുന്നു വേദി. 1949 ഫെബ്രുവരിയിൽ നടന്ന ആദ്യ ഫൈനലിൽ മലേഷ്യയും ഡെൻമാർക്കും തമ്മിൽ ഏറ്റുമുട്ടി. 1-8 ഡെൻമാർക്കിനെ തോൽപ്പിച്ച് മലേഷ്യ തോമസ് കപ്പിന്റെ ചരിത്രത്തിലെ ആദ്യ വിജയികളായി. ബാഡ്മിന്റണിന്റെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൽ വച്ചായിരുന്നു മലേഷ്യയുടെ കിരീടധാരണം. വോങ് പെൻസൂണിനെയും യോങ് ചാൻ കോക്കിനെയും പോലുള്ള ഇതിഹാസ താരങ്ങളായിരുന്നു മലേഷ്യയുടെ കരുത്ത്. 10 ടീമുകളാണ് ആദ്യത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ടൂർണമെന്റിന് ട്രോഫി സംഭാവന ചെയ്തതും അലൻ തോമസ് ആയിരുന്നു. അതേ കാലയളവിൽ തന്നെ തോമസ് കപ്പിന്റെ മാതൃകയിൽ വനിതകൾക്കും ബാഡ്മിന്റൺ ടൂർണമെന്റ് വേണമെന്ന ആവശ്യമുയർന്നു. ബ്രിട്ടീഷ് ബാഡ്മിന്റൺ ഇതിഹാസം ബെറ്റി ഊബറാണ് ഇതിനായി നീക്കം നടത്തിയത്. 1930 1940 ലോക ഒന്നാം നമ്പർ താരമായിരുന്നു ബെറ്റി ഊബർ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന് മുന്നിൽ ബെറ്റി നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 1980 വനിതകൾക്കായുള്ള ടൂർണമെന്റ് യാഥാർത്ഥ്യമായി. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ബെറ്റി ഊബറിന്റെ പേര് തന്നെ ടൂർണമെന്റിന് നൽകി. വിജയികൾക്കായുള്ള വെള്ളി ട്രോഫി സംഭാവന ചെയ്തതും ബെറ്റി തന്നെ. 1950 ആരംഭിച്ചെങ്കിലും ആദ്യ ഊബർ കപ്പിന്റെ ഫൈനൽ നടന്നത് 1957. യുദ്ധാനന്തര കാലമായതിനാൽ തന്നെ രാജ്യങ്ങൾക്ക് സാമ്പത്തിക ശേഷി വളരെ കുറവായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യാത്രാ സൗകര്യവും കുറവ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ആദ്യ ഊബർ കപ്പിന്റെ ഫൈനൽ 7 നീണ്ടത്. ഇംഗ്ലണ്ടായിരുന്നു ആദ്യ ഊബർ കപ്പ് ഫൈനലിന്റെ വേദി. അമേരിക്കയും ഡെൻമാർക്കും ഫൈനലിൽ ഏറ്റുമുട്ടി. 1-6 അമേരിക്ക ചാമ്പ്യന്മാരായി. മാർഗ്രറ്റ് വാർണർ, ജൂഡി ദേവലിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ അമേരിക്കയുടെ വിജയത്തിൽ നിർണായകമായി. ആദ്യ ടൂർണമെന്റിന്റെ വലിയ വിജയത്തിന് ശേഷം 1951-52 കാലയളവിൽ രണ്ടാം തോമസ് കപ്പ് നടന്നു. സിംഗപ്പൂർ ആയിരുന്നു വേദി. അമേരിക്കയെ 2-7 തോൽപ്പിച്ച് മലേഷ്യ കിരീടം നിലനിർത്തി. ഇതോടെ ലോക ബാഡ്മിന്റണിൽ മലേഷ്യ വൻ ശക്തിയായി മാറി. എന്നാൽ മൂന്നാം തോമസ് കപ്പിൽ മലേഷ്യക്ക് അടിപതറി. 1955 മെയ് മാസം സിംഗപ്പൂരിൽ നടന്ന ടൂർണമെന്റിൽ ചരിത്രത്തിലാദ്യമായി ഇന്തോനേഷ്യ തോമസ് കപ്പിൽ മുത്തമിട്ടു. ഫൈനലിൽ 1-8 ഇന്തോനേഷ്യ മലേഷ്യയെ തോൽപ്പിച്ചു. ഈ കിരീട നേട്ടം 1970 നീണ്ട ഇന്തോനേഷ്യയുടെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. 1958 സിംഗപ്പൂരിൽ നടന്ന നാലാം തോമസ് കപ്പിലും 1961 ജക്കാർത്തയിൽ നടന്ന അഞ്ചാം തോമസ് കപ്പിലും 1964 ജക്കാർത്തയിൽ നടന്ന ആറാം തോമസ് കപ്പിലും ഇന്തോനേഷ്യ കിരീടം നിലനിർത്തി. തുടർച്ചയായ 4 കിരീട നേട്ടങ്ങൾ

ബാഡ്മിന്റൺ ലോകത്ത് ഇന്തോനേഷ്യയെ ആർക്കും പിടിച്ചുകെട്ടാൻ കഴിയാത്ത ശക്തിയാക്കി മാറ്റി. എന്നാൽ 1967 ഏഴാം തോമസ് കപ്പിൽ ഇന്തോനേഷ്യയുടെ ആ കുതിപ്പിന് കടിഞ്ഞാൺ വീണു. ജക്കാർത്തയിൽ നടന്ന ഫൈനലിൽ 3-6 മലേഷ്യ ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. മലേഷ്യയുടെ ചിരിക്ക് ഒരു സീസണിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1970 ജൂണിൽ നടന്ന 8 തോമസ് കപ്പിൽ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ മലേഷ്യ തോറ്റു. 2-7 ഇന്തോനേഷ്യയുടെ ജയം. 1967 തോൽവിക്ക് ഇന്തോനേഷ്യ പകരം ചോദിച്ചു. ഇന്തോനേഷ്യൻ ഇതിഹാസ താരം റുഡി ഹർട്ടാണോയുടെ ഉദയത്തിനും 1967 തോമസ് കപ്പ് സാക്ഷിയായി. 1970 ശേഷം 1973 1976 79 ഇന്തോനേഷ്യ കിരീടം നിലനിർത്തി. എന്നാൽ 1982 കഥ മാറി. ഇന്തോനേഷ്യയുടെ കുതിപ്പിന് ചൈന ചെക്ക് വച്ചു. ഇംഗ്ലണ്ടിൽ നടന്ന ടൂർണമെന്റിൽ 4-5 ചൈന ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. ചൈനയുടെ ജയം ബാഡ്മിന്റണിലെ പുതിയ രാജാക്കന്മാരുടെ കൂടി ഉദയമായിരുന്നു. മലേഷ്യയും ഇന്തോനേഷ്യയും അരങ്ങുവാണ ബാഡ്മിന്റൺ കോർട്ടിൽ ചൈന അവരുടെ വരവറിയിച്ചു. 1970 ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷനിൽ അംഗമായ ചൈന വെറും 12 കൊണ്ട് ലോക ചാമ്പ്യന്മാരായി. 1986, 1988, 1990 കിരീടത്തിൽ മുത്തമിട്ടുകൊണ്ട് ചൈന ഹാട്രിക് നേട്ടം ആഘോഷിച്ചു. 1984 ബാഡ്മിന്റൺ ചരിത്രത്തിലെ നിർണായകമായ ഒരു വർഷമായിരുന്നു. അതുവരെ വ്യത്യസ്ത സമയങ്ങളിൽ വിവിധ രാജ്യങ്ങളിലായി നടന്നുവന്നിരുന്ന തോമസ് കപ്പും ഊബർ കപ്പും ഒന്നിച്ചു നടത്താൻ ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ തീരുമാനിച്ചു. 2 കൃത്യമായ ഇടവേളകളിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കാനും തീരുമാനമായി. മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന 1984 ടൂർണമെന്റിൽ ഇന്തോനേഷ്യ കിരീടം നേടി. 1990 ശേഷം നാളിതുവരെ 9 കിരീടങ്ങളാണ് തോമസ് കപ്പിൽ ചൈന നേടിയത്. ഊബർ കപ്പിലാകട്ടെ 16. 1994 മുതൽ 2006 വരെ ഊബറിൽ തുടർച്ചയായി 7 കിരീടങ്ങൾ ചൈനയുടെ ഷെൽഫിലെത്തി. ഇന്തോനേഷ്യയ്ക്കും വിട്ടുകൊടുക്കാൻ മനസ്സിലായിരുന്നു. തോമസ് കപ്പിൽ 1994 മുതൽ 2002 വരെയുള്ള കാലയളവിൽ തുടർച്ചയായ 5 കിരീടങ്ങൾ ഇന്തോനേഷ്യ നേടി. തോമസ് കപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം നടന്നത് 2022 ബാങ്കോക്കിൽ നടന്ന ടൂർണമെന്റിൽ 73 കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട് ഇന്ത്യ കിരീടം ചൂടി. ഫൈനലിൽ ഇന്തോനേഷ്യയെ ഏകപക്ഷീയമായ 3 ഇന്ത്യ പരാജയപ്പെടുത്തി. 14 കിരീടം നേടിയിട്ടുള്ള ഇന്തോനേഷ്യയെ തീർത്തും നിലംപരിശാക്കുന്ന പ്രകടനമാണ് ഫൈനലിൽ ഇന്ത്യ പുറത്തെടുത്തത്. ക്വാർട്ടറിൽ മലേഷ്യയെയും സെമിയിൽ ഡെൻമാർക്കിനെയും പരാജയപ്പെടുത്തിയായിരുന്നു ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ എൻട്രി. സിംഗിൾസിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ ആന്റണി ഗിൻറിങ്ങിനെ തോൽപ്പിച്ചു. ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം ലോക 1 നമ്പർ ഡബിൾസ് ജോഡിയായ ഫജാർ റിയാൻ സഖ്യത്തെയും പരാജയപ്പെടുത്തി. അടുത്ത സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തിനു മുന്നിൽ ഇന്തോനേഷ്യയുടെ ഷെസാർ ഹിരൺ റുസ്താവോയുടെ അടി പതറി. 2 ബാക്കി നിൽക്കെ ഇന്ത്യ തോമസ് കപ്പിൽ മുത്തമിട്ടു. ചരിത്രത്തിലാദ്യമായി 2014 ഇന്ത്യ തോമസ് ആൻഡ് ഊബർ കപ്പിന് വേദിയാകുന്നത്. ന്യൂഡൽഹിയിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ ഊബർ കപ്പിൽ ആദ്യമായി വെങ്കല മെഡൽ നേടി. ചൈനയും കാനഡയും മക്കാവും ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചൈനയോട് പരാജയപ്പെട്ടെങ്കിലും കാനഡയെയും മക്കാവുവിനെയും തോൽപ്പിച്ച് ഇന്ത്യ ക്വാർട്ടറിലേക്ക് കടന്നു. ക്വാർട്ടറിൽ തായ്ലൻഡിനെ 2-3 തോൽപ്പിച്ചു. എന്നാൽ സെമിയിൽ ചൈനയ്ക്ക് മുന്നിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഏകപക്ഷീയമായ 3 ചൈന ഇന്ത്യയെ തോൽപ്പിച്ചു. സെമിയിൽ എത്തിയതിനാൽ വെങ്കലം ഇന്ത്യ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. സിംഗിൾസിൽ സൈന നെഹ്വാളും പി സിന്ധുവുമാണ് ഇന്ത്യൻ മുന്നേറ്റത്തിന് കരുത്തായത്. ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ ജ്വാലാഗുട്ട സഖ്യം മികച്ച പ്രകടനം പുറത്തെടുത്തു. സൈന നെഹ്വാളിനെയും പി സിന്ധുവിനെയും ലോകം അറിഞ്ഞു തുടങ്ങുന്നതും 2014 ഊബർ കപ്പിലൂടെയായിരുന്നു.
2014 ഊബർ കപ്പിലെ മികച്ച പ്രകടനം ഇന്ത്യ 2016 തുടർന്നു. ചൈനയിലെ കുൻഷാനിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ വെങ്കലം നേടി. ചൈനയും ഫ്രാൻസും കാനഡയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചൈനയോട് തോറ്റെങ്കിലും ഫ്രാൻസിനെയും കാനഡയെയും ഇന്ത്യ തോൽപ്പിച്ചു. ക്വാർട്ടർ ഫൈനലിൽ 2-3 ഇന്ത്യ തായ്ലൻഡിനെ തോൽപ്പിച്ചു. എന്നാൽ 2014 സമാനമായി സെമിയിൽ ഇന്ത്യയുടെ കുതിപ്പിന് ചൈന തടയിട്ടു. സൈന നെഹ്വാളിന്റെയും PV സിന്ധുവിന്റെയും പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യക്ക് വെങ്കല മെഡൽ സമ്മാനിച്ചത്. 2022 സ്വർണം നേടിയതിനു ശേഷം തോമസ് കപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തിയത് 2026 ടൂർണമെന്റിലായിരുന്നു. ഡെൻമാർക്കിലെ ഹോർസൈൻസ് ആയിരുന്നു വേദി. കാനഡയും ഇംഗ്ലണ്ടും ഇന്തോനേഷ്യയും ഉൾപ്പെട്ട ഗ്രൂപ്പ് ഡിയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്തോനേഷ്യയോട് പരാജയപ്പെട്ടെങ്കിലും കാനഡയെയും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ച് ഇന്ത്യ ക്വാർട്ടറിലേക്ക് കടന്നു. കരുത്തരായ മലേഷ്യയായിരുന്നു ക്വാർട്ടറിൽ ഇന്ത്യയുടെ എതിരാളികൾ. ക്വാർട്ടറിൽ 1-3 ഇന്ത്യ മലേഷ്യയെ തോൽപ്പിച്ചു. സിംഗിൾസിൽ ലക്ഷ്യ സെന്നും HS പ്രണോയിയും കിഡംബി ശ്രീകാന്തും ഡബിൾസിൽ സാത്വിക് സായി ചിരാഗ് സഖ്യവും ഇന്ത്യക്കായി മികച്ച പ്രകടനം നടത്തി. സെമിയിൽ ചൈനയോട് പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യ വെങ്കല മെഡൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ 2022 സ്വർണത്തിന് ശേഷം തോമസ് കപ്പിൽ ഇന്ത്യ മറ്റൊരു മെഡൽ കൂടി സ്വന്തം പേരിലാക്കി. സെമിയിൽ ഇന്ത്യയെ തോൽപ്പിച്ച ചൈന തന്നെയായിരുന്നു 2026 തോമസ് കപ്പ് ജേതാക്കൾ. ഫൈനലിൽ ആതിഥേയരായ ഡെൻമാർക്കായിരുന്നു ചൈനയുടെ എതിരാളികൾ. 1-3 ചൈന ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തി. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ ഡെൻമാർക്കിന് കഴിഞ്ഞില്ല. 2020 കിരീടമില്ലാതിരുന്ന ചൈനയുടെ വൻ തിരിച്ചുവരവാണ് 2024 കാണാൻ കഴിഞ്ഞത്. തോമസ് കപ്പിൽ സ്വർണം നേടിയ ചൈനയ്ക്ക് പക്ഷേ ഊബർ കപ്പിൽ വെള്ളികൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ദക്ഷിണ കൊറിയ ഊബർ കപ്പിലെ അവരുടെ 3 സ്വർണം നേടി. 2010-2022 ഊബർ കപ്പിൽ മുത്തമിട്ടത് ദക്ഷിണ കൊറിയയായിരുന്നു. 2-3 ദക്ഷിണ കൊറിയയുടെ വിജയം. ജപ്പാനും ഇന്തോനേഷ്യയും വെങ്കലം നേടി. ഇന്ത്യൻ വനിതകൾക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് മുന്നേറാനായില്ല. യുക്രൈനും ഡെൻമാർക്കും ചൈനയും ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഡെൻമാർക്കിനോടും ചൈനയോടും ഇന്ത്യ തോറ്റു. 1-4 യുക്രൈനെ തോൽപ്പിച്ചതാണ് ഇന്ത്യക്ക് ചിരി സമ്മാനിച്ച ഏക നിമിഷം. ഇനി അടുത്ത ടൂർണമെന്റിനായുള്ള കാത്തിരിപ്പാണ്. 2028 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം സ്വപ്നം കാണുന്നുണ്ട്. തോമസ് കപ്പിലും ഊബർ കപ്പിലും ഇന്ത്യ ഒരേ സമയം മുത്തമിടുന്ന സ്വപ്നം.

ഡെൻമാർക്കിൽ നടന്ന തോമസ് ഊബർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റ് അവലോകനം സമാപിക്കുന്നു. രചന ഷിനോജ് എസ് ടി. ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.